പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 22 2026 സെപ്റ്റംബർ 7 തിങ്കളാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ശുഭചിന്തകൾ. നമ്മുടെയെല്ലാം ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം നമ്മുടെ തന്നെ മരണമല്ല. നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബന്ധുക്കളുടെയും സ്നേഹിതരുടെയും വേണ്ടപ്പെട്ടവരുടെയും മനസ്സിൽ നാം സ്വയം ഇല്ലാതാകുന്നതാണ്. നമുക്ക് ചുറ്റുമുള്ളവരുമായി നിരന്തരം നമ്മുടെ സ്നേഹബന്ധം നിലനിർത്തിക്കൊണ്ടേയിരിക്കുക. ഏവർക്കും ശുഭദിന ആശംസകൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് അറിയാം അറിവ് നേടാം. 8:30 സുന്ദര സഞ്ചാരം. 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഉച്ചയ്ക്ക് 1 മണിക്ക് അറിയാം അറിവ് നേടാം പുനഃപ്രക്ഷേപണം. 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ. 1:30 സമാഗമം. 3 മണിക്ക് തിരശീല. വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ. 5 മണിക്ക് ഇന്നിസൈ. 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്. 6:05 വ്യാസപ്രസാദം. രാത്രി 8 മണിക്ക് മേഘമൽഹാർ. 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ. 9:55 ബെഡ്ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

0: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 7 റിപ്പബ്ലിക് ഓഫ് ഗ്രാൻഡ് കൊളംബിയ സ്ഥാപിതമായതും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്നതും ബോസ്റ്റൺ നഗരം സ്ഥാപിതമായതുമൊക്കെ ഒരു സെപ്റ്റംബർ 7 സെപ്റ്റംബർ 7 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 7 റിപ്പബ്ലിക് ഓഫ് ഗ്രാൻഡ് കൊളംബിയ സ്ഥാപിതമായത് 1821 സെപ്റ്റംബർ 7. ഇന്നത്തെ വെനസ്വേല, കൊളംബിയ, പനായ, ഇക്വഡോർ എന്നിവയുടെ മിക്ക ഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഫെഡറേഷനായിരുന്നു ഇത്. അമേരിക്കൻ ആഭ്യന്തര യുദ്ധം നടന്നത് 1864 സെപ്റ്റംബർ 7. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മനി ഇംഗ്ലണ്ടിൽ 57 ദിവസം നീണ്ടുനിന്ന ആകാശ ബോംബാക്രമണം തുടങ്ങിയത് 1940 സെപ്റ്റംബർ 7. ന്യൂയോർക്കിലെ വാട്സ് ഐലൻഡിലെ സ്റ്റേറ്റ് എമിഗ്രന്റ് ഹോസ്പിറ്റലിൽ ഇൻക്യുബേറ്ററിൽ വെച്ച ആദ്യ ശിശുവായി എഡിത് എലിനർ മാക്ലൂയിൻ മാറിയത് 1888 സെപ്റ്റംബർ 7. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്നത് 2005 സെപ്റ്റംബർ 7. 2016 സെപ്റ്റംബർ 7 GST ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടത്. ബോസ്റ്റൺ നഗരം US മസാച്യുസെറ്റ്സിൽ സ്ഥാപിതമായത് 1630 സെപ്റ്റംബർ 7. ചൈനീസ് കർഷകർ ഡച്ച് ഭരണകൂടത്തിനെതിരെ കലാപം ആരംഭിച്ചത് 1652 സെപ്റ്റംബർ 7.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്ന്

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയും ഫ്രാൻസും തമ്മിലെ ബന്ധം പുതിയ ഉയരങ്ങളിൽ എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ISROയെ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമമെന്ന പ്രചാരണം തെറ്റാണെന്ന് ഇസ്രോ. ഡൽഹിയിൽ കെട്ടിടം തകർന്ന് 6 പേർ മരിച്ചു. KSFE വായ്പാ കുടിശ്ശിക നിവാരണ പദ്ധതിക്ക് ഇന്ന് തുടക്കം. രാജ്യത്തെ ആദ്യ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണത്തിന് ഇന്ന് തിരൂരിൽ തുടക്കമാകും. AFC Under-20 ഏഷ്യാകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ത്യ യോഗ്യത നേടി. വാർത്തകൾ വിശദമായി. ഇന്ത്യയും ഫ്രാൻസും തമ്മിലെ ബന്ധം പുതിയ ഉയരങ്ങളിൽ എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിലെ സ്വാമിനാരായണൻ ഹിന്ദു മന്ദിറിന്റെ ഉദ്ഘാടന ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡെസ്ക് റിപ്പോർട്ട്.
1: ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ചേർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രത്യേക ആഗോള തന്ത്രപര പങ്കാളിത്തം കെട്ടിപ്പടുക്കുകയാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, രാജ്യരക്ഷ മുതൽ ബഹിരാകാശ കാലാവസ്ഥാ പ്രവർത്തനങ്ങളിൽ വരെ ഇരു രാജ്യങ്ങളും പുതിയ ഗതിവേഗത്തിലും ഊർജ്ജത്തിലും ഒരുമിച്ച് മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രണ്ടു രാജ്യങ്ങളും ഈ വർഷം ഇന്ത്യ ഫ്രാൻസ് നവീകരണ വർഷം ആഘോഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ദീർഘകാല സാംസ്കാരിക രാഷ്ട്രീയ ബന്ധങ്ങളുടെ ശക്തമായ അടിത്തറയിൽ അധിഷ്ഠിതമായതിനാൽ രാജ്യങ്ങളുടെയും തന്ത്രപര പങ്കാളിത്തം സവിശേഷമാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഫ്രാൻസിലെ ഇന്ത്യൻ സൈനികരുടെ ത്യാഗങ്ങൾക്ക് ചരിത്രം സാക്ഷിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീരാമകൃഷ്ണ പരമഹംസരെയും സ്വാമി വിവേകാനന്ദനെയും കുറിച്ച് റോമൈൻ ട്രോളന്റിന്റെ രചനകൾ രണ്ട് സമൂഹത്തിന്റെയും കൂടുതൽ അടുപ്പത്തിന് കാരണമായെന്നും നരേന്ദ്രമോദി അറിയിച്ചു.
0: ISROയെ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നുവെന്ന തരത്തിൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇസ്രോ അറിയിച്ചു. ബഹിരാകാശത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഇന്ത്യയുടെ അടുത്ത തലമുറ ബഹിരാകാശ പരിപാടിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ISROയെ പ്രാപ്തമാക്കുമെന്ന് ഇസ്രോ സാമൂഹിക മാധ്യമത്തിലൂടെ വ്യക്തമാക്കി. ബഹിരാകാശ മേഖലയിലെ പരിഷ്കാരങ്ങൾ ഇന്ത്യൻ ബഹിരാകാശ രംഗം ആഗോളതലത്തിൽ ശക്തവും മത്സരാധിഷ്ഠിതവുമാക്കുമെന്നും അതിനാൽ സ്വകാര്യവൽക്കരണത്തിന് പകരം പരിഷ്കാരങ്ങളെ ആവാസ വ്യവസ്ഥയുടെ വികാസമായി കാണണമെന്നും ISRO അറിയിച്ചു. ഡൽഹിയിൽ കെട്ടിടം തകർന്ന് മരിച്ചവരുടെ എണ്ണം 6 ഉയർന്നു. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തുന്നതിനും സംഭവസ്ഥലത്ത് തെരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. NDRF, അഗ്നിശമന സേന, ഡൽഹി പോലീസ്, മറ്റ് ഏജൻസികൾ എന്നിവർ സ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ഡൽഹിയിൽ കെട്ടിടം തകർന്ന് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് ഇരുവരും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ന്യൂഡൽഹിയിലെ സത്യനികേതനിൽ കെട്ടിടം തകർന്ന സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഉത്തരവിട്ടു. കെട്ടിട ഉടമയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശിച്ചു. സംഭവത്തിന് ഉത്തരവാദികളായവരെ മുഴുവൻ നിയമ നടപടിക്ക് വിധേയരാക്കുമെന്നും നിയമത്തിലെ ഏറ്റവും കർശന വ്യവസ്ഥകൾ പ്രകാരം നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. കെട്ടിടം തകർന്ന സംഭവത്തെ തുടർന്ന് ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ ശ്രീ വെങ്കടേശ്വര കോളേജിന് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. സത്യനികേതൻ മേഖലയിലെ അതിഥി താമസ സ്ഥലങ്ങൾ അടച്ചുപൂട്ടിയ സാഹചര്യത്തിലും സുരക്ഷിതത്വമില്ലായ്മ പരിഗണിച്ചും താൽക്കാലിക നടപടിയെന്ന നിലയിൽ വിദ്യാർത്ഥികൾക്ക് കോളേജ് ക്ലാസ് മുറികളിൽ താമസ സൗകര്യം ഒരുക്കിയതായി അധികൃതർ അറിയിച്ചു. ഡൽഹി ആര്യഭട്ട കോളേജിലും ഇന്നത്തെ ക്ലാസുകൾ നിർത്തിവച്ചു. വിദ്യാർത്ഥികൾക്ക് താൽക്കാലിക താമസ കേന്ദ്രമായി കോളേജ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. KSFE വായ്പാ കുടിശ്ശിക വരുത്തിയവർക്ക് സംസ്ഥാന ഗവൺമെന്റ് ആശ്വാസ പദ്ധതി പ്രഖ്യാപിച്ചു. പരമാവധി 60% വരെ അറിയിച്ചു. 3 പദ്ധതിയുടെ കാലാവധി. ചിട്ടികളിലും വായ്പകളിലും കുടിശ്ശിക വരുത്തിയ ഇടപാടുകാർക്ക് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കും. 2025 March 31 മുമ്പ് കുടിശ്ശികയായ അക്കൗണ്ടുകൾക്കാണ് പുതിയ ഇളവ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും പരിസ്ഥിതിലോല പ്രദേശങ്ങളുടെ പരിധിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുന്ന ശക്തമായ നടപടികളുമായി സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കുറഞ്ഞ ഭൂവിസ്തൃതിയും ഉയർന്ന ജനസാന്ദ്രത പ്രദേശവുമായ കേരളത്തിലെ ജനവാസ കാർഷിക മേഖലകൾ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. 7 കരട് വിജ്ഞാപനത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ സമഗ്ര നിർദ്ദേശം സമയബന്ധിതമായി പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിക്കുമെന്നും സണ്ണി ജോസഫ് അറിയിച്ചു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന വഴി നവീകരിക്കുന്ന സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയുടെ കാസർകോട് ഷിറിയ ബങ്കര മഞ്ചേശ്വരം മേഖലകളിലെ വികസന പരിപാടികൾ നാളെ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. മഞ്ചേശ്വരം ഹാർബർ പരിസരത്താണ് ചടങ്ങ്. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ മൊബൈൽ ഫിഷ് വെൻഡിംഗ് കിയോസ്കുകൾ, മൊബൈൽ ഫിഷ് പ്രോസസ്സിംഗ് കിയോസ്ക് എന്നിവയുടെ വിതരണവും OBM റിപ്പയർ സെന്ററിന്റെ പ്രവൃത്തിയും മന്ത്രി വി അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിടുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണം മന്ത്രി വി അബ്ദുൽ ഗഫൂർ ഇന്ന് മലപ്പുറം തിരൂരിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം, ക്ഷേമം, സാമൂഹിക സുരക്ഷ, അവസര സമത്വം, സ്വയം പര്യാപ്തത എന്നിവ ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. രാജ്യത്ത് ആദ്യമായാണ് ഭിന്നശേഷിക്കാർക്കായി പുനരധിവാസ ഗ്രാമം നിലവിൽ വരുന്നത്. AFC Under-20 ഏഷ്യ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ത്യ യോഗ്യത നേടി. താഷ്കണ്ടിൽ ബംഗ്ലാദേശിനെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചതോടെയാണ് ഇന്ത്യയുടെ യോഗ്യതാ പ്രവേശം. 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ടൂർണമെന്റിൽ യോഗ്യത നേടുന്നത്. 47-ാമത് കേരള പോലീസ് സ്പോർട്സ് മീറ്റിന്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ മാരത്തോൺ സംഘടിപ്പിച്ചു. കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ വിവിധ ജില്ലകളിലൂടെ ദീപശിഖയുമായി സഞ്ചരിക്കുന്ന മാരത്തോൺ ഇന്നലെ വൈകിട്ട് കളമശ്ശേരിയിൽ എത്തി. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്നും നാളെ വരെ താപനില 4 ഡിഗ്രി സെൽഷ്യസ് ഉയരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർകോട് മുനിസിപ്പൽ സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിൽ അത്യാധുനിക സൗകര്യത്തോടെ

0: നവീകരിക്കുന്ന സമഗ്ര പദ്ധതി രേഖ ജില്ലാ ഭരണകൂടം കായിക വകുപ്പിന് സമർപ്പിച്ചു. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: ലോകോത്തര കായിക താരങ്ങളെ വളർത്തിയെടുക്കാനും സംസ്ഥാന ദേശീയ കായിക മേളകൾക്ക് വേദിയൊരുക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. സംസ്ഥാന ഫണ്ടിലോ ഖേലോ ഇന്ത്യയിലോ തുക അനുവദിക്കാൻ തടസ്സമുണ്ടായാൽ പദ്ധതി കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തുമെന്ന് കലക്ടർ പറഞ്ഞു. നിലവിൽ ജില്ലയിൽ നീലേശ്വരത്ത് മാത്രമാണ് സിന്തറ്റിക് ട്രാക്ക് ഉള്ളത്. ജില്ലാ കലക്ടറും നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്റ്റേഡിയം സന്ദർശിച്ച് ചർച്ച നടത്തിയതിനെ തുടർന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ാണ് പ്രപ്പോസൽ തയ്യാറാക്കിയത്. വിപുലമായ ഗാലറിയും മറ്റനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളും ഫണ്ട് വിനിയോഗവും തുടർ നടപടികളും 2023-24 സംസ്ഥാന ബജറ്റിൽ പദ്ധതിക്കായി 4 കോടി രൂപ വകയിരുത്തിയിരുന്നു. എന്നാൽ വിപുലമായ നവീകരണത്തിന് ഈ തുക മതിയാകില്ലെന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ കണ്ടെത്തിയതിനെ തുടർന്നാണ് പദ്ധതി പുനഃക്രമീകരിച്ചത്.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 10971 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം 83 കേസുകളിലായി 88 പേർ കൂടി അറസ്റ്റിലായതോടെ കേസുകളുടെ എണ്ണം 10153. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിവിധ വാർഡുകളിൽ ഇന്ന് പകൽ ജലവിതരണം തടസ്സപ്പെടുന്നുവെന്ന് ജല അതോറിറ്റി അറിയിച്ചു. അരുവിക്കരയിലെ KSB സബ്സ്റ്റേഷനിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാലാണ് ഇത്. അട്ടപ്പാടി ഭവാനിപ്പുഴയിൽ സ്ത്രീയുടെയും കുഞ്ഞിന്റെയും ശരീരഭാഗങ്ങൾ ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തി. പശുവിനെ മേക്കാൻ പോയവരാണ് 2 ചാക്കുകളിലായി ശരീരഭാഗങ്ങൾ കണ്ടത്. പുതൂർ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഇടുക്കി ഇരുമ്പുപാലത്ത് ആനക്കൊമ്പ് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ 2 പേർ വനംവകുപ്പ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പിടിയിലായി. അടിമാലി മച്ചിപ്ലാവ് സ്വദേശികളായ ബ്രിജിത്ത്, സുനീഷ് എന്നിവരാണ് പിടിയിലായത്. ഇടുക്കിയിലെയും സമീപ ജില്ലകളിലെയും ക്ഷേത്രങ്ങളിൽ തുടർച്ചയായി കവർച്ച നടത്തിവന്ന വൻ മോഷണ സംഘം തൊടുപുഴ പോലീസിന്റെ പിടിയിലായി. അസം സ്വദേശി അമീർ ഹംസ, ഓൺലൈൻ ടാക്സി ഡ്രൈവറായ കണ്ണൂർ സ്വദേശി ഉബൈദ്, മോഷണ മുതലുകൾ വാങ്ങിയ എറണാകുളം തമ്മനം സ്വദേശി അനസ് എന്ന റസാഖ് എന്നിവരാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും ഫ്രാൻസും തമ്മിലെ പുതിയ ഉയരങ്ങളിൽ എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ISROയെ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമമെന്ന പ്രചാരണം തെറ്റാണെന്ന് ഇസ്രോ. ഡൽഹിയിൽ കെട്ടിടം തകർന്ന് 6 പേർ മരിച്ചു. KSFE വായ്പാ കുടിശ്ശിക നിവാരണ പദ്ധതിക്ക് ഇന്ന് തുടക്കം. രാജ്യത്തെ ആദ്യ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണത്തിന് ഇന്ന് തിരൂരിൽ തുടക്കമാകും. AFC Under-20 ഏഷ്യാകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ത്യ യോഗ്യത നേടി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचकः पुनीत त्रिपाठी।
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ, നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമൂട്, കൊല്ലം.

വേൾഡ്. റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധ മന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ 5 നില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. മരണസംഖ്യ 6. സ്വകാര്യവൽക്കരിക്കുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന്. സ്വകാര്യ പങ്കാളിത്തം ഇന്ത്യയുടെ പുതിയ ബഹിരാകാശ ദൌത്യങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും ISRO. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി സേവ്യ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗ്ലാദേശിനെതിരായ ഏകപക്ഷീയ ജയത്തോടെ അണ്ടർ 20 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് യോഗ്യത നേടി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങൾ താണ്ടിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ സ്വാമിനാരായണ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ പ്രവർത്തനം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും നവോന്മേഷത്തോടെയും ഗതിവേഗത്തോടെയും മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വർഷം ഇന്ത്യ ഫ്രാൻസ് നൂതനാശയ വർഷമായി ആചരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് തന്ത്രപരമായ ആഗോള പങ്കാളിത്തം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫ്രാൻസിന്റെ മണ്ണിൽ ഇന്ത്യൻ സൈനികരനുഷ്ഠിച്ച ത്യാഗങ്ങൾ ജീവസുറ്റ ചരിത്രമാണെന്നും അദ്ദേഹം അനുസ്മരിച്ചു. ശ്രീരാമകൃഷ്ണ പരമഹംസരെയും സ്വാമി വിവേകാനന്ദനെയും കുറിച്ചുള്ള റൊമെയ്ൻ റോളണ്ടിന്റെ രചനകൾ ഇരു സമൂഹങ്ങളെയും കൂടുതൽ അടുപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈഫൽ ടവറിന് മുന്നിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടി ഫ്രാൻസിൽ യോഗയ്ക്കുള്ള സ്വീകാര്യതയുടെ ഉദാഹരണമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ന്യൂഡൽഹിയിലെ സത്യനികേതൻ പ്രദേശത്ത് 5 നില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. കെട്ടിട ഉടമയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശിച്ചു. പ്രാഥമിക വിലയിരുത്തലിനു ശേഷമാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംഭവത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
3: 11 ലോകോ കോ റെസ്ക്യൂ കിയാ ഗയാ ഹൈ. ജോ ഭീ വ്യക്തി ഇസ്കേ ജിമ്മേദാർ ഹൈ, ചാഹേ വോ ബിൽഡിംഗ് കാ മാലിക് ഹൈ യാ അധികാരി ഹൈ. ക്യോകി ബിൽഡിംഗ് പുരാനി തീ ഓർ ഇസ്മേ കൺസ്ട്രക്ഷൻ കാ റെനോവേഷൻ കാ കാം ചൽ റഹാ താ. ബേസ്മെന്റ് മേ കിസി പ്രകാർ കീ ഖുദായി ചൽ റഹി തീ.

0: के कारण से पिलर जो है वो हिला और वो पूरी बिल्डिंग ढह गई। दोषियों को छोड़ा नहीं जाएगा, ये निश्चित रूप में कह रही हूँ।
1: അതേസമയം സംഭവത്തിൽ മരിച്ചവരുടെ എണ്ണം 6 രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. പരിക്കേറ്റവർക്ക് എല്ലാവിധ സഹായവും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ 4 കൂടുതലുള്ള എല്ലാ അനധികൃത നിർമ്മാണങ്ങളും ഉടനടി പൂട്ടിക്കുമെന്ന് ഡൽഹി മേയർ പറഞ്ഞു. 2029 ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിനുള്ള 3 കർമ്മ പദ്ധതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചു. രഹസ്യാന്വേഷണം ശക്തിപ്പെടുത്തൽ, പ്രവർത്തനാധിഷ്ഠിത നിയമ നടപടി, ലഹരി മരുന്നുകളുടെ നിയന്ത്രണം, ലഹരിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കൽ, കാര്യക്ഷമത വർധന, വിവിധ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവയ്ക്കാണ് കർമ്മ പദ്ധതിയിൽ ഊന്നൽ നൽകുന്നത്. 100 അന്താരാഷ്ട്ര അന്തർ സംസ്ഥാന മയക്കുമരുന്ന് ശൃംഖലകൾ തകർക്കുക, ഒളിവിലുള്ള 100 കുറ്റവാളികളെ രാജ്യത്തെത്തിക്കുക, 100 അനധികൃത ലഹരി ലബോറട്ടറികൾ തകർക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങളെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. നാളെ ആരംഭിക്കുന്ന സന്ദർശനം ഈ മാസം 10 നീളും. ശ്രീലങ്കൻ ഭരണ നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കൊളംബോയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹവുമായും രാജ്യരക്ഷാമന്ത്രി സംവദിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 1 മണിപ്പൂർ സന്ദർശനത്തിനായി നാളെ തലസ്ഥാനമായ ഇംഫാലിലെത്തും. സന്ദർശനവേളയിൽ അദ്ദേഹം മൊയ്റാങ്ങിലും നമ്പോളിലും സ്ഥിതി ചെയ്യുന്ന സൈനിക മ്യൂസിയവും ജാപ്പനീസ് യുദ്ധസ്മാരകവും സൈനിക് സ്കൂളും സന്ദർശിക്കും. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യ ബെറ്റൽ 3 ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. IIT മദ്രാസിലെ പരിപാടികളിലും ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി പങ്കെടുക്കും. ഹോർമുസ് കടലിടുക്കിന് പുറത്ത് ഉടൻ പുതിയ നിയന്ത്രിത മേഖല പ്രഖ്യാപിക്കുമെന്നും അനുവാദമില്ലാതെ പ്രവേശിക്കുന്ന കപ്പലുകളെ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും ഇറാന്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥൻ മേജർ ജനറൽ മൊഹസൈൻ റസായി അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം കുത്തനെ കുറഞ്ഞതായും ഇറാനിലേക്ക് അവശ്യ സാധനങ്ങളുമായി 7 മുതൽ 8 കപ്പലുകൾ മാത്രമാണ് നിലവിൽ കടന്നുപോകുന്നതെന്നും ഇറാൻ അറിയിച്ചു. ആഗോള വിപണിയിലെ അനിശ്ചിതത്വം കണക്കിലെടുക്കുമ്പോൾ ഒക്ടോബറിലെ എണ്ണ ഉൽപ്പാദന നയത്തിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യമില്ലെന്ന് ഒപെക് പ്ലസ് രാജ്യങ്ങൾ അറിയിച്ചു. ആഗോള എണ്ണ വിപണിയിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്ന വെർച്വൽ യോഗത്തിലാണ് തീരുമാനം. സെപ്റ്റംബറിൽ പ്രതിദിന ഉൽപ്പാദനം 1.88 ബാരൽ വർദ്ധിപ്പിക്കാൻ 7 ഒപെക് പ്ലസ് രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 18 ബ്രിക്സ് ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെയും പങ്കാളി രാജ്യങ്ങളിലെയും നേതാക്കൾക്ക് പുറമെ ഔട്ട്റീച്ച് രാജ്യങ്ങളുടെയും വിവിധ അന്താരാഷ്ട്ര സംഘടനകളുടെയും തലവന്മാരും ഉച്ചകോടിയിൽ പങ്കെടുക്കും. തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ഡൽഹി പോലീസ് തലസ്ഥാനത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിശദമായി അവലോകനം ചെയ്തു. ISROയെ സ്വകാര്യവൽക്കരിക്കാനും അതിന്റെ പ്രാധാന്യം കുറയ്ക്കാനും ശ്രമങ്ങൾ നടക്കുന്നുവെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് ISRO. ബഹിരാകാശ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുന്നത് ഇന്ത്യയുടെ പുതിയ ബഹിരാകാശ ദൌത്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഇസ്രോയെ പ്രാപ്തമാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ബഹിരാകാശ മേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതോടെ ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായ ബഹിരാകാശ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും ഇസ്രോ വ്യക്തമാക്കി. അതിവേഗം വളരുന്ന സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ മെട്രോപൊളിറ്റൻ നഗരങ്ങൾക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കണമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ്. ലബോറട്ടറികളിൽ വികസിപ്പിക്കുന്ന തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ വിപണിയിലെത്തിക്കുന്നതിന് ശാസ്ത്രരംഗം, സ്റ്റാർട്ടപ്പുകൾ, വ്യവസായം എന്നിവ തമ്മിൽ ശക്തമായ സഹകരണം ഉറപ്പാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കൊൽക്കത്തയിൽ 6 റൈസ് കോൺക്ലേവിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒരു റിപ്പോർട്ട്.
3: സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മണി മുതൽ 3 നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ ഉച്ചസമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നാളെ മഞ്ചേശ്വരം ഹാർബർ പരിസരത്ത് നടക്കും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന വഴിയുള്ള നവീകരണം സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് സംഘടിപ്പിക്കുന്നത്. സഞ്ചരിക്കുന്ന മത്സ്യ വെൻഡിംഗ് പ്രോസസിംഗ് കിയോസ്കുകളുടെ വിതരണത്തിന്റെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി വി അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെയും വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും യോഗത്തിൽ പങ്കെടുക്കാനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ദില്ലിയിലെത്തി. യോഗത്തിനുശേഷം അദ്ദേഹം രാഹുൽഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. കെ പി സി സി അധ്യക്ഷ നിയമനം ഉൾപ്പെടെ സംസ്ഥാനത്ത് പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ ചർച്ചയായേക്കും. അണ്ടർ 20 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിലേക്ക് യോഗ്യത നേടി ഇന്ത്യ. ഇന്നലെ താഷ്കന്തിൽ നടന്ന അവസാന യോഗ്യതാ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഏകപക്ഷീയമായ 3 ഗോൾ ജയത്തോടെയാണ് 20 വർഷത്തിനിടെ ഇന്ത്യയുടെ ടൂർണമെന്റ് പ്രവേശനം. അടുത്ത വർഷം മാർച്ച് 24 മുതൽ ഏപ്രിൽ 10 വരെ ചൈനയിലാണ് എ എഫ് സി അണ്ടർ 20 ഏഷ്യൻ കപ്പ് ടൂർണമെന്റ്. ദുലീപ് ട്രോഫി ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ മികച്ച സ്കോറിലേക്ക്. ക്യാപ്റ്റൻ ഇഷാൻ കിഷന്റെ സെഞ്ചുറി മികവിൽ ഈസ്റ്റ് സോൺ 1-ാം ദിവസം കളി അവസാനിക്കുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 385 റൺസ് എന്ന നിലയിലാണ്. 111 റൺസോടെ ഇഷാൻ കിഷനും 63 റൺസുമായി കുമാർ കുഷാഗ്രയുമാണ് ക്രീസിൽ. ഓപ്പണിംഗ് വിക്കറ്റിൽ അഭിമന്യു ഈശ്വരനും വൈഭവ് സൂര്യവംശിയും മികച്ച തുടക്കമാണ് ഈസ്റ്റ് സോണിന് നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം, ബഹിരാകാശം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും നവോന്മേഷത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ 5-നില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. മരണസംഖ്യ 6. സ്വകാര്യവൽക്കരിക്കുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും സ്വകാര്യ പങ്കാളിത്തം ഇന്ത്യയുടെ പുതിയ ബഹിരാകാശ ദൌത്യങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും ISRO. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി സേവ്യ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ചൂട് വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗ്ലാദേശിനെതിരായ ഏകപക്ഷീയ ജയത്തോടെ അണ്ടർ 20 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് യോഗ്യത നേടി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
5: ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
1: അഞ്ചുകല്ലുമൂട്,
0: കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമുക്കൊരാളോട് പ്രേമം തോന്നി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുള്ളവരെല്ലാവരും നമുക്ക് വേണ്ടി നൃത്തം ചെയ്യും. ഡാൻസ്.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇന്നാദ്യം കണ്ണോട് കണ്ണായിടാം എന്ന ഗാനം. സംഗീതം ജോബ് കുര്യൻ. വരികൾ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ.

0: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, തൊക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
4: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.
5: റേഡിയോ സാന്ത്വനം 90.4 FM.

0: എഫ്എമ്മിൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത. ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് മടങ്ങുകയാണ്. ഓണക്കാലത്ത് ഒരു പുതിയ വസ്ത്രം വാങ്ങാത്ത വീട് ഒരു പക്ഷേ വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ചും ഓണക്കാലത്ത് മലയാളിയുടെ വസ്ത്രധാരണത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. വെള്ള നിറത്തിലുള്ള വസ്ത്രത്തിൽ തിളങ്ങുന്ന സ്വർണക്കര, പുരുഷന്മാരുടെ മുണ്ടിലും സ്ത്രീകളുടെ സാരിയിലും കാണുന്ന ആ കസവിന്റെ ഭംഗി. അതെ, നമ്മൾ ധരിക്കുന്ന ഈ കസവ് മുണ്ടിനും കസവ് സാരിക്കും പിന്നിൽ നൂറ്റാണ്ടുകളുടെ ഒരു പാരമ്പര്യമുണ്ടെന്നത് എത്ര പേർ ചിന്തിച്ചിട്ടുണ്ടാകും. ഇന്ന് അറിയാം അറിവ് നേടാമിലൂടെ നമ്മുടെ കേരളത്തിന്റെ തനത് വസ്ത്രധാരണത്തെയും അതിന് പിന്നിലെ സമ്പന്നമായ കൈത്തറി പാരമ്പര്യത്തെയും കുറിച്ച് കൂടുതലറിയാം. കേരളത്തിന്റെ പരമ്പരാഗത വസ്ത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് മുണ്ടും നേരിയതും കസവ് സാരി തുടങ്ങിയവയാണ്. പുരുഷന്മാരുടെ പരമ്പരാഗത വസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ സാധാരണയായി നമ്മൾ കാണുന്നത് വെള്ള നിറത്തിലുള്ള മുണ്ടും അതിൻ്റെ അരികിൽ കാണുന്ന കരയോ അല്ലെങ്കിൽ കസവോ ആണ്. ഈ വസ്ത്രങ്ങളുടെ എല്ലാം സൗന്ദര്യം എന്ന് പറയുന്നത് അതിൻ്റെ ലാളിത്യം തന്നെയാണ്. വളരെയധികം നിറങ്ങളോ ഡിസൈനുകളോ ഇല്ല, വെള്ളയും സ്വർണവും ചേർന്ന ലളിതമായ നിറക്കൂട്ടം. പക്ഷേ അതിനുള്ളിൽ കേരളത്തിന്റെ പ്രകൃതിയുടെയും സംസ്കാരത്തിന്റെയും ഒരു പ്രത്യേക സൗന്ദര്യം ഒളിഞ്ഞിരിക്കുന്നു. ഈ കസവ് എന്നത് സ്വർണ നിറത്തിലുള്ള അലങ്കാര നൂൽ ഉപയോഗിച്ച് വസ്ത്രത്തിന്റെ കരയിൽ ഉണ്ടാക്കുന്ന പ്രത്യേക ഒരു അലങ്കാരമാണ്. പരമ്പരാഗതമായി യഥാർത്ഥ സ്വർണം ഉപയോഗിച്ചുള്ള നൂൽ ചില വസ്ത്രങ്ങളിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഇന്ന് സാധാരണയായി സ്വർണ നിറമുള്ള ലോഹ നൂലുകളാണ് ഉപയോഗിക്കുന്നത്. വെള്ള വസ്ത്രത്തിൽ തിളങ്ങുന്ന ആ സ്വർണക്കരയാണ് കേരളത്തിന്റെ പരമ്പരാഗത വസ്ത്രങ്ങൾക്ക് അതിന്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന രൂപം നൽകുന്നത്. ഇവിടെയാണ് കൈത്തറിയുടെ കഥ തുടങ്ങുന്നത്. ഒരു തുണി നമ്മുടെ കൈകളിൽ എത്തുന്നതിന് മുമ്പ് അതിന്റെ പിന്നിൽ ഒരുപാട് മനുഷ്യരുടെ അധ്വാനമുണ്ട്. നൂൽ തയ്യാറാക്കുന്നു, അത് പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുന്നു, തറിയിൽ നൂലുകൾ കയറ്റുന്നു, പിന്നീട് കൈകൊണ്ട് തറി പ്രവർത്തിപ്പിച്ച് ഓരോ ഇഞ്ചും നെയ്തെടുക്കുന്നു. അതുകൊണ്ടാണ് കൈത്തറി എന്ന വാക്കിന് ഇത്ര വലിയ അർത്ഥമുള്ളത്. ഒരു യന്ത്രം നിർമ്മിച്ച ഉൽപ്പന്നം മാത്രമല്ല അത്, ഒരു മനുഷ്യന്റെ സമയം, കഴിവ്, ക്ഷമ, കൃത്യത ഇതെല്ലാം ചേർന്നാണ് ഒരു കൈത്തറി വസ്ത്രം ഉണ്ടാകുന്നത്. ഒരു കൈത്തറി സാരി നെയ്യുമ്പോൾ അതിലെ ഓരോ നൂലും ഒരു കരകൗശല വിദഗ്ധന്റെ കൈകളിലൂടെ കടന്നുപോകുന്നു. അതിനാൽ ഒരു കൈത്തറി വസ്ത്രം വാങ്ങുമ്പോൾ നമ്മൾ വാങ്ങുന്നത് ഒരു തുണി മാത്രമല്ല, ഒരു പാരമ്പര്യത്തെയും ഒരു തൊഴിൽ മേഖലയെയും പിന്തുണയ്ക്കുക കൂടിയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൈത്തറിക്ക് സ്വന്തമായ പാരമ്പര്യമുണ്ട്. ഇതിൽ ഏറ്റവും പ്രശസ്തമായ കേന്ദ്രങ്ങളിലൊന്നാണ് ബാലരാമപുരം. തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം കൈത്തറി ഉൽപ്പന്നങ്ങൾ ഏറെ പ്രസിദ്ധമാണ്. പ്രത്യേകിച്ച് കസവിന്റെ മനോഹാരിതയും മികച്ച നെയ്ത്തിന്റെ ഗുണനിലവാരവും ബാലരാമപുരം കൈത്തറിയുടെ പ്രത്യേകതകളായി കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ കുത്താമ്പുള്ളി കേരളത്തിലെ പ്രശസ്തമായ കൈത്തറി കേന്ദ്രമാണ്. തൃശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി സാരികൾക്കും മുണ്ടുകൾക്കും പ്രത്യേക പ്രശസ്തിയുണ്ട്. കസവ് കരയുള്ള പരമ്പരാഗത വസ്ത്രങ്ങളാണ് ഇവിടെ ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത്. ചേന്നമംഗലം ആണ് മറ്റൊരു പ്രധാന കൈത്തറി കേന്ദ്രം. എറണാകുളം ജില്ലയിലെ ചേന്നമംഗലത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നെയ്ത്ത് പാരമ്പര്യമുണ്ട്. പരമ്പരാഗത വസ്ത്രങ്ങൾക്കൊപ്പം ഇന്ന് ആധുനിക ഡിസൈനുകളിലും ഇവിടെ കൈത്തറി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. വടക്കൻ മലബാറിന്റെ അഭിമാനമാണ് കണ്ണൂർ കൈത്തറി. കേവലം മുണ്ടുകളിൽ ഒതുങ്ങാതെ അന്താരാഷ്ട്ര തലത്തിൽ പോലും കയറ്റി അയക്കുന്ന ഗുണമേന്മയുള്ള കൈത്തറി വസ്ത്രങ്ങളും ബെഡ്ഷീറ്റുകളും തുണിത്തരങ്ങളും കണ്ണൂരിന്റെ കരുത്താണ്. ഇങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന്റെ പല പ്രദേശങ്ങൾക്കും അവരുടേതായ കൈത്തറി ശൈലിയും പാരമ്പര്യവും ഉണ്ടെന്ന് കാണാം. ഒരു കാലത്ത് നമ്മുടെ ഗ്രാമീണ ജീവിതത്തിന്റെ തന്നെ ഭാഗമായിരുന്നു കൈത്തറി. ഒരു കുടുംബത്തിലെ പല അംഗങ്ങൾ

നെയ്ത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കാലമുണ്ടായിരുന്നു. എന്നാൽ കാലം മാറി, വില കുറഞ്ഞ മെഷീൻ നിർമ്മിത വസ്ത്രങ്ങൾ വിപണിയിൽ കൂടുതലായി, ഉൽപാദനം വേഗത്തിലായി, ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങളും മാറി. ഇതിന്റെ ഭാഗമായി പരമ്പരാഗത കൈത്തറി മേഖലയ്ക്ക് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. എങ്കിലും കൈത്തറി പൂർണമായും അപ്രത്യക്ഷമായിട്ടില്ല. കാരണം കൈത്തറിയുടെ മൂല്യം അതിന്

0: ഹോം ഫേർണിഷിംഗ് ഉൽപ്പന്നങ്ങൾ തുടങ്ങി നിരവധി ആധുനിക ഉൽപ്പന്നങ്ങളിലേക്ക് കൈത്തറി കടന്നുവരുന്നു. യുവതലമുറയും കൈത്തറി വസ്ത്രങ്ങളെ പുതിയ രീതിയിൽ സ്വീകരിക്കുന്നുണ്ട്. അതായത്, പാരമ്പര്യം ഉപേക്ഷിക്കാതെ അതിനെ കാലത്തിനനുസരിച്ച് മാറ്റുകയാണ്. കാരണം ഒരു പാരമ്പര്യം നിലനിൽക്കണമെങ്കിൽ അത് മ്യൂസിയത്തിൽ സൂക്ഷിച്ചാൽ മാത്രം പോരാ, അത് ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം. കൈത്തറിയുടെ മറ്റൊരു പ്രത്യേകത അതിന്റെ പരിസ്ഥിതി സൗഹൃദ സ്വഭാവമാണ്. വൻതോതിലുള്ള വ്യാവസായിക ഉൽപ്പാദനവുമായി താരതമ്യം ചെയ്യുമ്പോൾ പല കൈത്തറി ഉൽപ്പന്നങ്ങൾക്കും കുറഞ്ഞ തോതിലുള്ള ഊർജ ഉപയോഗം മാത്രമാണ് ആവശ്യമായി വരുന്നത്. കൂടാതെ പ്രാദേശികമായി നിർമ്മിക്കുന്ന കൈത്തറി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് പ്രാദേശിക തൊഴിലാളികളെയും കരകൗശല വിദഗ്ധരെയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇന്ന് ലോകം മുഴുവൻ സസ്റ്റൈനബിൾ ഫാഷൻ എന്ന ആശയത്തെക്കുറിച്ച് സംസാരിക്കുന്ന കാലമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പഴയ കൈത്തറി പാരമ്പര്യത്തിൽ തന്നെ ആധുനിക ലോകം ഇന്ന് അന്വേഷിക്കുന്ന പല ആശയങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു കസവ് സാരിയോ മുണ്ടോ ധരിക്കുമ്പോൾ അത് ഒരു ഫാഷൻ ചോയ്സ് മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തെ നമ്മളോടൊപ്പം കൊണ്ടു നടക്കുക കൂടിയാണ്. കേരളത്തിന്റെ കൈത്തറി പാരമ്പര്യം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമെന്നതിലുപരി നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെയും ഗ്രാമീണ സമൂഹത്തിന്റെയും ഭാഗമാണ്. ഒരു കൈത്തറി ഉൽപ്പന്നം നാം വാങ്ങുമ്പോൾ അത് ഒരു പാരമ്പര്യത്തെ തിരഞ്ഞെടുക്കുക കൂടിയാണ്. ഒരു കസവ് സാരിയുടെ ഓരോ നൂലിലും ഒരു നെയ്ത്തുകാരന്റെ അധ്വാനമുണ്ട്. ഒരു മുണ്ടിന്റെ ഓരോ കരയിലും ഒരു പാരമ്പര്യത്തിന്റെ കഥയുണ്ട്. അതുകൊണ്ട് ആഘോഷവേളകളിൽ കൈത്തറി വസ്ത്രം ധരിക്കുമ്പോൾ അതിനു പിന്നിലെ കൈകളെയും കഥകളെയും പാരമ്പര്യത്തെയും കൂടി ഓർക്കാം. അതിനെ ആദരിക്കുകയും ഉപയോഗിക്കുകയും അടുത്ത തലമുറയിലേക്ക് കൈമാറുകയും ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. അതിനാൽ കൈത്തറി തിരഞ്ഞെടുക്കുന്നത് ഒരു വസ്ത്രം വാങ്ങുന്നതിലുപരി നമ്മുടെ സംസ്കാരത്തെയും നെയ്ത്തുകാരുടെ ജീവിതത്തെയും ഭാവിയെയും പിന്തുണയ്ക്കുന്ന ഒരു മനോഹരമായ തീരുമാനം കൂടിയാണ്. അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. സൈനിങ് ഓഫ്, നിങ്ങളോടൊപ്പം ഞാൻ പ്രീത. കേൾക്കൂ, ആസ്വദിക്കൂ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30.

ബോധത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി.

0: കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71 അല്ലെങ്കിൽ 81212168.
2: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: റേഡിയോ സാന്ത്വനം 90.4 സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. സുന്ദര സഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. സംഘർഷഭരിതമായ ദൈനംദിന ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ള മോചനം കൂടിയാണ് ഓരോ യാത്രകളും എന്നാണ് ഞങ്ങളുടെ സങ്കല്പം. ഇലക്ട്രോണിക് തിരശീലയിൽ നിന്നുള്ള മോചനവും സർഗാത്മകതയിലേക്കുള്ള ചുവടുവയ്പ്പുമാണല്ലോ സഞ്ചാരങ്ങൾ പുത്തൻ അറിവുകളും അനുഭവങ്ങളും സൗഹൃദങ്ങളും നൽകുന്ന ആവേശം തന്നെയാണ് കൂടുതൽ യാത്രകൾ നടത്തുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. നമ്മുടെ സംസ്ഥാനത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന കുടക് ജില്ലയിൽ നടത്തിയ സന്ദർശന വിശേഷങ്ങളാണല്ലോ നമ്മൾ പങ്കുവച്ചു വരുന്നത്. കുടകിലെ കാലാവസ്ഥയുടെ മഹത്വം കാരണം കർണാടകയിലെ സ്കോട്ട്ലൻഡ് എന്ന പേരും ഈ ജില്ല നേടിയെടുത്തിരിക്കുന്നു. ദക്ഷിണ ഭാരതത്തിനാകെ തെളിനീരും തണുപ്പും സമ്മാനിക്കുന്ന കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമായ തലക്കാവേരിയും അവിടുത്തെ ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നുള്ള കാഴ്ചയും പറഞ്ഞിരുന്നു. മരങ്ങളുടെ ഇടയിൽ നിന്നും ഇറങ്ങി വന്ന് നമ്മെ തഴുകി തലോടി കടന്നുപോകുന്ന കോടമഞ്ഞിൻ്റെ വൈശ്യ സൗന്ദര്യം എത്ര പറഞ്ഞാലും മതിയാകില്ല. അത് അനുഭവിച്ചു തന്നെ അറിയാം. ചൈനയുടെ ടിബറ്റൻ അധിനിവേശ കാലത്ത് അഭയാർത്ഥികളായി എത്തി ബൈലാകൂപ്പയിൽ സ്ഥാപിച്ച ബുദ്ധവികാരത്തെക്കുറിച്ചും അതിന് നേതൃത്വം നൽകിയ റിംബോചെയെക്കുറിച്ചും പറഞ്ഞത് ഓർക്കുമല്ലോ. കാവേരി നദിക്ക് പ്രകൃതി ഒരുക്കിയ തുരുത്തായ നിസർഗധാമയിൽ പ്രവേശിച്ച കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മുളകൊണ്ട് നിർമ്മിച്ച തൂക്കുപാലത്തിൽ നിന്ന് മീനിനെ ഊട്ടിയതും കൊതിയോടെ വാ തുറന്ന് മുകളിലേക്ക് ചാടുന്ന മീനുകളുടെ സാഹസിക ചാരുതയും പറഞ്ഞിരുന്നു. നടപ്പാതയിലൂടെ മുന്നോട്ടു നീങ്ങിയപ്പോൾ കണ്ട സമാനതകളില്ലാത്ത ഇല്ലിമുളം കാടുകളുടെ ഹരിതശോഭയും കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു. ഇനി കൂടുതൽ നിസർഗധാമ വിശേഷങ്ങളിലേക്ക് കടക്കാം. കുറച്ചുകൂടി മുന്നോട്ട് നടന്നാൽ ആനകളെ പൊരുക്കി നിർത്തിയിരിക്കുന്നത് കാണാം. നല്ല വലിപ്പമുള്ള ആനകളുടെ പുറത്ത്

ഇരിപ്പിടങ്ങൾ കെട്ടിവെച്ചാണ് ഇവയെ ഒരുക്കി നിർത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ആനപ്പുറത്തൊരു സവാരിയാകാം. ഈ വനയാത്രയ്ക്ക് പ്രത്യേകം ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്. പലരും ആന സവാരിയുടെ ടിക്കറ്റ് എടുത്ത് ആനപ്പുറത്ത് യാത്ര ആരംഭിച്ചു. 3 മുതൽ 4 ആളുകൾ വരെ ഒരു ആനപ്പുറത്ത് സവാരിക്ക് അനുവാദമുണ്ട്. എന്തായാലും ഞങ്ങൾ സാഹസത്തിന് മുതിർന്നില്ല. സഞ്ചാരികളെയും കയറ്റിയുള്ള ആനകളുടെ കാട്ടിലൂടെയുള്ള യാത്ര കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു. ദൂരം പിന്നിടും തോറും കാടിൻ്റെ ഭംഗിയും നിബിഡതയും ഏറി വന്നു. വൈകാതെ ഞങ്ങൾ മാൻ പാർക്കിന് സമീപമെത്തി. വളരെ ഫലപ്രദമായി വളർത്തി സംരക്ഷിച്ചു വരുന്ന മാനുകളുടെ കാഴ്ച സമ്മാനിക്കുന്ന ആഹ്ലാദം ഒട്ടും ചെറുതല്ല. മാനുകളെ കണ്ട കുട്ടികൾ ആഹ്ലാദത്തോടെ തുള്ളിച്ചാടുന്നതും ചിരിക്കുന്നതും അടുത്തുള്ള മുളയിൽ നിന്ന് കൊമ്പൊടിച്ച് മാനുകൾക്ക് നൽകാൻ ശ്രമിക്കുന്നതും കൗതുകത്തോടെ നോക്കി നിൽക്കാൻ കഴിഞ്ഞത് സന്തോഷമായി. കുറച്ചുകൂടി മുന്നോട്ടെത്തുന്നതോടെ കാവേരി നദിയുടെ വിശാലത ദൃശ്യമാകും. തകൃതിയായി ഒഴുകി നീങ്ങുന്ന കാവേരിയുടെ തനി നിറം കാണാൻ കഴിയുന്നത് ഇവിടെയാണ്. മോഹൻലാലിൻ്റെ സിനിമയായ നരൻ ആണ് അപ്പോൾ ഓർമ്മയിലെത്തിയത്. അവിടെ ഉണ്ടായിരുന്ന വനം വകുപ്പിലെ ജീവനക്കാരോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ വളരെ ആവേശത്തോടെയാണ് അവർ ഈ വിശേഷം കേട്ടതും പ്രതികരിച്ചതും. മഴക്കാലത്ത് കാവേരി നദിയിലൂടെയും കാട്ടിൽ നിന്നുള്ള വൃക്ഷങ്ങളും ജീവജാലങ്ങളും മറ്റും ഒഴുകി എത്താറുണ്ടെന്ന് വനപാലകർ ഞങ്ങളോട് പറഞ്ഞു. എവിടെയായാലും നദിയും കാടും ഒരുപോലെയാണല്ലോ. കുറച്ച് ദൂരം കൂടി പിന്നിട്ടപ്പോൾ വെള്ളം തീരെ കുറഞ്ഞ് പാറക്കെട്ടുകൾ തെളിഞ്ഞ ഒരു നദീഭാഗം കാണാനായി. കാവേരിയിലിറങ്ങിയില്ല എന്ന പഴി മാറ്റാനായി ഞങ്ങൾ പാറകളിലൂടെ നടന്ന് അക്കരയിലെത്തി. ഫോട്ടോകൾ പകർത്തിയ ശേഷം വേഗം തന്നെ ഇക്കരയിലേക്ക് നടന്ന് കരപറ്റി. ആനസവാരിയും മാൻദർശനവും കഴിഞ്ഞ് മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് മുളക്കൂട്ടങ്ങളിൽ കെട്ടി ഉയർത്തിയിരിക്കുന്ന ഏറുമാടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് താമസിക്കുവാനായി നിർമ്മിച്ചിട്ടുള്ളവയാണ് ഏറുമാടങ്ങൾ. ഇതിലേക്ക് കയറുവാൻ കുത്തനെയുള്ള മുളയെണിയും നിർമ്മിച്ച് ചാരിവെച്ചിട്ടുണ്ട്. ആവേശവും കൗതുകവും ഒന്നിച്ചു വന്നതോടെ ഞങ്ങളും ഏറുമാടത്തിലേക്ക് കുത്തനെ ഉയർത്തി നാട്ടിയിരിക്കുന്ന ഏണിയിലൂടെ വളരെ സാവധാനം അതീവ ശ്രദ്ധയോടെ കയറി ഏറുമാടത്തിൽ നിന്ന് ഫോട്ടോകൾ എടുത്ത ശേഷം താഴേക്ക് ഇറങ്ങി. ഏറുമാടത്തിൽ നിന്നുള്ള കാഴ്ച അമ്പരപ്പിക്കും വിധം രസാവകമായിരുന്നു. താഴെ ചെറു ശബ്ദത്തോടെ ഒഴുകുന്ന കാവേരി, കരയിലാകെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന മുളങ്കൂട്ടം, ഇടയ്ക്കിടെ അവയ്ക്ക് ഇടയിലൂടെ നടപ്പാത മുറിച്ച് കടക്കുന്ന കാട്ടുമുയലുകൾ, ആന സവാരിക്കാരുടെ ആഹ്ലാദാരവും. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

0: బై బై కేల్కు రేడియో శాంతనం 90.4 FM.
1: പ്രിയ ശ്രോതാക്കളെ, സുന്ദരസഞ്ചാരത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. ഒരു പാലിയേറ്റി കെയർ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിലെ കുടക് ജില്ലയിൽ നടത്തിയ യാത്രാവിശേഷങ്ങളാണ് ശ്രോതാക്കളുമായി പങ്കിടുന്നത്. കാവേരി നദിക്ക് പ്രകൃതി കനിഞ്ഞു നൽകിയ നിസർഗധാമ എന്ന തുരുത്ത് വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇവിടുത്തെ സമാനതകളില്ലാത്ത ഇല്ലിമുളങ്കാടും പ്രവേശനത്തിനായി കാവേരി നദിയിൽ മുളകൊണ്ട് കെട്ടി ഉയർത്തിയിരിക്കുന്ന തൂക്കുപാലത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു. ആനസവാരിയും കാടിൻ്റെ വിജനതയിൽ വെള്ളം തീരെ കുറഞ്ഞ പാറകൾ ഉയർന്നു നിന്ന ഭാഗത്തുകൂടി നടന്ന് അക്കരയെത്തി ഫോട്ടോ പകർത്തിയതും അതിമനോഹരമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച മുളകൊണ്ട് നിർമ്മിച്ച ഏറുമാടങ്ങളിൽ സാഹസികമായി കയറി നിന്ന് ചുറ്റുമുള്ള ഫോട്ടോ പകർത്തിയ കാര്യം പറഞ്ഞാണ് ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ നിസർഗധാമ വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിമനോഹരമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച് പരിപാലിക്കുന്ന പൂന്തോട്ടം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. വർണ്ണപുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്ന പൂച്ചെടികളുടെ ഭംഗി എത്ര കണ്ടാലും മതി വരില്ല. വിവിധ ഇനങ്ങളിലുള്ള പനിനീർ ചെടികളുടെ ഒരു വലിയ ശേഖരം തന്നെ സന്ദർശകർക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ധാരാളം വള്ളിച്ചെടികളും ബോഗൻവില്ലയും പേരറിയാത്ത കുറച്ച് ഏറെ ചെടികളും പൂക്കളും കൊണ്ട് സമ്പന്നമായ ഉദ്യാനം. കുട്ടികൾക്കുള്ള പാർക്കാണ് മറ്റൊരു പ്രധാന ആകർഷണം. ആധുനിക രീതിയിലുള്ള ധാരാളം കളി ഉപകരണങ്ങൾ കുട്ടികൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിസർഗധാമയിലെ കാലാവസ്ഥ എടുത്തു പറയേണ്ടത് സമശീതോഷ്ണാവസ്ഥയുടെ മഹത്വം അറിയണം.

വേണമെങ്കിൽ കുടകിലെത്തണം എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. ആഹ്ലാദ തിമർപ്പിൽ ആറാടി നിൽക്കുന്ന കുട്ടികളുടെ ആനന്ദത്തിൽ സംതൃപ്തരായി കുട്ടികളുടെ പാർക്കിൽ നിൽക്കുന്ന രക്ഷിതാക്കളുടെ മന്ദസ്മിതം തന്നെ കാണികൾക്ക് ആനന്ദമേകുന്നു. ഇവിടെ താമസിക്കുവാൻ കോട്ടേജുകളും ട്രീ ഹൗസുകളും ലഭ്യമാണ്. ഏറുമാടത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞത് ഓർക്കുമല്ലോ. വിനോദസഞ്ചാരികൾക്ക് ഏറെ ഹരം പകരുന്നതിനായി ഒരുക്കിയിരിക്കുന്ന ബോട്ട് സവാരിയും നിസർഗധാമയിലെ സവിശേഷതകളിൽ ഒന്നാണ്. ദക്ഷിണേന്ത്യക്കാകെ തെളിനീർ നൽകുന്ന കാവേരി നദിയിലൂടെ ഒരു ബോട്ട് യാത്ര ആരും ആശിച്ചു പോകുന്ന ഒന്നാണ്. അഷ്ടമുടി കായലിലും വേമ്പനാട്ട് കായലിലും ബോട്ട് യാത്ര നടത്തുന്ന നമുക്ക് ഇതത്ര വലിയ കാര്യമല്ലെങ്കിലും ഇവിടെ എത്തുന്ന മഹാഭൂരിപക്ഷം വിനോദസഞ്ചാരികളും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നു. ഞങ്ങളും പിന്നോക്കം പോകാൻ തയ്യാറായില്ല. പടൽ ബോട്ടും തുഴ ബോട്ടും ഇവിടെ ലഭ്യമാണ്. കേരവൃക്ഷങ്ങളാൽ അലങ്കൃതമാണ് വേമ്പനാട് കായലും അഷ്ടമുടിക്കായലുമെങ്കിൽ വനവൃക്ഷങ്ങളാൽ സമ്പന്നവും അതിരുകൾ പങ്കിടുന്നതുമായ കാവേരി നദിയിലൂടെ നടത്തിയ ബോട്ട് യാത്ര അതിമനോഹരവും ആഹ്ലാദദായകവും ആയിരുന്നു. മോശമില്ലാത്ത ഒഴുക്കുള്ള നദിയിലൂടെ തുഴഞ്ഞ് പോവുക എത്രമേൽ നവ്യമായ അനുഭവമാണ് സമ്മാനിച്ചതെന്ന് പറയുമ്പോൾ ഒരു കുളിര് കോരുന്നു. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ് ഇവിടത്തെ സാധാരണ പ്രവേശന സമയം. മൺസൂൺ കാലത്ത് ചില അവസരങ്ങളിൽ നിസർഗധാമ അടച്ചിടാറുണ്ട്. ആഹ്ലാദാത്മകമായ കാഴ്ചയുടെ മാസ്മരികത സമ്മാനിച്ച നിസർഗധാമയോട് വിട ചൊല്ലി നേരെ മടിക്കേരിയിലേക്ക് യാത്ര തിരിച്ചു. കാടിനുള്ളിലെ സഞ്ചാരം ഞങ്ങളെ തളർത്തിയോ എന്ന ചോദ്യം പ്രസക്തമല്ലെങ്കിലും ബോട്ടിങ്ങും നടത്തവും ക്ഷീണവും ദാഹവും വർദ്ധിപ്പിച്ചു എന്ന സത്യം പറയാതെ തരമില്ല. വണ്ടിയിൽ കരുതിയിരുന്ന ബിസ്ക്കറ്റും വെള്ളവും കുടിച്ച് ക്ഷീണം അകറ്റിയെങ്കിലും വിശപ്പ് കഠിനമായി പിടികൂടിയിരുന്നു. മടിക്കേരിയിലേക്കുള്ള വഴിയിൽ കണ്ട ഒരു മികച്ച ഹോട്ടലിന് മുന്നിൽ ഞങ്ങളുടെ സാരഥി വണ്ടി നിർത്തി. ഇതൊരു സ്റ്റാൻഡേർഡ് ഹോട്ടലാണെന്ന് വിശ്വസിച്ച് ആഹാരം കഴിക്കാമെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തന്നെ ഞങ്ങൾ കയറി. ഇനി ഒരിടവേള ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

0: ധനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സുന്ദരസഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. ഇന്നോളം നിങ്ങൾ നൽകിയ കുന്നോളം പ്രോത്സാഹനമാണ് സുന്ദരസഞ്ചാരത്തിൻ്റെ യാത്ര സുഗമമാക്കിയത്. തുടർന്നും പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. പ്രിയ ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും 8848558785 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി 8848558785. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിലെ കുടക് ജില്ലയിൽ പ്രകൃതി സമ്മാനിച്ച നിസർഗധാമ എന്ന തുരത്തിൽ നടത്തിയ സന്ദർശന വിശേഷങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. കാവേരി നദിയിലൂടെ നടത്തിയ ബോട്ട് സവാരിയും ഇവിടെ കുട്ടികൾക്കായി നിർമ്മിച്ച് സംരക്ഷിക്കുന്ന കുട്ടികളുടെ പാർക്കിലെ വിശേഷങ്ങളും പറഞ്ഞിരുന്നു. സമാനതകളില്ലാത്ത ഇല്ലിമുളം കാടകം കണ്ട അനുഭൂതിയും സന്ദർശകർക്ക് താമസിക്കാനായി മുളങ്കൂട്ടങ്ങൾക്ക് മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറുമാടത്തിൽ കയറി ഫോട്ടോ എടുത്ത കാര്യവും പറഞ്ഞിരുന്നു. സന്ദർശാനന്തരം വിശപ്പ് കൊണ്ട് പൊറുതി മുട്ടിയ ഞങ്ങൾ മടിക്കേരിയിലേക്കുള്ള വഴിയിൽ കണ്ട ഒരു ഹോട്ടലിന് മുന്നിൽ വണ്ടി നിർത്തി ഉള്ളിലേക്ക് കയറിയ കാര്യം പറഞ്ഞാണല്ലോ ഇടവേളയിലേക്ക് പോയത്. ഇനി കൂടുതൽ ഭക്ഷണവിശേഷങ്ങളിലേക്ക് കടക്കാം. ഉച്ചയൂണ് അവിടെ തന്നെ ആകാം എന്നത് ഹോട്ടലിലെ സെറ്റപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിൽ നിനച്ചു. ഒന്ന് ഫ്രഷായി നേരെ ഡൈനിങ് ടേബിളിന് സമീപം ഇരുപ്പുറപ്പിച്ചു. ഞങ്ങൾ മലയാളികളാണെന്ന് തിരിച്ചറിഞ്ഞാണോ എന്നറിയില്ല മലയാളം പാട്ടുകൾ തീൻമുറിയിൽ കേൾക്കാനായി. അധികം താമസിയാതെ തന്നെ പ്ലേറ്റുകൾ നിരന്നു. തൊടുകറികൾ നിറഞ്ഞ മറ്റൊരു പ്ലേറ്റും അനുബന്ധമായി ഓരോരുത്തരുടെയും മുന്നിലെത്തി. രണ്ടു തരം ചോറ് അവിടെ ലഭ്യമായിരുന്നു, പുഴുക്കലരിച്ചോറും പച്ചരിച്ചോറും. ഞങ്ങൾ ചുവന്ന പുഴുക്കലരിച്ചോറാണ് ആവശ്യപ്പെട്ടത്. ചോറും പപ്പടവും എത്തിയതോടെ പതിവ് പോലെ പരിപ്പ് വരുമെന്ന് കരുതിയിരുന്ന ഞങ്ങളെ നിരാശപ്പെടുത്തിക്കൊണ്ട് സാമ്പാറെത്തി. ചിലർ സ്പെഷ്യൽ മീൻകറിയും ഓർഡർ ചെയ്തിരുന്നു. മീൻ കറി എത്തിയതോടെ ഹാളാകെ മീൻ മണം നിറഞ്ഞു. സാമ്പാർ ഒഴിച്ച് ഞങ്ങൾ ചോറുണ്ണാൻ തുടങ്ങി. ആദ്യ ഉരുള മുഖത്തോടടുത്തപ്പോൾ തന്നെ വാമഭാഗത്തിൻ്റെ മുഖം ചുളിയുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് തന്നെ ഞാൻ കാരണം തിരക്കി. സാമ്പാറിൽ മീൻ മണക്കുന്നു എന്ന് വളരെ ദൃഢമായി തന്നെ പറഞ്ഞത് കേട്ട് ശ്രദ്ധയോടെ ഞാൻ സാമ്പാറിൽ കുഴച്ച് ചോറ് രുചിച്ചു നോക്കി. ഭാര്യയുടെ സംശയം തെറ്റല്ല എന്ന് ബോധ്യപ്പെടാൻ അധിക നേരം ആവശ്യമുണ്ടായില്ല. ഉടൻ തന്നെ വേറൊരെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു. അവിടെ സാമ്പാറിൻ്റെ രുചി കൂട്ടാൻ ഇത്തരം കീമ പണി ചെയ്യാറുണ്ടെന്ന് സമ്മതിച്ചു. ആ പ്ലേറ്റും അനുബന്ധ വസ്തുക്കളും മാറ്റിയ ശേഷം പുതിയ ചോറും കറികളും പുളിശ്ശേരിയും രസവും വളരെ വേഗം എത്തിച്ച് ഞങ്ങളുടെ നീരസം ഏറ്റുവാങ്ങാതെ വെയിറ്റർ തടിയൂരി. ഈ ഒരു അതിക്രമം ഒഴിച്ചാൽ ഉച്ചയൂണ്

ഗംഭീരമായിരുന്നു. കാവേരി നദിയിൽ നിന്ന് പിടിച്ച മീനായിരുന്നു കറിയായും ഫ്രൈയായും ഞങ്ങളുടെ മുന്നിൽ എത്തിയത്. ഗോതമ്പ് കൊണ്ടുള്ള പായസം നൽകി സസ്യ ഭക്ഷണശീലികളെ ആഹ്ലാദിപ്പിക്കുവാനും ഹോട്ടലുകാർ മറന്നില്ല. കുടക് ജില്ലയുടെ തലസ്ഥാനമായ മടിക്കേരിയിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ അബി വെള്ളച്ചാട്ടമായിരുന്നു അടുത്ത ലക്ഷ്യം. പ്രധാന റോഡിൽ നിന്നും കുറച്ച് ദൂരം നടന്നും പടികൾ ഇറങ്ങിയും മാത്രമേ ഈ വെള്ളച്ചാട്ടത്തിനരികിൽ എത്തിച്ചേരാൻ കഴിയൂ. മെയിൻ റോഡിൽ വണ്ടി നിർത്തി അബി വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. ആനന്ദദായകമായി മൂക്കിലേക്ക് തുളഞ്ഞു കയറുന്ന കാപ്പിപ്പൂക്കളുടെ സുഗന്ധം, നടവഴിക്ക് ഇരുവശത്തും പൂക്കളും കായ്കളുമായി തിങ്ങി നിറഞ്ഞ് വളർന്നു നിൽക്കുന്ന കാപ്പിച്ചെടികൾ, അവയുടെ ശുഭ്രപുഷ്പങ്ങളിൽ നിന്ന് ഉയരുന്ന മാദകഗന്ധം പ്രദേശമാകെ നിറഞ്ഞു നിൽക്കുന്നു. കാപ്പിച്ചെടികൾക്ക് മുകളിലൂടെ വളർന്നു നിൽക്കുന്ന കമുകളും ചുറ്റിപ്പടർന്ന് വളർന്നു നിൽക്കുന്ന കുരുമുളക് വള്ളികൾ ആരെയും ആനന്ദഭരിതരാക്കും വിധം പഴുത്തും പഴുക്കാതെയും നിറഞ്ഞു നിൽക്കുന്ന കുരുമുളക് തിരികൾ, പച്ച കുരുമുളകൾക്കിടയിൽ ചുവപ്പും ഓറഞ്ചും നിറങ്ങളിൽ പ്രക്ഷോഭിച്ചു നിൽക്കുന്ന പഴുത്ത കുരുമുളകുകൾ സമ്മാനിക്കുന്ന ചന്തം ഏറെ സുന്ദരം. താഴോട്ടുള്ള പടികൾ ഇറങ്ങുമ്പോൾ തന്നെ ദൂരെ നിന്ന് ഇരമ്പൽ കേൾക്കാം. അബി വെള്ളച്ചാട്ടത്തിലേക്കെത്താൻ അധിക ദൂരമില്ല എന്ന സൂചനയായിട്ടാണ് ഞങ്ങൾ അതിനെ കേട്ടത്. പടിയിറക്കം ഒട്ടും ആയാസരഹിതമായിരുന്നില്ല. എന്നാൽ പച്ചപ്പ് വിരിച്ച തോട്ടത്തിന് നടുവിലൂടെയുള്ള യാത്രയും നമ്മെ വാരിപ്പുണരുന്ന തണുത്ത കാറ്റിൻ്റെ മാസ്മരിക ശക്തിയിൽ മയങ്ങി മാത്രമേ നമുക്ക് നടക്കാൻ കഴിയൂ. ഊട്ടിയിലോ കൊടൈക്കനാലിലോ നടക്കുന്ന പ്രതീതി. കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ തന്നെ കാലുകൾ കഴുകാൻ തുടങ്ങി. അത്ഭുതം പോലെ പടിക്കെട്ടിന് ഒരു വശത്ത് മനോഹരമായി രൂപകൽപ്പന ചെയ്ത് മുളയിൽ നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ കാണാനായി. മുളയുടെ സുവർണശോഭയിൽ അവ നമ്മെ മാടി വിളിക്കുന്ന പോലെ തോന്നി. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുകയാണ്. അബി വെള്ളച്ചാട്ടത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും സന്ധിക്കാം. അതുവരെ നിങ്ങളോട് സ്നേഹപൂർവ്വം വിട പറയുന്നു അവതാരകൻ ടി. സദാശിവൻ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഓണസദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും. സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങൂ, നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ, നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി EMI, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: August 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

നിറഞ്ഞതെന്റെ ജവലയ ജലതീർത്ഥം. സൂര്യനാളമൊരു സ്വരമഴയുടെ മിഴിമന്ത്രതീർത്ഥമൊഴുകിയ പുലരിയിൽ അനുരാഗമാർന്ന ശിവജൈല ശൃംഗമുടി നേടി വന്ന പുരുഷാർത്ഥ സാര ശിവഗ

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rocklands presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
2: ഒന്നുമല്ല പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
3: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമ

0: പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഹലോ, നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഒരുപാട് വിശേഷങ്ങളും കൗതുക വാർത്തകളും നല്ല നല്ല പാട്ടുകളുമായി ഓണേ സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര, എന്നോടൊപ്പം
1: ശ്രീലക്ഷ്മിയാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പൊ ഇന്ന് 7 September തിങ്കളാഴ്ച. നമ്മൾ ഇന്ന് പറയാറുള്ളത് പോലെ തിങ്കളാഴ്ച നല്ല ദിവസം അല്ലേ?
0: തിങ്കളാഴ്ച കാലത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അടിപൊളി ദിവസമാണ് തിങ്കളാ�ഴ്ച. മടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അപ്പൊ എണീക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിൽ കൂടി നമ്മൾ അടിപൊളി ദിവസമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഉഷാറായിട്ട് എണീക്കണം എന്നുള്ളതാണ് വാശി.
1: അതെ അതെ. അപ്പൊ ഇനി ചെറിയ മടിയൊക്കെ തോന്നുവാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയുമായിട്ട് ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചാലേ ഒരു പക്ഷേ ഈ മടിയൊക്കെ മാറി ഒന്ന് ഊർജ്ജസ്വലത നമ്മളിലേക്ക് എത്തുമായിരിക്കും അല്ലേ?
0: യെസ്, ആയിരിക്കും. അങ്ങനെ ചിന്തിക്കാം, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ ചിന്തിക്കാം. എല്ലാം പോസിറ്റീവ് സൈഡിലൂടെ ചിന്തിച്ച് അടിപൊളിയായിട്ട് നിങ്ങൾ എണീറ്റു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇൻ കേസിൽ നിങ്ങൾ എണീറ്റത് കുറച്ച് ബോറായിട്ടൊക്കെയാണ്, എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ലൈവ് കേട്ടോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഹാപ്പിയാവും. ഒരുപാട് വിശേഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പങ്കുവയ്ക്കാനുണ്ട്. എല്ലാം സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ എല്ലാവരും ട്യൂൺ ചെയ്തുകൊണ്ടേ ഇരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോൾ 7 September നമ്മൾ കടന്നിരിക്കുന്നു. നമ്മൾ മാത്രം ഇങ്ങനെ സംസാരിച്ചാൽ മതിയോ? പോരാ, നിങ്ങൾ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ. അയക്കുന്ന വാട്സപ്പ് നമ്പർ 8848558785.
1: അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ പോരട്ടെ. അയക്കേണ്ട നമ്പർ 8848558785. ഇപ്പോൾ സമയം 10:09 ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ പല ബന്ധങ്ങളെ പറ്റി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. അതായത് നമുക്ക് ഒരു മടിയൊക്കെ തോന്നുവാണെങ്കിൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയുമായിട്ട് നമുക്കൊന്ന് വിളിച്ച് സംസാരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ രാവിലെ എണ്ണിട്ട് കണ്ണാടി നോക്കിയിട്ട് നമുക്ക് നമ്മളോട് തന്നെ പറയാം, ഇന്ന് മടിയൊന്നും പാടില്ല, നല്ല ജിൽജില്ലായിട്ട് ഇരിക്കണം, പൊളിയല്ലേ.
0: സത്യം പറഞ്ഞാല് പുറത്തു നിന്ന് കാണുന്നവർക്ക് അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് തന്നെ എന്തോ കുഴപ്പമുണ്ട് എന്ന് തോന്നും. പക്ഷേ അങ്ങനെ തോന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് വീണ്ടും വീണ്ടും പറയുന്നു. നിങ്ങൾ അടിപൊളിയാണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുക. അപ്പൊ ഇന്നത്തെ ദിവസം എല്ലാ ദിവസവും നമ്മൾ ലൈവ്

0: സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ശുഭ ചിന്തയോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ശുഭചിന്ത എന്താണ് ശ്രീലക്ഷ്മി?
1: ഇന്നത്തെ ശുഭചിന്ത നമ്മളിങ്ങനെ പറയുമ്പോൾ ഈ കള്ളിമുൾ ചെടിയെ കണ്ടിട്ടില്ലേ?
0: അതെ, കണ്ടിട്ടുണ്ട്.
1: നമുക്കൊന്നും തൊടാൻ പറ്റില്ല,
0: കുറച്ച് കാണുമ്പോൾ കാഴ്ചയില് ഭംഗി ഉണ്ടെങ്കിൽ തന്നെയും ഇങ്ങനെ തൊടുമ്പോ ഒരു ബുദ്ധിമുട്ടാണ്, അല്ലേ?
1: തൊടാൻ പറ്റില്ല, നമുക്ക് കൈ മുറിയും.
0: അതെ,
1: അപ്പൊ നമ്മളിങ്ങനെ അതിനെ ദൂരെ നിന്ന് മാറി നിന്ന് കാണാൻ മാത്രമേ ആസ്വദിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ അതേപോലെ

0: ആ മുള്ളിൽ തട്ടി നമുക്ക് നോവും അല്ലേ.
1: അതുകൊണ്ട് അപ്പൊ ഈ കള്ളിമുൾ ചെടി എന്നൊക്കെ പറയുന്നത് ഈ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിക്കുന്ന സസ്യങ്ങളാണ്. അപ്പൊ അതേപോലെയാണ് ചില മനുഷ്യരും, അതായത് ഈ മുള്ളുകൾ എന്ന് പറയുന്നത് അവരുടെ ഇപ്പൊ മനുഷ്യന്റെ ജീവിതത്തിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രതികൂലമായ സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ച് വന്നപ്പോ എങ്ങനെയോ വന്നുപോയതാണ് ഈ മുള്ളുകളൊക്കെ. അപ്പൊ ഈ മുള്ളുകൾക്ക് പിന്നിൽ ഒരുപാട് കഥകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം. അവരുടെ മാനസികാവസ്ഥയായിരിക്കും, അതൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് അവർ കൊണ്ടു നടക്കുന്നതായിരിക്കാം. അധികം ആരും നമ്മളോട് അടുക്കാതെ, അല്ലെങ്കിൽ ഒരു ദേഷ്യം എന്ന് പറയുന്നത് ഒരു ഒരു എന്താ പറയുക, ഒരു മുഖംമൂടി ആയിരിക്കാം. അതിനപ്പുറത്തേക്ക് അവർ വളരെ സോഫ്റ്റും കാമും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പെരുമാറിയൊരു കാലഘട്ടം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. എന്തൊക്കെയോ അവർക്ക് താങ്ങാനാകാത്ത സങ്കടങ്ങൾ, സംഘർഷങ്ങൾ, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ കുറെ മുള്ളുകൾ തീർത്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർ തന്നെ വെച്ചിട്ടുള്ളൊരു റെസ്ട്രിക്ഷൻസ് ആയിരിക്കാം ഈ മുള്ളുകൾ. പക്ഷെ എപ്പോഴൊക്കെയോ നമ്മൾ അവരെ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് അവർ അതിൻ്റെ പിന്നിലെ ആ ഒരു കഥ മനസ്സിലാകുമ്പോൾ, പിന്നീട് നമുക്ക് അവരെ കൂടുതൽ മനസ്സിലാകും തോറും നമുക്ക് ആ മുള്ളുകളെയൊക്കെ ഇങ്ങനെ പൂക്കളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും.
0: പലപ്പോഴും നമ്മൾ കാണുന്ന വ്യക്തികൾ, ഇപ്പോൾ ഈ ഒരു കള്ളിമുൾ ചെടിയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഓരോ നമ്മൾ കാണുന്ന ഓരോ വ്യക്തികളുടെ അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ഒരു ജീവിതമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഇപ്പം തന്നെ പരുക്കം ഫേസിലുള്ള ഒരാളെ കാണുമ്പോൾ അവരുടെ മുഖം കണ്ടിട്ട് ജഡ്ജ് ചെയ്യരുതല്ലേ, ഇവരിങ്ങനെയാണ്. നമുക്കൊരാളെ ഫേസ് കണ്ട് ജഡ്ജ് ചെയ്യുന്നത് വളരെ മോശപ്പെട്ടൊരു കാര്യം തന്നെയാണ് അല്ലേ. ഒരിക്കലും നമുക്ക് അവരുടെ ചിലപ്പോൾ കാണാൻ വളരെ സുന്ദരിയായിരിക്കും, സുന്ദരനായിരിക്കും, പക്ഷെ അവരുടെ സ്വഭാവം നമുക്ക് കുറച്ചൊരു കുറേ 2-3 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ കൂടെ പോയി ഒരു മാസത്തിനുള്ളിലൊക്കെ നമുക്ക് മനസ്സിലാവും ഇതല്ല കറക്റ്റായിട്ടുള്ള റിയൽ ഇതല്ല എന്നുള്ളത്. പക്ഷേ പരുക്കുമായിട്ടുള്ള നമ്മൾ കേട്ടിട്ടുള്ള കേട്ടറിവുകളാണ്, ചില സിനിമകളിൽ വില്ലനിസം കാണിക്കുന്ന ചിലരോട് നമുക്ക് ചില അറപ്പ് തോന്നുന്ന രീതിയിൽ വില്ലനിസം കാണിക്കും. പക്ഷേ റിയൽ ലൈഫിൽ അവരൊക്കെ പാവങ്ങളാണ്. പക്ഷെ അതാണ് ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് അല്ലേ. ഒരു ഫേസ് കണ്ട് നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെ ജഡ്ജ് ചെയ്യരുത്. അവരങ്ങനെ എന്താ പറയുക, ഒന്ന് കള്ളിമുൾ ചെടികൾ പോലെ ഒരു തട്ടുമ്പോൾ ഒന്ന് നോവും അല്ലെങ്കിൽ പരുഷമായിട്ടുള്ള വാക്കുകളൊക്കെ പറയുകയാണെങ്കിൽ അതിലൊരു ഒരു ബാക്ക് സ്റ്റോറി മേ ബി കാണുമായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആ ഒരു രീതിയിൽ ആരെയും ജഡ്ജ് ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ശുഭചിന്തയായിട്ട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലേ.
1: അതെ, അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് നോക്കാം അല്ലേ. അപ്പോൾ അവരുടെ ആ ഒരു ഉള്ളിലുള്ള പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഇങ്ങനെ ഒഴുകിക്കളയാൻ നമ്മളെക്കൊണ്ടും സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ പോരട്ടെ. അയക്കേണ്ട നമ്പർ 8848585. അപ്പോൾ ഇന്ന് വളരെ അധികം പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ്.
0: അതായത് മാത്രമല്ല ഇന്ന് തിങ്കളാഴ്ചയാണ്, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ദിവസമാണ്, വർക്കിംഗ് ഡേയ്സിലേക്ക് നമ്മൾ കടക്കുകയാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇന്നും നാളെയും അതികഠിനമായ ചൂടാണ്, അത് നമുക്ക് പ്രശ്നമായിട്ടിരിക്കുകയാണ്. 11 മണി മുതൽ 3 മണി വരെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ച് അതികഠിനമായിട്ടുള്ള ചൂടാണ്. പുനലൂരിലാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള റിപ്പോർട്ട്. 35.2 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ, അതായത് ശരാശരിയിൽ നിന്ന് 4.4 ഡിഗ്രി കൂടുതലായിട്ടാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളം അസാധാരണമായ ചൂടിൻ്റെ പിടിയിലാണ്. ഏകദേശം ഒരു 3-4 ദിവസമായിട്ട് തുടർച്ച ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അല്ലേ.
1: അതായത് എല്ലിനോ പ്രതിഭാസം ശക്തമായതുകൊണ്ട് സെപ്റ്റംബർ നമുക്ക് ഈ ഒരു മാസം ചില ദിവസങ്ങളിൽ മഴയുണ്ടാകും എന്നുള്ളതല്ലാതെ കാര്യമായ തോതിൽ മഴ പ്രതീക്ഷിക്കാവുന്ന, അതായത് അനുകൂല ഘടകങ്ങളില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്.
0: അതെ, അതായത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ദുർബലമായ സാഹചര്യത്തിലാണ് ഈ അതികഠിനമായിട്ടുള്ള ചൂടിലേക്ക് കേരളം എത്തി നിൽക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും 11 മണി മുതൽ 3 മണി വരെ പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളും പ്രോപ്പറായിട്ട് തീരുമാനിച്ചിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ അല്ലേ. അത് കാരണം എന്ന് വെച്ചാൽ അൾട്രാവയലറ്റ് കിരണങ്ങളാണെങ്കിൽ എല്ലാം നമുക്ക് ഡേഞ്ചറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഈർപ്പം, ഈ ചൂടിൻ്റെ ഈ ഒരു ഈർപ്പമുണ്ടല്ലോ, അത് നമുക്ക് വളരെ ദേഹാസ്വസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇൻ കേസിൽ നിങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ ഇതുപോലുള്ള ഇപ്പോൾ സൺസ്ക്രീൻ ആണെങ്കിലും കുട യൂസ് ചെയ്യുക, അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോൾ നല്ല രീതിയിൽ ഉള്ള ഡ്രസ്സിങ് കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടി വെള്ളം കുടിക്കുക അല്ലേ. ഡീഹൈഡ്രേഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഇതെല്ലാവരും കറക്റ്റായിട്ട് പാലിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് പറയുമ്പോൾ ഈ ഒരു ടൈം ലിമിറ്റിന് പുറത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ കാര്യം പറയുമ്പോൾ അവരോട് ജോലിക്ക് പോകരുതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കുക. ഒരു 12 മണി സമയത്തൊക്കെ മാക്സിമം ആ ഒരു കഠിനമായിട്ടുള്ള വെയിലിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു ശ്രമം നടത്തുക അല്ലേ.
1: അതിനായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ കരുതുക എന്നുകൂടി പറയുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നത്, കാരണം നമ്മൾ എപ്പോഴും സ്കിപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത്, ചൂടുള്ള സമയത്ത് നമ്മളിപ്പോൾ ACയിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറന്നു പോകും.
0: അതെ, അത് പക്ഷേ യഥാർത്ഥത്തിൽ ശരീരം ഇപ്പോൾ നമ്മൾ ACയിലാണ് എങ്കിൽ കൂടിയും വലിയ ചൂടകത്ത് അനുഭവപ്പെടുന്നില്ലെങ്കിലും നമ്മൾ ഡീഹൈഡ്രേഷൻ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഇടവിട്ട് വെള്ളം കുടിക്കാനൊരു ശ്രമം നമ്മൾ നടത്തുക എന്നുള്ളതാണ്. ഇൻ കേസിൽ അകത്തുനിന്ന്

0: പുറത്തേക്ക് പോകുമ്പോഴായിരിക്കും ആ ഒരു ഹെൽത്തിന് ബാധിക്കുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ടൊക്കെ അതൊക്കെ ശ്രദ്ധിക്കുക, പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, കുട്ടികളുടെ കാര്യത്തിലും പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കുക. പ്രതിരോധ ശക്തിയൊക്കെ ഇങ്ങനെ ആയി വരുന്നൊരു ടൈമാണ് കുഞ്ഞു കുട്ടികൾക്കൊക്കെ അല്ലെ. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഈ ചൂടിനെ അങ്ങോട്ട് പ്രതിരോധിക്കുക അല്ലെ.
1: അതെ. അപ്പൊ ഈ ചൂട് കൂടുകയാണ് മഴ കുറയുകയാണെന്നൊക്കെ പറയുമ്പോഴേ നമുക്കറിയാം വൈദ്യുതി എന്താ നിയന്ത്രണം തുടരും എന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് ഓർക്കണം. അപ്പൊ രാത്രിയിലൊക്കെ ചെറിയ പവർ കട്ടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉറപ്പായി.
0: എല്ലാത്തിനും അതിജീവിച്ച് നമ്മൾ അങ്ങോട്ട് അടിപൊളിയായിട്ട് മുമ്പോട്ട് പോവാണ്. ഈ പറയുമ്പോ ഒരു വിഷമം ഉണ്ടെങ്കിലും എന്ത് ചെയ്യാനാണ് അല്ലെ. യെസ്. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട് എന്ന്, വളരെ സൂപ്പർ സൂപ്പർ വിശേഷങ്ങളൊക്കെ ഇതാ തുടർന്ന് വരികയാണ്. അപ്പൊ നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോവാം അല്ലെ.
1: ഇപ്പോൾ സമയം 10:16 ആയിരിക്കുകയാണ്ട്. നല്ല പാട്ട് കേൾക്കാനുള്ളൊരു സമയമായി. നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിൽ നിന്ന്.

0: വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മെർച്ചന്റിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
0: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും കൗതുക വാർത്തകളും അതുപോലെ നല്ല നല്ല പാട്ടുകളുമായി നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളോടൊപ്പം ഞാൻ ആതിര, എന്നോടൊപ്പം
3: ശ്രീലക്ഷ്മിയാണ്.
2: യെസ്, നല്ലൊരു പാട്ടൊക്കെ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്, പക്ഷേ വളരെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് ഇന്നത്തെ ദിവസത്തിൽ. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസം കൂടിയാണല്ലേ ശ്രീലക്ഷ്മി.
3: അതെ, അപ്പൊ ഇന്ന് മലയാളത്തിന്റെ അഭിനയ സുൽത്താൻ മമ്മൂക്കയുടെ പിറന്നാളാണ്.
2: ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക.
4: ആഗ്രഹിച്ച് അങ്ങനെ നന്നായി തേച്ച് തേച്ച്, ഞാൻ ഒരിക്കൽ പറഞ്ഞപോലെ തേച്ച് തേച്ച് എനിക്ക് എടുത്താണ്. ഇനി തേച്ചാൽ ഇനിയും മെനുങ്ങും എന്നുള്ളതാണ്.
2: 1940s അവസാനത്തിൽ കോട്ടയം ജില്ലയിലെ ചെമ്പിൽ ഒരു സാധാരണ കുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ചു. പേര് മുഹമ്മദ് കുട്ടി ഇസ്മയിൽ പനപ്പറമ്പിൽ.
5: സമാനതകളില്ലാത്ത മമ്മൂട്ടി എപ്പോഴും ഉദാഹരിക്കാറ്, പക്ഷെ മമ്മൂട്ടിക്ക് ഉദാഹരിക്കാൻ ആരുമില്ല. മമ്മൂട്ടി മമ്മൂട്ടി തന്നെ.
6: Yeah, I mean, look at what Mammootty sir is doing right now.
7: Look at the films he's doing.
8: And I thought, wow, we are in for a treat. Always enthusiastic about giving new content.
9: It's unbelievable what he's doing.
6: So to have played a gay man for the biggest superstar in Malayalam cinema.
10: How many Hindi film actors will do those kind of experiments?
11: I have to mention this about him. I've worked with almost all the superstars. I think he's a real hero.
2: അന്ന് ആരും അറിഞ്ഞിരുന്നില്ല ഈ കുട്ടിയുടെ പേര് ഒരിക്കൽ കേരളം മുഴുവൻ കേൾക്കുമെന്ന്. ആ മുഖം ഒരിക്കൽ മലയാള സിനിമയുടെ ഏറ്റവും പരിചിതമായ മുഖമാകുമെന്ന് അന്ന് ആരും ചിന്തിച്ചതുപോലുമില്ല. അദ്ദേഹത്തിന്റെ പഠനം, കോളേജ് ജീവിതം, നിയമ പഠനങ്ങൾ, അഭിഭാഷക ജീവിതം, പക്ഷേ മനസ്സിന്റെ ഏതോ കോണിൽ സിനിമയോടുള്ള ഒരു ആകർഷണമുണ്ടായിരുന്നു. ജീവിതം ഒരു വഴി കാണിച്ചപ്പോൾ സിനിമ മറ്റൊരു വഴി തുറന്നു.

1971 മലയാള സിനിമയിൽ ഒരു പുതുമുഖം എത്തുന്നു. ചെറിയൊരു സിനിമ, അനുഭവങ്ങൾ പാളിച്ചകൾ, അത് വലിയൊരു തുടക്കമെന്ന് അന്ന് ആരും പറഞ്ഞില്ല. പക്ഷേ ചില തുടക്കങ്ങൾ അങ്ങനെയാണ്, ചെറുതായിരിക്കാം, എന്നാൽ പിന്നിൽ കാത്തിരിക്കുന്നത് ഒരു വലിയ ചരിത്രമായിരിക്കും. പിന്നീട് വന്ന വർഷങ്ങളിൽ നിരവധി വേഷങ്ങളിലൂടെ തന്റെ സാന്നിധ്യം അറിയിക്കാൻ തുടങ്ങി. ചെറിയ കഥാപാത്രങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളിലേക്ക്, അവിടെ നിന്ന് നായക വേഷങ്ങളിലേക്ക്. ഓരോ സിനിമയും അദ്ദേഹത്തിന് ഓരോ പാഠങ്ങളായിരുന്നു. 1980കൾ മലയാള സിനിമയിൽ മമ്മൂട്ടി എന്ന പേര് ശക്തമായി കേൾക്കാൻ തുടങ്ങി. കഥാപാത്രങ്ങളുടെ വൈവിധ്യം, സംഭാഷണങ്ങളിലെ ആ ഗാംഭീര്യത, കണ്ണുകളിലെ ആ തിളക്കം, മമ്മൂട്ടി സ്ക്രീനിലെത്തുമ്പോൾ പ്രേക്ഷകർക്കറിയാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഒരു സിനിമയിൽ പോലീസ് ഓഫീസറായും മറ്റൊന്നിൽ കുടുംബനാഥനായും മറ്റൊന്നിൽ രാഷ്ട്രീയക്കാരനായും മറ്റൊന്നിൽ സാധാരണക്കാരനായും എല്ലാം ഒരേ മനുഷ്യൻ, പക്ഷേ ഓരോ സിനിമയിലും വ്യത്യസ്തമായ മുഖങ്ങൾ. 1980കളുടെ മധ്യത്തോടെ മമ്മൂട്ടി മലയാള സിനിമയിലെ മുൻനിര നായകനായി മാറുകയായിരുന്നു. 87 തനിയാവർത്തനം. ബാലൻ മാഷിന്റെ വേദനയും നിസ്സഹായതയും മമ്മൂട്ടി അവതരിപ്പിച്ചപ്പോൾ പ്രേക്ഷകർ കണ്ടത് ഒരു സൂപ്പർ സ്റ്റാറിന് മാത്രമല്ല, ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു നടനെയാണ്. പിന്നെ ഒരു വടക്കൻ വീരഗാഥ. ചന്തുവിന്റെ വേദനയും വീരവും ചരിത്രം തന്നെ മറ്റൊരു കണ്ണിലൂടെയാണ് കാണിച്ചു തന്നത്. ആ പ്രകടനത്തിന് ദേശീയ തലത്തിൽ അംഗീകാരം. മമ്മൂട്ടിയുടെ കാലാതീതമായ ഈ യാത്ര ഒരു താരപരിവേഷത്തിലേക്ക് മാത്രമായിരുന്നില്ല, ഒരു നടന്റെ നടന വിസ്മയത്തിലേക്കുള്ള യാത്രയായിരുന്നു. '90s മലയാള സിനിമയിൽ മമ്മൂട്ടിയുടെ മറ്റൊരു അധ്യായം തുറക്കുകയായിരുന്നു. ഒരു CBI ഡയറിക്കുറിപ്പ്, മതിലുകൾ, അമരം, വിധേയൻ, പൊന്തൻമാട, ഓരോ സിനിമയും ഓരോ ലോകം, ഓരോ കഥാപാത്രവും ഓരോ മനുഷ്യന്മാർ. ഒരിടത്ത് അധികാരത്തിന്റെ മുഖമെങ്കിൽ മറ്റൊരിടത്ത് സാധാരണ മനുഷ്യന്റെ വേദന, മറ്റൊരിടത്താണെങ്കിലോ കടലിന്റെ മണമുള്ള ജീവിതം, മറ്റൊരിടത്ത് നിശബ്ദമായ പ്രതിഷേധം. മമ്മൂട്ടി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചില്ല, അദ്ദേഹം കഥാപാത്രങ്ങളിലൂടെ ജീവിക്കുകയായിരുന്നു.

0: ഒരു നടന് മാസ് ഹീറോ ആകാം, അല്ലെങ്കിൽ സീരിയസ് ക്യാരക്ടർ ചെയ്യാം. പക്ഷെ രണ്ടും ഒരുമിച്ച് ക്യാരി ചെയ്യാൻ കഴിയുന്നത് വളരെ വിരളമാണ്. മമ്മൂട്ടിയുടെ പ്രത്യേകതകളും അത് തന്നെയായിരുന്നു. ഒരു ഭാഗത്ത് ദ കിങ്, മറ്റൊരു ഭാഗത്ത് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ. ഒരു വശത്ത് മാസ് ഡയലോഗ്സ് ആണെങ്കിൽ മറുവശത്ത് അതീവ ഗൗരവമുള്ള കഥാപാത്രങ്ങളുടെ. ഒരു വശത്ത് പ്രേക്ഷകരെ ആവേശത്തിലാക്കുന്ന സൂപ്പർ സ്റ്റാർ എങ്കിൽ മറുവശത്ത് കഥാപാത്രത്തിനായി സ്വയം മറക്കുന്ന നടനായി മാറുന്നു. മലയാള സിനിമയുടെ അതിരുകൾ കടന്ന് മമ്മൂട്ടിയുടെ അഭിനയ പ്രതിഭ ദേശീയതലത്തിലും ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. 4 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ, നിരവധി സംസ്ഥാന പുരസ്കാരങ്ങൾ, പത്മശ്രീ, പത്മവിഭൂഷൺ, അംഗീകാരങ്ങൾ ഒരുപാട്. കാലം ഒരുപാട് മാറിയിരിക്കുന്നു, സിനിമയും മാറിയിരിക്കുന്നു, സിനിമ കാണുന്ന രീതികളും മാറിയിരിക്കുന്നു. പക്ഷേ മമ്മൂട്ടി അദ്ദേഹം മാറിയില്ല എന്നല്ല, കാലത്തിനൊപ്പം സ്വയം പുതുക്കിക്കൊണ്ടേയിരിക്കുന്നു. പുതിയ സംവിധായകർ, പുതിയ കഥകൾ, പുതിയ ജനറേഷൻ ആക്ടേഴ്സ്, അവരോടൊപ്പം നിൽക്കാനും അവരെ പിന്തുണയ്ക്കാനും പുതിയ കഥാപാത്രങ്ങൾ പരീക്ഷിക്കാനും അദ്ദേഹം തയ്യാറായിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് നാം കാണുന്ന ഓരോ മമ്മൂട്ടി ചിത്രങ്ങളിലൂടെയും നാം മനസ്സിലാക്കുന്നത് ഇനിയും ഈ മനുഷ്യനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. ഇന്ന് മമ്മൂട്ടിയുടെ സിനിമാ യാത്രയ്ക്ക് 18 പിന്നിടുകയാണ്. ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ആ ചെറുപ്പക്കാരിൽ നിന്ന് ഇന്ന് സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഒരു റെഫറൻസ് പോയിന്റായിട്ട് തന്നെ മമ്മൂട്ടിയെ നിലനിർത്താം. എത്ര കഥാപാത്രങ്ങൾ, എണ്ണി തീർക്കാൻ കഴിയാത്തത്ര, എത്ര അവാർഡുകൾ, എണ്ണി പറയാൻ കഴിയാത്തത്ര. പക്ഷേ ഇതിനേക്കാളൊക്കെ വലുതായൊരു കാര്യമുണ്ട്, മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന തലമുറകൾ. ഒരിക്കൽ നാം അച്ഛനോടൊപ്പം മമ്മൂട്ടി ചിത്രങ്ങൾ കണ്ടു, ഇന്ന് സ്വന്തം മക്കളോടൊപ്പം മമ്മൂട്ടി സിനിമകൾ ആസ്വദിക്കുന്നു, പഠിക്കുന്നു. അത് ഒരു താരത്തിന്റെ മനോഹരമായിട്ടുള്ള അഭിനയ യാത്ര തന്നെയാണ്. മുഹമ്മദ് കുട്ടി ഇസ്മയിൽ പനപ്പറമ്പിൽ ഒരു പേരായി തുടങ്ങിയ യാത്ര മമ്മൂട്ടി എന്ന മഹാനടനായി വളരുകയാണ്. ഇന്നും ഓരോ പുതിയ കഥാപാത്രത്തിലും നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. മലയാള സിനിമയുടെ അഭിമാനം, നമ്മുടെ സ്വന്തം മമ്മൂക്ക.
1: പ്രിയപ്പെട്ട ഇച്ചാക്ക, ജന്മദിനാശംസകൾ.
0: സിനിമയുടെ ഇതിഹാസത്തിന് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ശ്രീലക്ഷ്മി.
4: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പൊ എന്തായാലും ഇന്നൊരു ചെറിയ പയ്യന്റെ ഒരു ബർത്ത്ഡേ ആണല്ലേ, നമ്മൾ മമ്മൂട്ടിച്ചേട്ടന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ ഇന്നലെ നല്ല സ്റ്റൈലായിട്ടൊക്കെ ഒരു ഓറഞ്ച് ഷെയ്ഡുള്ള ഒരു ഷർട്ടൊക്കെ ഇട്ട്, ഒരു വൈറ്റ് പാന്റൊക്കെ ഇട്ട് ഇങ്ങനെ നടന്നു വന്നപ്പോ എല്ലാവരും കാണുന്നവരെല്ലാരും വിചാരിക്കുന്നു, ഓ ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഒരു സ്റ്റൈലേ അല്ലേ. പക്ഷെ 75 വയസ്സായിരിക്കാണ്. 75 നിറവിലും വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തെ സ്നേഹിച്ചുകൊണ്ട് അദ്ദേഹം ആ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റൈലിലാണെങ്കിലും മാനറിസത്തിലാണെങ്കിലും അഭിനയത്തിലാണെങ്കിലും ഇങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിന് മനോഹരമായിട്ടുള്ളൊരു സമർപ്പണം തന്നെയാണ് റേഡിയോ സാന്ത്വനം സമ്മാനിച്ചതെന്ന് വിശ്വസിക്കുന്നു അല്ലേ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു
5: തീർച്ചയായിട്ടും കടന്നു പോയിക്കൊണ്ടിരിക്കുക.
4: മലയാള സിനിമയ്ക്ക് പകരക്കാരനില്ലാത്ത ഒരു അഭിനയ ഇതിഹാസം തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനിയായിട്ട് നിലനിൽക്കുന്ന താരങ്ങളിൽ ഒരാൾ തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. കുറേ എത്ര വർഷങ്ങളായിട്ട് തുടരുകയാണല്ലോ ഒരു നായക സ്ഥാനത്തിലേക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും നായകനായിട്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു വേഴ്സറ്റാലിറ്റിയും പരീക്ഷണങ്ങളും നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ കളങ്കാവൽ എന്ന

0: ആണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ചിത്രങ്ങൾ കളങ്കാവിലെല്ലാം ഒരു എന്താ പറയുക നെഗറ്റീവ് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു താരപരിവേഷത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എങ്ങനെ നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോകുന്നു പറഞ്ഞാൽ അവിടെയാണ് പരീക്ഷണങ്ങൾ മമ്മൂട്ടി എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ.
1: തീർച്ചയായിട്ടും. അപ്പൊ നമ്മളിങ്ങനെ അഭിനയ ജീവിതം മാത്രമല്ല അദ്ദേഹത്തിന്റെ സാമൂഹിക സേവനങ്ങളും തീർച്ചയായിട്ടും നമ്മൾ പല ലൈവുകളിലും അതിനെപ്പറ്റി സംസാരിക്കുകയുണ്ടായി. അപ്പൊ അതൊക്കെ പറയുമ്പോൾ ഒരു തികഞ്ഞ മനുഷ്യനായിട്ടല്ലേ പല രീതിയിലും നമ്മളെ ഒരു പരിഗണിക്കുന്ന പല ജീവിതത്തെയും പരിഗണിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു 75 വർഷങ്ങൾ അതിൽ എത്രയോ വർഷം നമുക്ക് സിനിമകളിലൂടെ നമ്മൾ അത്രയേറെ അദ്ദേഹത്തെ സ്നേഹിച്ചു, ഓരോ എന്തൊക്കെയാ കഥാപാത്രങ്ങളിലൂടെയൊക്കെ സ്നേഹിച്ചു. ഇനിയും നമുക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല 75 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഒരു
0: ഇന്നലത്തെ ആ സോഷ്യൽ മീഡിയ വൈറലാക്കിക്കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു, അത് ശ്രീലക്ഷ്മി കണ്ടായിരുന്നു, ഒരു ഓറഞ്ച് ഷെയ്ഡുള്ള. അതെ, അപ്പൊ ആ ഒരു ഫോട്ടോ കാണുമ്പോൾ എന്ത് ചെയ്യാനാണ്, ആ ഒരു ലുക്ക് കാണും അല്ലെ, സ്റ്റൈൽ ഇതാ. അപ്പൊ ആ പാട്ടൊക്കെ നമുക്ക് പാടാൻ തോന്നരുത്, സൂപ്പർ ഒരു ലുക്കിലാണ് അദ്ദേഹത്തിനൊരു എൻട്രി നമ്മൾ കാണുകയുണ്ടായത്. അപ്പൊ പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ മേക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അദ്ദേഹം പറയുന്നത് ഇനിയും മിനുക്കി കഴിഞ്ഞാൽ ഞാൻ ഇനിയും മിനുങ്ങും എന്നുള്ളത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഇനിയും ഒരുപാട് മമ്മൂട്ടി സാറിൻ്റെ അല്ലെ, മമ്മൂക്കയുടെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ സ്വന്തം ഇച്ഛാക്കയുടെ ഒരുപാട് പ്രകടനങ്ങൾ നമ്മളിങ്ങനെ കാണാനിരിക്കുകയാണ്, ഇനിയും തുടരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിൻ്റെ ഒരു സെക്കൻഡ് എൻട്രി എന്ന രീതിയിലാണ് ഇപ്പൊ വന്നിട്ടുള്ള ഒരു കാറ്റഗറി സിനിമകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാതിൽ എന്ന മൂവിയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു റോളിലൂടെയാണ് വന്നത്. പിന്നീടും കൊടുമൺ പോറ്റിയായിട്ട് നമ്മളെല്ലാം പേടിപ്പിക്കുന്ന തരത്തിലൊരു ഒരു വളരെ നെഗറ്റീവ് ഷെയ്ഡിലേക്ക് അത് അദ്ദേഹം വന്നു. അത് കഴിഞ്ഞിട്ടാണ് കളങ്കാവൽ എന്ന് പറഞ്ഞ ചിത്രം ഇറങ്ങുന്നത്. അങ്ങനെ ഒരു സ്റ്റാർഡം എന്ന രീതിയിലാണെങ്കിലും കഥാപാത്രങ്ങൾക്ക് മനോഹരമായിട്ട് ജീവൻ നൽകുന്ന അല്ലെങ്കിൽ അതിൽ കൂടുതലും പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിലാണെങ്കിലും ഇനിയും അദ്ദേഹം ഇങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. 75 വയസ്സെന്ന് പറയുമ്പോൾ ഇപ്പോഴും അദ്ദേഹം ആ പരീക്ഷണത്തിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള അറിയുമ്പോഴാണ് നമുക്ക് ഏറ്റവും സന്തോഷമായിട്ട് നിലനിൽക്കുന്നത് അല്ലേ. അവിടെ ഒരു ഫാൻ ബേസിലായിട്ടുള്ളൊരു സംഭവങ്ങളൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് മമ്മൂട്ടി ഫാൻ, മോഹൻലാൽ ഫാൻ എന്നുള്ള ആ ഒരു ഫാൻ ഫൈറ്റുകൾ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു പലപ്പോഴും. കാര്യം അവരെല്ലാ സിനിമകളെയും അംഗീകരിക്കുന്നു. മമ്മൂട്ടി ഫാൻസ് മോഹൻലാൽ സിനിമകളെയും അംഗീകരിക്കുന്നുണ്ട്, മോഹൻലാൽ ഫാൻസ് മമ്മൂട്ടി സിനിമകളെയും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എൻട്രി, അദ്ദേഹത്തിന് ഈ ഇടയ്ക്കൊരു അസുഖങ്ങളൊക്കെ വന്ന് ഒരു ബ്രേക്ക് കൊടുത്ത് അപ്പോൾ ആ ഒരു ടൈമിലും എല്ലാവരും ഒരുമിച്ച് നിന്നാണ് അദ്ദേഹത്തിന് വീണ്ടും ഒരു റീ എൻട്രിക്ക് വേണ്ടി ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചത് അല്ലേ. അപ്പോൾ അവിടെ ഫാൻ ഫൈറ്റുകളില്ല, മലയാള സിനിമയിലെ താരങ്ങൾക്ക് വേണ്ടി അവർ കാഴ്ചവെക്കുന്ന മനോഹാരിതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് എന്ന് കൂടിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലേ.
1: അവർ തമ്മിലുള്ള ഒരു സൗഹൃദവും നമ്മൾ തീർത്തും എടുത്ത് പറയേണ്ടതാണ്. നമ്മുടെ ശ്രോതാക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മമ്മൂട്ടി സാറിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു കഥാപാത്രവും ചിത്രവും നമ്മളിലേക്ക് അറിയിക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8848558785. അപ്പോൾ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് ഇപ്പൊ കാഴ്ചയിലാണെങ്കിലും അല്ലെ, അപ്പൊ ഓരോ ചിത്രവും അതേപോലെ തന്നെ വ്യത്യസ്തത പുലർത്തുന്നതാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് ഏകദേശം ഒരേ ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷെ എങ്കിലും ഒരു വ്യത്യസ്തത പുലർത്തി. ഇപ്പോൾ ഭൂതക്കണ്ണാടിയിൽ എന്ന് പറയുമ്പോൾ ഭൂതക്കണ്ണാടിയിൽ ഒരു അദ്ദേഹം ചെയ്ത ക്യാരക്ടർ വിദ്യാധരൻ എന്നുള്ള ഒരു ക്യാരക്ടർ പല ഇങ്ങനെ എന്താ ഒരു അച്ഛൻ്റെ ഒരു എന്താ ഒരു നിസ്സഹായ അവസ്ഥയും അതേപോലെ തന്നെ ഒരു എന്താ ഒരു ഇങ്ങനെ ഒരു പേടിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യില്ലേ, ഒരു മകൾ ഒറ്റയ്ക്കാണ് എന്നറിയുമ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിഷമവും സങ്കടവും, ഇനി എന്താണ് സംഭവിക്കാൻ പോവുക, അല്ലെങ്കിൽ ഒരു അപകടം ഇനി ഇങ്ങനെ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനും, ഇത്തരത്തിലുള്ള എത്രയോ അച്ഛന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതൊക്കെ അദ്ദേഹം ഇങ്ങനെ ഒപ്പിയെടുത്ത് നമ്മളിലേക്ക് ഒരു മമ്മൂട്ടി എന്നൊരു വ്യക്തി അത്തരത്തിലുള്ള അച്ഛന്മാരെ പ്രതിനിധീകരിച്ച് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് അത് ഫീൽ കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നമുക്ക് എന്താ നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും അങ്ങനെ ഒരു കഥാപാത്രങ്ങളിലൂടെ റൺ ചെയ്യുമ്പോൾ എത്ര എത്ര കഥാപാത്രങ്ങളാണ് അല്ലേ. തീർച്ചയായിട്ടും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആ ഒരു
1: മതിലാണെങ്കിലും
0: ബാബാ സാഹിബ് അംബേദ്കർ ആണെങ്കിലും അങ്ങനെ തുടങ്ങുകയാണ്
1: തനിയാവർത്തനം.
0: അതെ, തീർച്ചയായിട്ടും അതില് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചിത്രമാണ്. ക്ലാസിക് സിനിമകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ നമുക്ക് ചിലപ്പോൾ ചില സിനിമകളും ചില ക്യാരക്ടറുകളും ഒരിക്കൽ കൂടി കാണാൻ നമുക്ക് തോന്നാറില്ല, പക്ഷേ ഞാൻ ഈ സിനിമ മിക്കപ്പോഴും കാണുന്ന ഒരു വ്യക്തിയാണ്. എനിക്കറിയില്ല എന്താ ആ ഒരു സിനിമയുമായിട്ട് എനിക്ക് വളരെ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം, അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു ഇമോഷണലി ഭയങ്കര ഒരു ബ്ലെൻഡാവുന്ന ഒരു സിനിമയാണ് ബാലൻ മാഷിൻ്റെ ആ ഒരു വേദന, നിസ്സഹായത, അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റി അദ്ദേഹത്തിന് ആക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് ഒരു ഭ്രാന്തനായിട്ട് മാറുന്നത്,
1: സംശയത്തിലാണ് എനിക്ക് ഭ്രാന്തുണ്ടോ എന്നുള്ള ഒരു സംശയത്തിലാണ് അദ്ദേഹം അങ്ങനെ മാറിപ്പോകുന്നത്. അപ്പോൾ എനിക്ക് പക്ഷേ ഇങ്ങനെ എപ്പോഴൊക്കെയോ ഈ തനിയാവർത്തത്തിൻ്റെ ആ ഒരു ചിത്രത്തിൻ്റെ പല കാര്യങ്ങളും നമ്മളിങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു പടം കാണാൻ ഇപ്പോഴും പേടിയാണ് എന്നുള്ളത്. കാരണം ചില ചിത്രങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് അതത്രയും താങ്ങാനുള്ളൊരു കെൽപ്പില്ല. അതേപോലെ തന്നെ ആ ഒരു ചിത്രം ഇങ്ങനെ പല

0: നമ്മൾ അതിന്റെ ഓരോ വിഷ്വൽസ് ഒക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്കത് ഒരു വല്ലാത്തൊരു വിങ്ങലാണ്. അപ്പൊ അത് മൊത്തത്തിൽ കണ്ടിരിക്കാൻ ചിലപ്പോ അതേപോലെയാണ് അദ്ദേഹം അത് അഭിനയിച്ച് വെച്ചിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും അത് കരയെന്ന് വെച്ചാല് മമ്മൂട്ടി കരഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കരയും, അതുപോലാണ് മമ്മൂട്ടി കരയും. അതൊന്ന് പ്രസന്റ് ചെയ്യുന്ന അങ്ങനെയാണ്. ചിലപ്പോ പലപ്പോഴും ഒരു അദ്ദേഹത്തിന് നേരെ വരുന്ന ഇപ്പൊ മഹാനടൻ എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും നടന വൈഭവങ്ങൾ ഉണ്ട് എങ്കിൽ കൂടിയും പല കാര്യങ്ങളും അദ്ദേഹത്തിന് നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ അറിയില്ല. അങ്ങനെ കുറെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. ഫാൻ ഫൈറ്റുകൾ നടക്കുന്ന സമയത്ത് എടുത്തു പറയുന്ന കാര്യങ്ങൾ ഡാൻസിന് അറിയില്ല, കോമഡി അത്ര വശമാവുന്നില്ല. പക്ഷെ ഇത് രണ്ടും ഒരു നടന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ല. എല്ലാ രീതിയിലും പോകുന്നില്ല എങ്കിൽ കൂടിയും മറ്റുള്ള കാര്യങ്ങളിൽ വൈവിധ്യമാർന്ന് നിലനിൽക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ഒരു ഒരു പോപ്പുലാരിറ്റിയും സിനിമ ഇത്രമാത്രം അദ്ദേഹത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയും ചെയ്യുന്നത്. ഒരു സമയത്ത് ഏകദേശം 2004 ടൈമിലാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവതാരകൻ ചോദിക്കുകയാണ്, ഇനിയെങ്കിലും ഈ കസേര ഒന്ന് ഒഴിഞ്ഞു കൊടുക്കാമോ എന്നുള്ളത്. ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, ഞാൻ എന്തിനൊഴിഞ്ഞു കൊടുക്കണം, ഞാൻ കഷ്ടപ്പെട്ട് നേടിയ അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് പണിത കസേരയാണിത്, ഇത് ഞാൻ ഒഴിഞ്ഞു കൊടുക്കില്ല. ഇനി ഇൻ കേസിൽ ആർക്കെങ്കിലും ഈ കസേര വേണമെങ്കിൽ അവരെല്ലാവരും കഷ്ടപ്പെട്ട് മുമ്പോട്ട് വരിക, അതായത് വരുന്ന ജനറേഷന് മാറിക്കൊടുക്കുകയല്ല അവരൊപ്പം തന്നെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, അതായത് ഞാൻ കഷ്ടപ്പെട്ട് നേടിയത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന രീതി പറഞ്ഞപ്പോൾ ഇനിയും പുതുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോഴും എവിടെയാണെങ്കിലും അദ്ദേഹം ഈ സിനിമ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇപ്പോഴും പറയാണ്, ഞാൻ റിസർച്ച് ചെയ്യുകയാണ്, സിനിമ എനിക്ക് ഭ്രാന്താണ്, അത് സിനിമയ്ക്ക് എന്നെ ആവശ്യമില്ല, പക്ഷേ സിനിമ എനിക്കാണ് ആവശ്യമെന്ന് അദ്ദേഹം ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് നടന്മാർ വരും, ഇപ്പോൾ പുതിയ പുതിയ ആക്ടേഴ്സിനെല്ലാം നല്ല രീതിയിൽ അദ്ദേഹം മോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. പുതിയ കഥകൾ വരുമ്പോൾ തിരസ്കരിക്കാതെ മമ്മൂട്ടി സാറിൻ്റെ അടുത്ത് ആദ്യം തന്നെ പറയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് പറയുന്നതിന് പ്രശ്നങ്ങളില്ല, അദ്ദേഹം അത് ആ രീതിയിൽ എടുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ കേട്ടറിവുകളാണിത്. അപ്പോൾ എല്ലാ പുതുമുഖ നടന്മാരെയും സംവിധായകരെയും എല്ലാ രീതിയിലും അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
0: അത് നമുക്ക് മനസ്സിലായി. ഇവിടെ അബിൻ ചേട്ടൻ്റെ ഒരു അബിൻ ബിനോ വന്നിട്ടുണ്ടായിരുന്നു, നത്ത് എന്ന് നമ്മൾ പറയുന്നത് അതേപോലെ. അപ്പൊ അദ്ദേഹം വന്നപ്പോഴും ഇങ്ങനെ മമ്മൂട്ടി സാറിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു ഉണ്ടായിരുന്ന ഒരു പിക്ചറിൽ നിന്നും കുറച്ചും കൂടി കളർഫുള്ളായിട്ട് മാറി. അത്രത്തോളം അവർ തമ്മിലുള്ളൊരു സ്നേഹവും അതേപോലെ അദ്ദേഹത്തിൻ്റെ ഒരു കെയറിങ്ങും ഒക്കെയാണ് നമ്മളുമായിട്ട് അദ്ദേഹം പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു മമ്മൂട്ടി സാറുമായിട്ട്.
1: യെസ്, തീർച്ചയായിട്ടും നമ്മുടെ അങ്ങനെ ആ ഒരു 75 വയസ്സാണെങ്കിലും 25-35 തോന്നിക്കുന്ന രീതിയിൽ ഇന്നും ആ ഒരു യൗവനത്തിൻ്റെ തീക്ഷ്ണതയോടുകൂടി ആ ലുക്കിലാണെങ്കിലും അഭിനയത്തിലാണെങ്കിലും ഇങ്ങനെ തിളക്കമാർന്ന രീതിയിൽ പൊക്കോണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടന് ഒരിക്കൽ കൂടി പിറന്നാൾ ആശംസകൾ നമ്മൾ നേരാണ്. ഇനിയും നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലേ. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം. നല്ലൊരു പാട്ട് കേട്ടാലോ?
0: നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
2: സദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതും മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഇസി EMI, 0 ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല വാർത്തകളുമായി നമ്മൾ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നല്ല പാട്ടുകളൊക്കെ അല്ലേ? യെസ്. അപ്പോൾ എന്തായാലും നിങ്ങളോടൊപ്പം മണേ സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര, എന്നോടൊപ്പം
1: ശ്രീലക്ഷ്മിയാണ്. അപ്പൊ ഇപ്പോൾ സമയം 10:49 ആയിരിക്കുകയാണ്. നമുക്ക് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് വായിക്കണ്ടേ?
0: യെസ്.
1: അപ്പൊ നമുക്ക് ഇന്ന് മെസ്സേജിലോട്ട് പോവാം. നമ്മുടെ പ്രമോദ് ചേട്ടൻ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ണൂരിൽ നിന്നാണ് പ്രമോദ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. പാട്ടുകൾ മാത്രമല്ല വിശേഷങ്ങളും പോരട്ടെ എന്ന് കൂടി പറയുകയാണ്. അങ്ങ് നമ്മുടെ ബിജു അടിമാലി, അദ്ദേഹം ശുഭദിനം പ്രിയപ്പെട്ട സാന്ത്വനം FM മെസ്സേജ്, അങ്ങനെ നമുക്ക് ശുഭദിനം നേർന്നുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ബിജു ചേട്ടാ, നല്ലൊരു ദിവസം ആശംസിക്കും.

0: ാണ് നമ്മുടെ എൽദോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു, മമ്മൂക്കയ്ക്ക് ജന്മദിനാശംസകൾ അറിയിക്കുന്നു. അതേപോലെ തന്നെ നാളെ ജന്മദിനം ആഘോഷിക്കുന്ന അടിമാലിക്കാരുടെ പ്രിയ കൂട്ടുകാർ, ആ പേര് ഞാൻ പറയുന്നില്ല, 1000 ജന്മദിനാശംസകൾ നേരുന്നു. അപ്പൊ നാളത്തേക്ക് വേണ്ടി നമ്മൾ സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്.
1: അതെ, ഞാനും ഇങ്ങനെ പെട്ടെന്നേ അതാരാ, ഓക്കെ ഓക്കെ,
0: ഞാൻ ഇവിടെ പറയാതെ വെച്ചിരുന്നതാണ്. അപ്പൊ നമ്മുടെ എൽദോ അത് പൊട്ടിച്ചു.
1: യെസ്, അപ്പൊ എന്തായാലും അത് നമുക്കൊന്ന് സർപ്രൈസ് ായിട്ട് വെക്കാം, അത് നാളെ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും അല്ലെ. അപ്പോൾ എന്തായാലും അടിമാലി ബ്രദേഴ്സിന് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അവരെല്ലാവരും മമ്മൂട്ടി ചേട്ടൻ ഇങ്ങനെ ബർത്ത്ഡേ വിഷസ് ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ, മമ്മൂക്കിക്ക് വേണ്ടി.
0: അതെ, ഈ സെപ്റ്റംബർ മാസം നേരത്തെ നമ്മൾ പറയുകയുണ്ടായി, ഒരുപാട് പ്രഗത്ഭരുടെ ജന്മദിനമുള്ള ഒരു മാസം,
1: അഹങ്കാരികളുടെ. അതെ, തീർച്ചയായിട്ടും പ്രഗത്ഭരായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികളുടെ ജന്മദിനങ്ങളാണ് സെപ്റ്റംബറിൽ നടക്കുന്നത് എന്ന്.
0: അതെ, നമ്മുടെ നെൽസൺ ചേട്ടന് നല്ലൊരു ഗുഡ് മോർണിംഗ് നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. നെൽസൺ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു. ഈ ഗുഡ് മോർണിംഗ് മാത്രമല്ല, നിങ്ങളുടെ വിശേഷങ്ങളും കേൾക്കാൻ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. അതേപോലെ രതീഷ് ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്. അതേപോലെ നാളെയാണ് ആ ഒരു,
1: അതെ, നാളത്തെ ദിവസം ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന അതിൻ്റെ റിലേറ്റഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പല ശ്രോതാക്കൾ ഇന്നേ അയച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നാളെ പറയുന്നതായിരിക്കും അല്ലേ.
0: അതെ അതെ, അപ്പോൾ ഇന്ന് മെസ്സേജ് അയച്ചിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് സന്തോഷം നമ്മൾ അറിയിക്കുകയാണ്. നമ്മുടെ ചിത്രാമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ട കുട്ടികൾക്ക് ശുഭദിനം നേരുന്നു. 6/9/2026 പ്രക്ഷേപണം ചെയ്ത, അതായത് ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്ത ഗ്രാമഭംഗിയിൽ അവതരിപ്പിച്ച പഴമയുടെ രുചി വാക്കുകൾക്ക് അതീതമായ മനോഹാരം തുളുമ്പുന്നതായിരുന്നു. അപ്പൂപ്പൻ്റെ കൂടെ നിന്ന കാലത്തും എന്നും രാവിലെ പ്രഭാത ഭക്ഷണം ചൂട് കഞ്ഞിയും ചക്കക്കറിയുമായിരുന്നു. ആ പഴയ കാല ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഗ്രാമഭംഗി പ്രോഗ്രാമിന് അനുമോദനങ്ങൾ അവതാരക ആദർശ്, റേഡിയോ സാന്ത്വന അണിയർ പ്രവർത്തകർക്കും എല്ലാ ഭാഗങ്ങളും നേരുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്. അപ്പോൾ പ്രോഗ്രാമിനെ അത്രമാത്രം സ്നേഹിച്ചുകൊണ്ട് നല്ല റിവ്യൂസാണ് നമ്മുടെ പല ശ്രോതാക്കളും സമ്മാനിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഒരിക്കൽ കൂടി.
0: ഒരുപാട് ഒരുപാട് സന്തോഷം കൂടി നമ്മൾ അറിയിക്കുകയാണ്. നമ്മുടെ ദിലു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ഹാവ് എ ഗുഡ് ഡേ.
1: യെസ്, ഗുഡ് മോർണിംഗ് ദിലു, നല്ലൊരു ദിവസം നേരുന്നു.
0: നമുക്ക് ഹാർട്ട് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളും ഹൃദയം നിറഞ്ഞ നല്ലൊരു ശുഭദിനം ആശംസിക്കുകയാണ്. മലയാള സിനിമയുടെ വിസ്മയം മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ഹൃദയം നിറഞ്ഞ 75th പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ദിലു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് ഇനിയും ഒരുപാട് കാലം ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാനും മികച്ച കഥാപാത്രങ്ങളിലൂടെ നമ്മെ വിസ്മയിപ്പിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ദിലു. എപ്പോഴെങ്കിലും അദ്ദേഹം ഇത് കേട്ടിട്ടുണ്ടാകണേ എന്ന് ഞാനും
1: ആഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥന നേർന്നുകൊണ്ട്, അതായത് സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അദ്ദേഹം എപ്പോഴും നല്ല രീതിയിൽ ഒന്ന് പ്ലസന്റ് ആയിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അല്ല, അദ്ദേഹത്തിന് ഒരു ചെറിയ വീഴ്ച വരുമ്പോൾ തന്നെ നമുക്കൊരു വേദനയാണ്. നമുക്കിപ്പോൾ നേരിട്ട് കണ്ടുപരിചയമില്ലാതെ നമ്മൾ ആ സിനിമകളിലൂടെയാണ് അദ്ദേഹത്തിന്, നമ്മൾ കുഞ്ഞായിരുന്ന സമയം തൊട്ടേ കണ്ട ഒരു വിസ്മയമാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് ഇനിയും ഇനിയും നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നു.
0: അതെ, നമുക്ക് നമ്മൾ നമ്മൾ ഒരിക്കലും അദ്ദേഹം നേരിട്ട് കാണാത്ത എത്രയോ പേരല്ലേ അദ്ദേഹത്തെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു എന്നുള്ളത്. അത് തന്നെയാണ് ഏറ്റവും വലിയ അവാർഡുകൾ എന്ന് പറയുന്നത്. നമ്മളുടെ മനസ്സിൽ ഒരു വ്യക്തിക്ക് സ്ഥാനം കൊടുക്കുക എന്നുള്ളത് അല്ലെ, ഒരാൾ പെട്ടെന്ന് ഒരാളുടെ മനസ്സിൽ കയറിയിരിക്കാൻ സാധിക്കില്ല. പക്ഷെ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം അദ്ദേഹം സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. നമ്മുടെ സനോജ് ഇന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്നും ഒരു പൂച്ചക്കുട്ടി വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇന്ന് പ്രിയ ടീച്ചർ,
1: പ്രിയ ടീച്ചർ ഇല്ല.
0: അതെ, ഞങ്ങൾ ആതിരയും ശ്രീലക്ഷ്മിയുമാണ് ഓൺ എയറിലുള്ളത്. അപ്പോൾ ഇന്ന് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞൊരു ഒരു മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഗുഡ് മോർണിംഗ് മാത്രമല്ല സനോജ്, സുഖമായിരിക്കുന്നു, വിശേഷങ്ങൾ എന്തൊക്കെയാണ് അവിടെ?
1: യെസ്, നമ്മളെല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയാണ് സനോജ്. എന്തായാലും സനോജിനും നല്ലൊരു ദിവസം നമ്മൾ ആശംസിക്കുകയാണ് അല്ലേ.
0: അപ്പോൾ നമ്മൾ നല്ല ചൂടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പുനലൂർ ചൂട് കൂടുതലാണ്, എങ്ങനെയാണ് തിരുവനന്തപുരത്തൊക്കെ ചൂടുണ്ടോ? ചൂടുണ്ടായിരിക്കും, എങ്കിലും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ അറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളുടെ രാജൻ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് കുഞ്ഞുങ്ങളെ. ഗുഡ് മോർണിംഗ് രാജൻ ചേട്ടൻ, സുഖമായിട്ടിരിക്കുന്നു. എന്തിനോ തോന്നിയൊരിഷ്ടം എനിക്ക് എപ്പോഴും, എന്നീ ഒരു പാട്ട് ഇടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്വന്തം ഗിരീഷ് മാമിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അപ്പോൾ നമ്മുടെ രജനി ഗിരീഷ്, രജനി ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷനാണ് രാജൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളൊരു പാട്ട് പ്ലേ ചെയ്യുന്നത് തന്നെയായിരിക്കും.
0: അതെ അതെ. അപ്പോൾ നമ്മളുടെ ബാബുരാജൻ സാറ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. കാർണിവൽ സിനിമയിലെ മമ്മൂട്ടി സാറിൻ്റെ അഭിനയമാണ് എനിക്കിഷ്ടം. നമ്മൾ ചോദിച്ചിരുന്നു ഏത് ചിത്രമാണ് അഭിനയം അഭിനയമാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബാബുരാജ് സാറ് കാർണിവൽ സിനിമയിലെ മമ്മൂട്ടി സാറിന് അഭിനയം ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു ബാബുരാജൻ സാർ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതേപോലെ നമ്മുടെ കവിത ചേച്ചി, എന്തേ മെസ്സേജ് വന്നില്ല എന്ന് ഞാനിങ്ങനെ

0: ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ കവിത ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി ആതിര, ആദ്യം തന്നെ മമ്മൂക്കയ്ക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: യെസ്, അപ്പോൾ താങ്ക് യു സോ മച്ച് കവിത ചേച്ചി, ഒത്തിരി സന്തോഷമുണ്ട് മെസ്സേജൊക്കെ അയക്കുന്നതിന്. യെസ്,
0: അപ്പൊ പറയാണ്, സെപ്റ്റംബർ എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷം തരുന്ന ഒരു മാസമാണ്. അപ്പൊ അത് ഒരുപാട് പേർക്ക് സന്തോഷം കൊടുക്കുന്ന ഒരു മാസമാണ്.
1: യെസ്, തീർച്ചയായിട്ടും. അപ്പോ നല്ലൊരു മാസമാണ്. അവിടെ പറഞ്ഞു നിർത്താം, നാളെ നമുക്ക് അതിന് ബാക്കി പറയാം അല്ലേ.
0: അപ്പൊ എന്റെ മകന്റെ ജനനം, ബ്രദറിന്റെ ബർത്ത്ഡേ ഒക്കെ ഈ ഒരു മാസമാണ്. കുട്ടികളെ, ഇന്നലെ എന്റെ വിവാഹ വാർഷികമായിരുന്നു.
1: അപ്പൊ എന്തായാലും ഒരു ബിലേറ്റഡ് ആയിട്ടുള്ള ഒരു വെഡിങ് ആനിവേഴ്സറി വിഷസ് നമ്മൾ അറിയിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കവിത ചേച്ചിക്കും ഹസ്ബൻഡിനും വേണ്ടിട്ട് അല്ലേ.
0: അതെ, ചേട്ടൻ താമസിച്ചെങ്കിൽ ഒരു ചെറിയ വിഷക്ക് തരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും നമ്മളെല്ലാം ഇനിയിപ്പോ വിഷ് വന്നുകൊണ്ടേയിരിക്കും. ഒരുപാട് ആശംസകളൊക്കെ ഇങ്ങനെ കവിത ചേച്ചിക്കും. ചേട്ടന്റെ പേര് പത്മകുമാർ എന്നാണ് കേട്ടോ. അപ്പോ അപ്പൊ ചേട്ടനും ചേച്ചിക്കും നല്ലൊരു വിഷക്കായിട്ട് നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇപ്പൊ മെസ്സേജുകൾ അയക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോ കവിത ചേച്ചിക്കും പത്മകുമാർ ചേട്ടനും നല്ലൊരു വിവാഹ വാർഷിക ആശംസകൾ. കഴിഞ്ഞു പോയെങ്കിലും നമ്മള്
1: റിലേറ്റഡ് ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യാണത്. തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് അവര് ജീവിക്കട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മുടെ സമയം 10 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആയിരിക്കുന്നു. സാധാരണ എല്ലാ രീതിയിലും ഒരുപാട് തരംഗങ്ങൾ ഇങ്ങനെ ഇപ്പൊ ചൂടിന്റെ തരംഗമാണ്. പക്ഷെ എങ്കിലും നമുക്കെപ്പോഴും ഈ ഗ്രഹാതുരമായിട്ടുള്ള പഴയ ഓർമ്മകളും പഴയ കാര്യങ്ങളെല്ലാം ഇപ്പൊ പുതുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് പഴയ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഡ്രസ്സിങ് സ്റ്റൈലാണെങ്കിലും എല്ലാം ഇപ്പോൾ ഭയങ്കര ട്രെൻഡായിട്ട് ജെൻസി സ്റ്റൈലിംഗ് എന്നൊക്കെ പറയുകയാണെങ്കിൽ കൂടിയും പണ്ടത്തെ കാലത്ത് നദിയമൊയ്തും അങ്ങനെ കുറേ പേര് ചെയ്തിട്ടുള്ള സ്റ്റൈലുകളാണ് ഇന്നും വീണ്ടും ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ പഴമ തീർച്ചയായിട്ടും അതിനൊരു നിറം മങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ വീണ്ടും ഒരു പുതിയ തരംഗം എത്തി നിൽക്കുകയാണ്. സീഡുകളും വിനായിൽ റെക്കോർഡുകളും തിരികെ വരികയാണ് അല്ലെ. ലോകത്ത് ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും അതിൻ്റെ ഒരു സ്കെയിലിംഗ് കൂടുകയാണ് എന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. പഴയ കാല സാങ്കേതിക വിദ്യകളോട് വല്ലാത്തൊരു ഗ്രഹാതുരത്വമാണ് 80കളിലെയും 90കളിലൊക്കെ തലമുറകൾക്ക് ഇന്നും. ഇപ്പോൾ 90 കിഡ്സിന് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ 80 കിഡ്സിന് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഇപ്പോഴും അതൊക്കെ തന്നെ വേണം എന്നുള്ളത് തന്നെയാണ് അല്ലേ.
0: പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പല സീഡുകളും അല്ല ക്രാഫ്റ്റും ആയിട്ട് ഇങ്ങനെ ഭിത്തിയിൽ ഒട്ടിയിരിക്കുന്നതാണ്
1: കാണാറുണ്ട്. അപ്പോൾ ഈ ഗ്രാമ പിന്നെ എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക, ഈ നൊസ്റ്റാൾജിയ റിലേറ്റഡ് ആയിട്ട് വീടുകളിലെ ഒരു ഷോ കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാമ ഫോണുകളൊക്കെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ. പഴയ ടൈപ്പ് ഫോണുകളൊക്കെ ഇങ്ങനെ വെച്ച് ഒരു ഭംഗിക്ക് വേണ്ടി വെക്കാറുണ്ട്. പക്ഷേ വീണ്ടും അത് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഗ്രാമ ഫോൺ ആണെങ്കിലും ടേപ്പ് റെക്കോർഡുകളാണെങ്കിലും സിഡി പ്ലെയറുകളാണെങ്കിലും കാസറ്റ് അതെല്ലാം വിനോദ വിപണി അടക്കി വാണുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ വീണ്ടും അത് തിരികെ വരികയാണ് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്.
0: ഒരു കാസറ്റ് റേഡിയോ കോമ്പിനേഷൻ അല്ലേ അതിപ്പോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ബാല്യകാലത്തിലോട്ട് പെട്ടെന്ന് കൊണ്ടുപോകുന്നതാണ്. ഈ ചീത്തയായ കാസറ്റിന്റെ വള്ളികളൊക്കെ ഇങ്ങനെ എടുത്ത് അതൊക്കെ ഒരു ഗെയിമായി അതിങ്ങനെ കളിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണ്
1: തീർച്ചയായിട്ടും. അപ്പൊ ഈ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് യുഗത്തിലേക്ക് കടന്നപ്പോൾ അതെല്ലാം മറന്ന് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ടപ്പ് ടപ്പ് ചെയ്യുന്നതാണ്. ഇപ്പൊ പാട്ടാണെങ്കിലും ഒരു സിനിമ ആണെങ്കിലും ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിലും എല്ലാം എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടി അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊന്നും ഇരുന്ന് കാണേണ്ട ആവശ്യമില്ല. പക്ഷെ എങ്കിലും ആ ഒരു നൊസ്റ്റ് എന്ന് പറയുന്നത് ഒരു വേറെ ലെവൽ തന്നെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് വീണ്ടും ആ പഴയ കാല സാങ്കേതിക ഉപകരണങ്ങളുടെ വിൽപ്പനയിൽ ഒരു വർധന ഉണ്ടായിരിക്കുന്നു എന്നതാണ് 2026 ഒരു റിപ്പോർട്ട് പ്രകാരം നമ്മൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. 171.1 ബില്യൺ ഡോളർ വരുമാനമാണ് ഇതിൻ്റെ ഒരു കണക്കനുസരിച്ച് വീണ്ടും ഇതിൻ്റെ വിൽപ്പന സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ കണക്കുകൾ അറിയാൻ സാധിക്കും. അപ്പോൾ അതൊരു വലിയൊരു മാറ്റം തന്നെയാണ് അല്ലേ. അപ്പം അന്നത്തെ ഒരു കാലഘട്ടം ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അന്നത്തെ രീതിയിൽ കേൾക്കാൻ ആ ഒരു പെർട്ടിക്കുലർ സാങ്കേതിക വിദ്യയിൽ തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇന്നത്തെ ഒരു ജനത എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അല്ലേ.
0: അതെ, അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേര് ഇന്ന് ഇപ്പോഴുണ്ട്. മാത്രമല്ല സിഡിയിലൊക്കെ വളരെ ക്ലാരിറ്റിയോടുകൂടി കേൾക്കാം എന്നുള്ളതൊക്കെ വെച്ച് അപ്പോൾ ചെറിയൊരു സ്ക്രാച്ച് വീണാലും നമ്മളിങ്ങനെ കറങ്ങുമ്പോഴത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ പാട്ട് പല പാട്ടും മിസ്സായി പോകാറുണ്ട് അല്ലേ. നമ്മളിങ്ങനെ കേൾക്കാറുണ്ട് ഇപ്പോൾ ഒന്നാമത്തെ പാട്ട് ഇതാണ്, രണ്ടാമത്തെ പാട്ട് ഇതാണ്. ഇതൊക്കെ കൂടുതലും വരുന്നത് യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സിഡി റൈറ്റ് ചെയ്ത് കൊണ്ടുവരും, എന്നിട്ട് നമ്മളിതിങ്ങനെ പ്ലേ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത്രത്തോളം നമ്മളിങ്ങനെ കരുതലോടെയാണ്. അപ്പോൾ ഒരു പാട്ട് ഇവിടെ പോയി.
1: അതെ, അപ്പോൾ എന്തായാലും ആ ഒരു ഗ്രഹാതുരതയിൽ ഇങ്ങനെ നിലനിൽക്കുകയാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് പഴമയെ. ഇന്നും സ്നേഹിക്കുന്ന ഒരു ജനവിഭാഗമായിട്ട് തന്നെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ജനറേഷനും ആ പഴയ സുഗന്ധം എന്താ പറയുക ആ രീതിയിൽ കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്നവരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും നമ്മളിങ്ങനെ വിശേഷങ്ങൾ പറയുമ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ ശ്രോതാക്കൾക്കും പറയാൻ കാണും. പെട്ടെന്ന് അയച്ചോളൂ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
0: ഇപ്പോൾ 11 മണി ആയിരിക്കുകയാണ്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്കുള്ള ഒരു സമയമായി. അപ്പം നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി ഓണി സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര. എന്നോടൊപ്പം ശ്രീലക്ഷ്മിയാണ്. യെസ്, അപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കുന്നു. നല്ലൊരു തമിഴ് സോങ്

0: കേട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പാട്ടുകളെ പറ്റി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എപ്പോഴും മലയാളികൾ അല്ല, അതായത് ഇന്ത്യൻ സംഗീതത്തെ ലോക സംഗീതത്തിൽ തന്നെ ഉറ്റുനോക്കുന്നതിൽ ഒരു ഗന്ധർവനാദമെന്ന് പറയാൻ സാധിക്കുന്ന വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു സംഗീതത്തിന് ഉടമയാണ്, അല്ലെങ്കിൽ ആ ഒരു ആലാപന ശൈലിക്ക് ഉടമയാണ് നമ്മുടെ സ്വന്തം ഗാന ഗന്ധർവൻ, അല്ലെ, മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം കൂടിയായിട്ടുള്ള ദാസേട്ടൻ. അപ്പോൾ ദാസേട്ടൻ കുറേ നാളുകളായിട്ട് നാട്ടിലില്ല അല്ലേ, അദ്ദേഹം ചികിത്സയുടെ ഭാഗമായിട്ടും അല്ലെങ്കിൽ അദ്ദേഹം അവിടെ അല്ല ഇവിടെ നാട്ടിലില്ല, അമേരിക്കയിലാണ് അല്ലേ. അപ്പോൾ കുറേ നാളുകളായിട്ട് പാട്ട് വേദികളിൽ പാടാനാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സജീവമായിട്ടല്ല നിലനിൽക്കുന്നത്. അപ്പോൾ വീണ്ടും കുറേ ഇടവേളകൾക്ക് ശേഷം യേശുദാസ് പുതുവേദിയിൽ പാട്ട് പാടി എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. കേരളം കേരളം എന്ന ഗാനമാണ് അദ്ദേഹം ഡാലസിൽ വെച്ച് അസോസിയേഷൻ മീറ്റിങ്ങിൽ വെച്ചിട്ട് പാടുകയുണ്ടായി. ആ ഒരു ടൈമിൽ തന്നെയും അദ്ദേഹം പറയുന്ന കാര്യം ഇത് തന്നെയാണ്, എപ്പോഴും സ്വരശുദ്ധമായിട്ട് വളരെ അക്ഷരശുദ്ധിയോടുകൂടി പാടാൻ അല്ലെങ്കിൽ പറയാനാണെങ്കിലും പാടാനും ശ്രമിക്കുക എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും ഈ ഒരു പ്രായത്തിലും ഏതൊരു ഒരു ഏജിലാണെങ്കിലും നമ്മൾ സ്വരശുദ്ധിയോടുകൂടി പാടാനും പറയാനും ശ്രമിക്കുക എന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്ലേ.
1: അതെന്തോ നമ്മളോട് പറയുന്നത് പോലൊരു ഫീല് ആ ഒരു കാര്യം
0: തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഒരു പൊതുവേദികളിൽ അദ്ദേഹം ആദ്യം പാടുന്നത് ജാതിഭേദം മതദ്വേഷം എന്ന ഗാനം തന്നെയാണ്. ഈ ഒരു വേദിയിലും അദ്ദേഹം ഈ പാട്ട് പാടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എപ്പോഴും പ്രിയങ്കരനായി നിലനിൽക്കുന്ന ഗാനങ്ങളുടെ ആ ഒരു വൈവിധ്യത്തിൻ്റെ എന്താ പറയുക ഏറ്റവും പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു ആലാപന ശൈലി കൊണ്ടാണെങ്കിലൊക്കെ നിൽക്കുന്ന ഒരു സംഗീതജ്ഞനാണ് ഗാന ഗന്ധർവൻ ദാസേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിനെ വീണ്ടും നമ്മൾ ആ ഒരു വന്ന് നിൽക്കുന്ന സമയത്തൊരു ഒരു ഈശ്വര കടാക്ഷം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ആലാപന ശൈലി എപ്പോഴും കേൾക്കുമ്പോൾ ഒരു വെറൈറ്റിയാണ്, എല്ലാത്തിലും ഒരു ഒരു പോസിറ്റാലിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ആലാപനത്തിൽ അല്ലേ.
1: രാവിലെ നമുക്ക് കേൾക്കാൻ ഒന്ന് ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകളുണ്ട്, അപ്പോൾ ആ ഒരു പാട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മിക്കതും ദാസേട്ടൻ്റെതായിരിക്കും എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ അതിൽ ഒരുപാട് ഒരുപാട് തരത്തിലുള്ള ഗാനങ്ങളൊക്കെ നമ്മൾ റേഡിയോ സാന്ദ്രണത്തിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായിട്ട് പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ഓരോ പാട്ടിനെയും നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ നമുക്ക് സംസാരിക്കാൻ നമുക്ക് പറ്റില്ല, അത് എവിടെയോ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവമാണ് അല്ലേ. അത് നമുക്ക് അതിനെക്കുറിച്ച് ഇങ്ങനെ ഡീറ്റെയിൽ നമുക്കതിന് എത്രത്തോളം ആസ്വദിച്ചാലും നമുക്കതിൽ ഒരു ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടേ ഇരിക്കാൻ തോന്നുന്ന കുറേ പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പോലും നമുക്കതിന് സാധിക്കില്ല. അതിൻ്റെ ആസ്വാദനം ഇന്നും നമ്മളിലേക്ക് ഇങ്ങനെ അലപോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.
0: തീർച്ചയായിട്ടും നമ്മളിങ്ങനെ ആ ഒരു സംഗീതത്തിൽ ജീവിക്കുന്നതാണ്, തലമുറകൾ ഇങ്ങനെ കടന്ന് ആ ഒരു സംഗീതത്തിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീലക്ഷ്മി, നമുക്ക് മെസ്സേജസ് കുറച്ച് കുറവാണ് എന്ന് എനിക്കൊരു ഫീലുണ്ട്. സമയം 11:05 അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ ഒരു കുസൃതി ചോദ്യം ചോദിച്ചാലോ?
1: തീർച്ചയായും.
0: യെസ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ ബ്ലെൻഡറില്ലേ, അതായത് മിക്സിയിലേക്ക് ഒരു ബ്ലെൻഡറിലേക്ക് നമ്മളൊരു നമ്മുടെ കൈ ഒന്ന് തട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ കൈ മുറിയും അല്ലേ. നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ബ്ലെൻഡറിലേക്ക് സാധാരണ നമ്മൾ എന്താണോ അരച്ചെടുക്കേണ്ടത് ആ ഒരു സാധനം മാത്രമാണ് നമ്മൾ ഇൻസൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ കൈ ഒന്ന് ആ ഒരു ബ്ലെൻഡറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ള അല്ലെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. നമ്മുടെ ഒരു ബ്ലെൻഡറിലേക്ക് നമ്മുടെ കൈ ഒന്ന് അകത്തേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ളതാണ് കുസൃതി ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാനിങ്ങനെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറിലേക്ക് പോകും. അതുകൊണ്ട് ഒരു ബ്ലെൻഡറിൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കും, ഒരു ബ്ലെൻഡറിൽ നമ്മുടെ കൈ ഒന്ന് ടച്ച് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ടച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കുസൃതി ചോദ്യം.
1: അത് എനിക്കിപ്പോൾ പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ എന്തായാലും ഒരു ബ്രേക്കിൽ പോകുന്ന സമയത്ത് ഞാൻ ആദ്യമായി ഇതിൻ്റെ ഉള്ള ഒരു ആൻസർ
0: ശ്രീലക്ഷ്മിക്ക് അതറിയില്ല.
1: അതെ, അറിയില്ല. പക്ഷെ അതിൻ്റെ ഒരു ആൻസർ ഇപ്പം നമുക്ക് ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലൊരു ആൻസർ വരുമല്ലോ. അപ്പം അതാണ് ഞാനിങ്ങനെ ആദ്യമായിട്ട്, പക്ഷെ ഞാൻ അത് ചോദിച്ചാൽ ചിലപ്പോൾ കറക്റ്റ് ആയി പോയാലോ.
0: വേണ്ട വേണ്ട,
1: നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു അവസരം കൊടുക്കണ്ടേ.
0: അതെ, അപ്പം എന്തായാലും മിണ്ടാണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ട് ചിരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഓരോ വിശേഷങ്ങളൊക്കെ കേട്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണ് സെപ്റ്റംബർ 7 ഇങ്ങനെയാണ് എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്നൊന്ന് ജില്ലാവാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുകയാണ്, ബ്ലെൻഡറിലേക്ക് നമ്മളൊന്ന് കൈ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്ത് നമുക്ക് കിട്ടും, എന്ത് കിട്ടുമെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് നിങ്ങൾ പോകും, എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. പെട്ടെന്ന് അയച്ചോളൂ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
1: അപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, അതായത് ഇപ്പോൾ മസ്റ്ററിങ്ങിൻ്റെ ഒക്കെ ഒരു സമയമൊക്കെ ആയിരുന്നു, അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റാത്തവർക്കായിട്ട് ഉള്ള ഒരു മെസ്സേജാണ്. അതായത് 52, 53, 54 ഡിവിഷനിലെ മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജാണ് അയച്ചിട്ടുള്ളത്. രാമമോഹൻ സാറാണ് അയച്ചിരിക്കുന്നത്. മസ്റ്ററിങ് ക്യാമ്പ് നാളെ മനയിൽക്കുളങ്ങര MRA നഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ 52, 53, 54 ഡിവിഷനുകളിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന അംഗങ്ങൾക്കായി നടക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് MRA നഗർ

ഓഫീസിൽ, അതായത് NSS വനിതാ സമാജ ഹോൾ, അവിടെ വെച്ചിട്ടാണ് മസ്റ്ററിംഗ് ക്യാമ്പ് നടത്തുന്നത്. മസ്റ്ററിംഗ് ചെയ്തിട്ടില്ലാത്ത വ്യക്തികൾ, അതായത് മസ്റ്ററിംഗ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്യാമ്പിൽ എത്തണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും 52, 53, 54 ഡിവിഷനിൽ ആരെങ്കിലും മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ രാവിലെ 10 മണി മുതൽ 1 മണി വരെ ഇതിനുള്ളൊരു ഒരു സംവിധാനം മനയിൽ കുളങ്ങര

0: അതൊന്ന് ഓർത്ത്.
1: അതെ, ഒരു അലേർട്ടാണ് തന്നിരിക്കുന്നത്, ഇൻ കേസിൽ നിങ്ങളൊന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് ചെയ്യുക അല്ലേ.
0: അതെ അതെ. അപ്പോൾ നമ്മുടെ രാജം ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, എൻ്റെ മകളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ് അഞ്ജന ആൻഡ് ശരത്ത്, ഒരു വിഷസ് ഒക്കെ പറയണേന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അപ്പൊ അഞ്ജനയുടെയും ശരത്തിന്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. അവർക്ക് മനോഹരമായിട്ടുള്ള ഒരു വിഷ് റേഡിയോ സാന്ത്വന 90.4 FM ശ്രോതാക്കളുടെ എല്ലാവരുടെയും ചേർന്ന് നമ്മൾ നൽകുകയാണ് അല്ലേ. ഒരു നല്ലൊരു ഒരു ഒരു ജീവിതത്തിന്റെ ഒരു സ്റ്റാർട്ടാണല്ലോ. ഒരു വർഷം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പീക്കിൽ നിൽക്കുന്ന ഒരു ടൈമാണ്. മനോഹരമായിട്ടുള്ള വർഷങ്ങളും ദിവസങ്ങളും ആവട്ടെ അവർക്കെന്ന് കൂടി ഈ ഒരു ദിവസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു.
0: അപ്പൊ ഈ സെപ്റ്റംബർ മാസം എന്ന് പറയുമ്പോൾ ഒരു വളരെയധികം ആഘോഷങ്ങളൊരു മാസം കൂടിയാണ്. ഇന്നലെ കവിത ചേച്ചിയുടെയും പത്മൻചേട്ടന്റെയും അല്ലെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ ഇന്ന് അഞ്ജനയുടെയും ശരത്തിന്റെയും
1: അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്.
0: അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ല സന്തോഷത്തോടു കൂടി ഇങ്ങനെ പോവുകയാണ്. അപ്പൊ റീജ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, നല്ലൊരു ദിവസം നേരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സ്വന്തം മമ്മൂക്കയ്ക്ക് ജന്മദിനാശംസകൾ അറിയിക്കുന്നു, എല്ലാ നന്മകളും നേരുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: അപ്പൊ റീജ അടിപൊളിയായിട്ട് ഇരിക്കുക, ഒരു നല്ലൊരു മോർണിംഗ് നേരുകയാണ്. തീർച്ചയായിട്ടും മമ്മൂട്ടി സർ എവിടെയെങ്കിലും ഇരുന്ന് ഇത് കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ. യെസ്, അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം.
0: അപ്പോ നമ്മുടെ റീജ മെസ്സേജ് ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ആതിരയോട് ഒന്ന് ചോദിക്കാം.
1: ഇപ്പൊ ചോദിക്കണ്ട, പിന്നീട് നമുക്കത് ചോദിക്കാം. നമ്മുടെ ശ്രോതാക്കൾ എല്ലാവരും ചിന്തിച്ചോളൂ, ഇത് ടഫ് ക്വസ്റ്റ്യൻ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. നമ്മുടെ പൂച്ചയായിട്ടൊക്കെ വന്ന് എത്തി നോക്കിയവരൊക്കെ പറയട്ടെ, അതിപ്പോ ടഫ് ആണോ എന്നൊക്കെ അവൻ ചിന്തിക്കാം. നിസ്സാരമാണോ ഇതെന്നൊക്കെ. ബ്ലെൻഡറിലേക്ക് നമ്മുടെ കൈ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ സാധാരണ ബ്ലെൻഡറിൽ നമുക്ക് എന്താണോ അരച്ചെടുക്കേണ്ടത് അതൊക്കെയാണ് ഇടുന്നത്. അപ്പൊ നമ്മുടെ കൈ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന കുസൃതി ചോദ്യമാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം, സെപ്റ്റംബറിലെ 7-ലെ ചോദ്യം. നിങ്ങൾ ഓർത്തിരിക്കുക.
0: അതെ. അപ്പൊ നമ്മുടെ റഷീദ് ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് റഷീദ് ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു. മമ്മൂക്കയ്ക്ക് 1000 ജന്മദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ അങ്ങനെ നമുക്കിങ്ങനെ ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോ ബാബു ബിനീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നു, 75 ജന്മദിനം ആഘോഷിക്കുന്ന മമ്മൂക്കയ്ക്കും നാളെ ഒരു വലിയ എമൗണ്ട് വന്നിട്ട് ജന്മദിനം ആഘോഷിക്കുന്ന അവരുടെ ഒരു പ്രിയപ്പെട്ട കുട്ടിക്കും കൂട്ടുകാരിക്കും 1000 ജന്മദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ പേര് പറയുന്നില്ല,
1: നാളെ സർപ്രൈസ് ആയിട്ട് നമ്മൾ നിർത്തിയിരിക്കുകയാണ്. അത് വളരെ ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു എക്സലന്റ് ഗേൾ ആണ്. അപ്പൊ നമ്മൾ അവിടെ ഒന്ന് നിർത്തുകയാണ്, നാളെ നമ്മൾ അതിനെ പറ്റി
0: സംസാരിക്കുന്നു. മിക്കവാറും ബിനീഷ് ചേട്ടനും പിള്ളേരും എല്ലാം കറക്റ്റ് ആയിട്ട് ഇന്ന് അത് എന്തായാലും പറയും.
1: പക്ഷെ പറഞ്ഞിട്ടുണ്ടോ അവരോട്?
0: അങ്ങനെ ഞാൻ പറഞ്ഞില്ല, പക്ഷെ അവർക്ക് എപ്പോഴും അവരെങ്ങനെ ആണ് ഓരോരുത്തരുടെ വിശേഷവും അവരിങ്ങനെ എപ്പോഴും ഓർത്ത്.
1: അതെ, തീർച്ചയായിട്ടും നമ്മുടെ റേഡിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ശ്രോതാക്കളുണ്ട് അല്ലെ. അവരുടെ കൂട്ടത്തിൽ തീർച്ചയായിട്ടും അടിമാലി ബ്രദേഴ്സ് എപ്പോഴും ഇങ്ങനെ കട്ടക്കിക്കാണ്, നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സർപ്രൈസ് നമ്മൾ ഇന്ന് പൊട്ടിക്കുന്നില്ല, നാളെ നമ്മൾ പറയും.
0: ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആ സന്തോഷം നമ്മളിങ്ങനെ അറിയിക്കുകയാണ്. അപ്പോ ഈ സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഇനിയും തുടർന്നും നമ്മൾ അതൊക്കെ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ നമുക്കിപ്പോ 11:14 ഒരു സമയം. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു ആതിര?
1: ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ സാധാരണ ബ്ലെൻഡറിലേക്ക് നമ്മൾ എന്താണ് തേങ്ങ അങ്ങനെയുള്ള സാധനങ്ങൾ അരച്ചെടുക്കാനും അല്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലോ. മിക്സിയുടെ ഉപയോഗം അല്ലെങ്കിൽ ആ ഒരു ബ്ലെൻഡറിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പക്ഷെ സാധാരണ നമ്മൾ കൈ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൈ മുറിയാറുണ്ട്. അപ്പോൾ കൈ അകത്തേക്ക് തട്ടിക്കഴിഞ്ഞ് ഇൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. ഞാൻ ഇങ്ങനെ വഴിതെറ്റി വിടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ആരും അതിൽ വീഴരുത്. നിങ്ങൾ കറക്റ്റ് ആൻസർ അയക്കുക. അയക്കുന്ന വാട്സ്ആപ്പ് നമ്പർ 8484855785.
0: ഇപ്പൊ ഒരു ചെറിയ പാട്ട് കേൾക്കാനുള്ള ഒരു സമയമായി. അപ്പൊ എന്തായാലും നമുക്കൊരു പാട്ടൊക്കെ കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒരു തിരിക്കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ശ്രീലക്ഷ്മി.
1: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പം നമ്മൾ നല്ല പാട്ടൊക്കെ കേട്ടു. തീർച്ചയായിട്ടും നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള മമ്മൂട്ടി സാറിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് സ്പെഷ്യലായിട്ട് ഒരുപാട് പാട്ടുകളാണ് നമ്മളിങ്ങനെ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. എല്ലാവരും വിഷസൊക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നു.

0: അതോടൊപ്പം നിങ്ങൾക്കൊന്ന് എനർജി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ചോദ്യം ഞാൻ ഈ ഒരു ടൈമിൽ, ആ ലാസ്റ്റ് ടൈമിലേക്ക് നമ്മൾ അടുക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് അയക്കാം. എനിക്ക് തോന്നുന്നു ചിലർക്ക് ആർക്കും നിസ്സാരമല്ലാത്തൊരു ചോദ്യമായിരുന്നു ഇതെന്ന്.
1: അതെ, ആ നിസ്സാരക്കാരൊക്കെ ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കാൻ ആലോചിച്ചിട്ട് ആകാശത്ത് നോക്കി എന്താണ് എന്നുള്ളതൊക്കെ.
0: അപ്പൊ ചോദ്യം ഇതായിരുന്നു, ഇഫ് യു പുട്ട് യുവർ ഹാൻഡ് ഇൻ എ ബ്ലെൻഡർ, ബ്ലെൻഡറിൽ നമ്മൾ കൈ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ അതിന് നമ്മൾ എന്താണ് വിളിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. ഞാൻ വഴിതെറ്റി വിടുകയാണ് ചെറുതായിട്ട്,
1: പക്ഷെ റീജ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്.
0: റീജ മിടുക്കി ആയിട്ട് ആൻസർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്.
1: രാജൻ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നു, മെക്സിക്ക് ഒരു കൈ സഹായം കിട്ടും,
0: നമ്മുടെ കൈ ഒന്ന് മുറിയും.
1: അപ്പൊ അങ്ങനെയൊക്കെ നമുക്കിങ്ങനെ മെസ്സേജുകൾ വന്നോണ്ടിരിക്കുകയാണ്. അപ്പോ റഷീദ് ചേച്ചി ചോദിക്കുന്നു, ബെസ്റ്റ് ആക്ടർ എന്ന ചിത്രത്തിലെ സ്വപ്നമൊരു ചാക്ക് തലയിലൊരു നോക്ക് ആ പാട്ടൊന്ന് മമ്മൂക്കിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആ പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ പാട്ടൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതാണ് കേട്ടോ. ലൈവിന് ശേഷമായിരിക്കും ഒരുപക്ഷെ നമ്മൾ ആ പാട്ടുകളൊക്കെ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് പോയിട്ട് ബാക്കി മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മെസ്സേജുകൾ മാത്രമല്ല, നമുക്ക് ഇന്ന് കുസൃതി ചോദ്യത്തിൻ്റെ ആൻസറും കൂടി പറയാനുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 11:22 ആയിരിക്കുകയാണ്. നമ്മുടെ സരസ്വതി അമ്മയും ചോദിക്കുന്നു, കൈ തട്ടിയാൽ മുറിയില്ലേ?
0: യെസ്, അത് കൈ തട്ടിയാൽ മുറിയും, പക്ഷെ അതിലൊരു കുസൃതി ഉത്തരവുണ്ട്.
1: സരസ്വതി അമ്മ ഇങ്ങനെ രാവിലത്തെ ഇങ്ങനെ ഓരോ പ്രഭാത ഭക്ഷണത്തെ കുറിച്ചൊക്കെ പറയുന്നത് അതിൻ്റെ ഒക്കെ പറഞ്ഞപ്പോൾ ഈ പഴകഞ്ഞിയുടെ ഒക്കെ കാര്യം ഇങ്ങനെ നമ്മുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ താങ്ക് യു സരസ്വതി അമ്മ. ഇപ്പൊ ഓരോ കാര്യങ്ങൾ നമ്മൾ അപ്ഡേഷനൊക്കെ പറയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിന് അത് ആ ഒരു സമയത്ത് ആ ഒരു കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള മെസ്സേജ് ഒക്കെ നമുക്ക് അയക്കുന്നു.
0: ബ്ലെൻഡറിലേക്ക് നമ്മുടെ ഹാൻഡ് ഇൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്, സമയം അതിക്രമിച്ചതുകൊണ്ട്.
1: പക്ഷെ എനിക്ക് ആ വ്യക്തത വരുന്നില്ല, ഇത് ഇങ്ങനെയല്ല വ്യക്തത.
0: അതെ, ഇങ്ങനെ തന്നെ നമ്മൾ ബ്ലെൻഡ് മിക്സിയിലേക്ക് ഹാൻഡ് എന്തൊക്കെയാണ് നമ്മൾ മിക്സിയിൽ ചെയ്യുന്നത്, അപ്പൊ അത് നമ്മുടെ ഹാൻഡ് ഒന്ന് അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് നമ്മൾ അതിനെ എന്ത് വിളിക്കും എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം.
1: നോർമലി മുറിയും.
0: അതെ,
1: രണ്ടുപേരും
0: അല്ല, അല്ല നോർമൽ അല്ലല്ല, നമ്മൾ അബ്നോർമൽ ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് കുസൃതി ചോദ്യത്തിൽ വരുന്നത്. എന്താണ് കുട്ടി?
1: അല്ല, ഞാൻ നോർമലി മുറിയും ബ്ലഡ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്, പക്ഷെ പറയുന്നത് അതല്ല.
0: അല്ല അല്ല അതല്ല, അത് കുസൃതിയാണ്, അതിലാണ് കുസൃതി ഉള്ളത്. ഹാൻഡ് എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. അപ്പൊ ഇതാണ് അതിന്റെ ആദ്യത്തെ ഒരു ആദ്യത്തെ അല്ല അവസാനത്തെ ക്ലൂ.
1: 11:23 നമുക്ക് അപ്ഡേഷനിലോട്ട് വല്ല അപ്ഡേഷനിലോട്ട്.
0: അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന പല ശ്രോതാക്കൾക്കും എന്താ പറയാ, പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെ, വായിക്കാനാണെങ്കിലും മനസ്സിലാക്കാനാണെങ്കിലും. പുസ്തകങ്ങളിൽ ജീവിക്കുന്ന ഒരുപാട് നല്ല ശ്രോതാക്കളുണ്ട്. അവരുടെ ആ ഒരു റൈറ്റിംഗ്സിലല്ലേ നമുക്ക് വേണ്ടി ഒരു മെസ്സേജ് അയക്കുമ്പോഴും ആ ഒരു പുസ്തക വായനയുടെ ആ ഒരു ഗുണം അവരുടെ എഴുത്തുകളിൽ നമുക്ക് മനസ്സിലാക്കാം. നല്ല രീതിയിൽ സാഹിത്യപരമായിട്ടൊക്കെ എഴുതാൻ സാധിക്കാറുണ്ട്. നമ്മൾ സംസാരിക്കുന്ന സമയത്തും നമുക്കിങ്ങനെ വാചാലമായിട്ട് വാക്കുകൾ കൊണ്ട് നല്ല രീതിയിൽ അമ്മാനം ആടാൻ സാധിക്കുന്ന ഒരുപാട് നല്ല വ്യക്തികളുണ്ട്. അവർക്കൊക്കെ അവരുടെ ഏറ്റവും ആയിട്ടുള്ളൊരു സ്ട്രെങ്ത് സമ്പത്ത് എന്ന് പറയുന്നത് പുസ്തക വായനയാണ്, വൈഡായിട്ടുള്ളൊരു പുസ്തക വായനയാണ്. നമ്മളിപ്പോൾ ഡിഗ്രി ചെയ്തു, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു, PhD ചെയ്തു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ പഠന രീതിയിലും നമ്മുടെ ഒരു എന്താ പറയുക, നമ്മളൊരു പ്രൊഫഷൻ എന്ന രീതിയിലും നമ്മൾ ഒരു ജോലിക്ക് എന്ന രീതിയിലും പഠിക്കുന്നുണ്ട്, ഒരു ടെക്നിക്കൽ എല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം ഒരു ലോകം, അതിനപ്പുറം ഒരു പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പുസ്തകങ്ങൾ കൊണ്ട് സാധിക്കാറുണ്ട്. പല കഥാപാത്രങ്ങളോട് ജീവിക്കാനും പല ആശയങ്ങളോട് ജീവിക്കാനും പല സ്ഥലങ്ങളും നമുക്ക് ഇവിടെ ഇരുന്നത് കൊണ്ട് പല സ്ഥലങ്ങളിൽ പോയി വരാൻ പുസ്തകങ്ങൾക്ക് സാധിക്കാറുണ്ട്. ഇപ്പം സിനിമ എന്നത് ഒരു മായ ലോകം തന്നെയാണ്, അതുപോലെ ചിലപ്പോൾ ചിലർക്ക് അതിനേക്കാൾ ഒരു ഒരു ലോകം സൃഷ്ടിക്കാൻ പുസ്തകങ്ങൾക്ക് സാധിക്കാറുണ്ട് അല്ലേ. അപ്പം ഇന്ന് ബൈ എ ബുക്ക് ഡേ ആണ്. നമുക്കൊരു പുസ്തകം, ഏറ്റവും ഇഷ്ടമുള്ളൊരു പുസ്തകം വാങ്ങിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വാങ്ങിക്കാൻ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു എൻ്റർടൈൻമെൻ്റ് എന്ന രീതിയിലും പല സന്തോഷങ്ങൾക്ക് വേണ്ടി ഒരുപാട് പൈസകൾ നമ്മൾ മുടക്കാറുണ്ടല്ലേ. പക്ഷെ അതിൻ്റെ കുറച്ച് എമൗണ്ട് ഒരു മാസത്തിൽ ഒരു പുസ്തകം നമ്മൾ വാങ്ങിച്ച് വായിച്ചത് മനസ്സിലാക്കി നമ്മുടെ ഒരു ഷെൽഫിൽ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ അതിലുപരി ഒരു ഏറ്റവും സമ്പത്ത്, നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സമ്പത്തുകളിൽ ഒന്നാണ്. എൻ്റർടൈൻമെൻറ്റ് സെക്ടറിലേക്ക് നിരവധി പൈസകളാണ് നമ്മൾ മുടക്കുന്നത്. അതിൻ്റെ 1% നമ്മൾ ഒരു ബുക്ക് വാങ്ങിക്കാൻ അല്ലെങ്കിൽ ബുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ്, നമ്മുടെ ഭാവി തലമുറയ്ക്ക് കൂടി നല്ലൊരു കാര്യമാണ് എന്ന് കൂടിയാണ് ഓർമ്മപ്പെടുന്നത്.
1: ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുന്ന സമയത്ത്, ചില വീടുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഉള്ള പരിമിതമായ സ്ഥലത്ത് അവരുടെ ഒരു ബുക്കിൻ്റെ കളക്ഷൻ വളരെ നല്ല രീതിയിൽ മനോഹരമാക്കി ഇങ്ങനെ അടുക്കി വച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബുക്കിന് വേണ്ടിയിട്ടൊരു സ്പേസ് അവിടെ, നമുക്ക് എപ്പോഴൊക്കെയോ നമ്മൾ വായിച്ചിട്ടുള്ള ബുക്കുകൾ, നോവലുകൾ, അപ്പോൾ ചെറുകഥകളായിരിക്കാം. അപ്പോൾ ഈ കുഞ്ഞു ചെറുകഥകളൊക്കെ തരുന്നത് വളരെ വലിയൊരു മെസ്സേജ് കുറച്ച് വരികളിലൂടെ നമ്മളിലേക്ക് പങ്കുവെക്കുകയാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്കൊരു ബുക്ക് വായിക്കാനായിട്ട് നിങ്ങളിങ്ങനെ കുറേ

0: ആളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇന്ന് അത് വാങ്ങിക്കാൻ ഉള്ള ദിവസം കൂടിയാണ്.
1: അപ്പൊ ഈ കേസിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് വായിക്കാൻ പറ്റിയ കുറെ സ്ഥലങ്ങളുണ്ടല്ലേ.
0: അതെ അതെ. അപ്പോ ഇന്ന് നമ്മൾ അതിനെ കുറിച്ച് പറയുമ്പോ ഫ്ലൈബ്രറി എന്ന് കേട്ടിട്ടുണ്ടോ?
1: ഞാനിപ്പോ യഥാർത്ഥത്തിൽ ഇപ്പൊ അതിനെ പറ്റി റിസർച്ച് ചെയ്തപ്പോഴാണ് ഞാൻ കണ്ടത്. ഇതിന് മുൻപ് കേട്ടിട്ടില്ലായിരുന്നു അല്ലേ.
0: അത് ഇപ്പോഴാണ് നമ്മൾ അതിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയത്. അപ്പൊ കേട്ടപ്പോ വളരെ വലിയൊരു കൗതുകം തോന്നി. എന്താണ് ഈ ഫ്ലൈബ്രറി? അതായത് ഇന്ത്യയിൽ 68 എയർപോർട്ടുകളിൽ ഇങ്ങനെ ബുക്കുകൾ നമുക്ക് വായിക്കാൻ കിട്ടും.
1: ഇത് എല്ലാ, അതായത് ഇത്ര പെർട്ടിക്കുലർ ലൈബ്രറികളിൽ ബുക്ക് ഷെൽഫുകൾ അവിടെ ഉണ്ട്. നമുക്ക് വേണ്ട പുസ്തകങ്ങൾ എടുത്ത് അവിടെ നിന്നല്ല വായിക്കുന്നത്, നമുക്ക് ഫ്ലൈ ആണ്
0: വായിക്കാം.
1: നമുക്ക് എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് ഇന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അപ്പൊ അവിടെ ആ ഒരു യാത്രക്കിടയ്ക്ക് നിങ്ങൾക്ക് പുസ്തകം വായിക്കാം. തിരിച്ച് അടുത്ത നിങ്ങൾ എവിടെയാണോ ഇറങ്ങുന്നത് ആ ഒരു എയർപോർട്ടിൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ആ ഒരു ട്രസ്റ്റിന്റെ ഭാഗമായിട്ടാണ്, ട്രസ്റ്റ് മാത്രമാണ് മെയിൻ ആയിട്ട് നിലനിൽക്കുന്നത്.
0: അപ്പൊ നമ്മുടെ യാത്രകളിൽ നമുക്കൊരു ബുക്ക് വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തില് ഈ ഒരു ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ബുക്കുകളൊക്കെ നമുക്ക് വായിക്കാം. എന്നിട്ട് നമ്മൾ തിരിച്ചത് ഏൽപ്പിച്ചിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ തിരികെ ഏൽപ്പിക്കണം. കാരണം പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, ട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്.
1: തീർച്ചയായിട്ടും. അപ്പോൾ പുസ്തകം വായിക്കുന്നവർ അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നവർ അങ്ങനെ എടുക്കുന്നവർ തീർച്ചയായിട്ടും അടുത്തതിൽ അത് കൊടുത്തിട്ടായിരിക്കും പോകുന്നത്. പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫ്ലൈബറി ആ ഒരു കാറ്റഗറിയിലേക്ക് പുസ്തകങ്ങൾ ഡൊണേഷൻ
0: ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്കിങ്ങനെ
1: നല്ലൊരു ആശയമായിട്ട് തോന്നുകയാണ്.
0: അതെ അതെ. യാത്രകളിലൊക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഗുണകരമായിട്ടുള്ളൊരു ഒരു കാര്യമാണ് ഇങ്ങനൊരു അല്ലെ ഇങ്ങനൊരു കൊണ്ടുവരൽ. അതായത് പുതിയതായിട്ടൊരു ഒരു ഇൻവെൻഷൻ, അത് നല്ലതായിട്ടുണ്ടെന്ന് തന്നെ തോന്നുന്നു. കാരണം പലപ്പോഴും നമുക്കിങ്ങനെ യാത്രകളിൽ സമയം കൂടുതൽ കിട്ടാറുമുണ്ട്. പക്ഷെ ചില സമയത്ത് നമുക്ക് ബസ്സിലിരിക്കുമ്പോൾ ഒന്ന് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഫ്ലൈ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത്രയ്ക്ക് പ്രശ്നം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ഇനിയുള്ള യാത്രകളിൽ ഇത്തരത്തിൽ ബുക്കുകളൊക്കെ വായിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പം ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും അത് യാത്ര അത്തരത്തിൽ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്നവർ ഇത് ഈ ഒരു സൗകര്യം പ്രയോജനപ്പെടുത്തൂ എന്ന് കൂടി പറയുകയാണ്. അപ്പോൾ നമ്മളുടെ സനോജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, റേഡിയോയിൽ ആതിരയുടെ മമ്മൂക്കയെ കുറിച്ചുള്ള സംസാരം കേട്ടിട്ടോ, വാക്കും ശബ്ദവും അവതരണവും അത്രയും മനോഹരമായിരുന്നു.
1: താങ്ക് യു സോ മച്ച്.
0: വാക്കുകളിലെ ഗാംഭീര്യം കേൾവിക്കാരെ ശരിക്കും റേഡിയോയിലേക്ക് അടുപ്പിച്ചിരുത്തി. ഒടുക്കത്തെ ആസ്വാദനമായിരുന്നു.
1: താങ്ക് യു സോ മച്ച് സനോജ്. നമ്മുടെ എല്ലാ പ്രോഗ്രാംസിനെയും നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യാനും നിർദ്ദേശങ്ങൾ തരാനും എല്ലാം നിൽക്കുന്ന ശ്രോതാക്കളിൽ ഒരാൾ തന്നെയാണ് സനോജ് എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.
0: സനോജ് പറയുന്നുണ്ട്, റിയലി വണ്ടർഫുൾ. ഈ അവസരത്തിൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ കൂടി നേരുന്നു. ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അപ്പോ സനോജിന് ഞാൻ ഇന്ന് തോപ്പിച്ചിരിക്കുകയാണ്. സനോജ് ആൻസർ പറഞ്ഞിട്ടില്ല. ഇല്ല.
0: ഓ ഓക്കെ. അപ്പോൾ നമ്മളുടെ അപ്പം നമുക്ക് എന്തായാലും ആൻസർ പറഞ്ഞതിന് ശേഷം ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള ആൻസർ പറയാം അല്ലേ.
1: യെസ്. അപ്പോൾ നമ്മുടെ സമയം ഏകദേശം നമ്മൾ വൈൻഡപ്പിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ കുസൃതി ചോദ്യം ആൻസർ 11 മണിക്ക് ശേഷം എന്താ ആൻസർ അയക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് അയക്കരുതെന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആർക്കും ആ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ സാധിച്ചില്ല എന്ന് തോന്നുന്നു. റീജ മാത്രമാണ്
0: കറക്റ്റ്
1: ആൻസർ അയച്ചിരിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ഇഫ് യു പുട്ട് യുവർ ഹാൻഡ് ഇൻസൈഡ് ദ ബ്ലെൻഡർ വാട്ട് യു കോൾ ഇറ്റ്. അതായത് നമ്മളൊരു ബ്ലെൻഡറിലേക്ക് കൈ ഇട്ട് കഴിഞ്ഞാൽ, ഹാൻഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനെന്താണ് വിളിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കൈ തട്ടിയാൽ മുറിയും എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ആ ഒരു വിഷയത്തിൽ നിന്ന് തെന്നി മാറിയിരുന്നു. പക്ഷെ ഇതാണ് ഹാൻഡ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ഹാൻഡ് ഷേക്ക് ആയിട്ട് മാറും എന്നുള്ളതാണ്. ഹാൻഡ് ഷേക്ക് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യത്തിന് ആൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നന്ദി. ആരും എന്നെ അടിക്കരുത്.
0: ആദ്യം ചേച്ചി പറയാണ് അരച്ച ഇറച്ചി ആയി മാറും അതെന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അതെ, ഏകദേശം അല്ലേ. ഹാൻഡ് ഷേക്ക് എന്നുള്ളതാണ് അതിന്റെ ഒരു ആൻസർ വന്നിരിക്കുന്നത്.
0: എന്നിട്ട് നമ്മുടെ സനോജ് പറയുന്നു, നല്ല ഒന്നാം തരം വിരൽ കറി അല്ലെങ്കിൽ കൈവിരൽ ഷേക്ക് എന്നും പറയാം.
1: യെസ്, അത് ഏകദേശം അതിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാരും ആ ഒരു കറക്റ്റ് ആൻസറിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. സമാധാനിപ്പിക്കാം.
0: അതെ അതെ. അപ്പൊ ഇന്ന് നമ്മുടെ മൻസൂർ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, മൺമറിഞ്ഞു പോയ എല്ലാ നല്ല മനുഷ്യർക്കും പകരമായി അത്ര തന്നെ മനോഹരമായ പകരക്കാർ ഉണ്ടാകുമായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരുണ്ടോ? പറഞ്ഞതുപോലെ ചിന്തകൾ വസ്തുതകളും ഓർമ്മകൾ കാഴ്ചകളുമാകുമ്പോൾ ഭാവിയിലേക്കുള്ള സങ്കല്പ മാനസിക ചിത്രങ്ങളാവും. നിശ്ചലത എന്നത് നിർബന്ധിച്ചാൽ ഉണ്ടാകുന്നതല്ല, അത് തീർച്ചയായും തിരിച്ചറിയുകയും കൂടുതലായി മനസ്സിലാക്കേണ്ടതായിട്ടുമുണ്ട്. ഇന്നത്തെ ദിനം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിവസം ചേട്ടന് നേരാണ്. നല്ലൊരു ഒരു കൊട്ടേഷൻ ആയിരുന്നു അതല്ലേ.
0: അതെ അതെ. അപ്പൊ നമ്മുടെ പ്രമോദ് ചേട്ടനും അതേപോലെ തന്നെ നമ്മുടെ റഷീദ് ചേച്ചിയും ഒക്കെ പാട്ടുകളൊക്കെ ചോദിച്ച് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ വഴിയെ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ സമയം 11:30 ആയിരിക്കുകയാണ്. നമുക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട ഒരു സമയമായി. അപ്പോൾ ഇത്രയും നേരം പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി വിശേഷങ്ങൾ

0: രാത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
5: പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. തനതും തനതും തനതും തനതും.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഞാൻ അഭിനയിക്കാൻ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് അങ്ങനെ നന്നായി നന്നായി നന്നായി തേച്ച് തേച്ചും ഞാൻ ഒരിക്കൽ പറഞ്ഞ പോലെ തേച്ച് തേച്ചും എനിക്ക് എടുത്താണ്, ഇനി തേച്ചാൽ ഇനിയും മെനുങ്ങും എന്നുള്ളതാണ്.
1: 1940കളുടെ അവസാനത്തിൽ കോട്ടയം ജില്ലയിലെ ചെമ്പിൽ ഒരു സാധാരണ കുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ചു. പേര് മുഹമ്മദ് കുട്ടി.

0: about giving new content.
1: It's unbelievable what he's doing.
2: So to have played a game man for the biggest superstar in Malayalam cinema.
0: How many Hindi film actors will do those kind of experiments?
3: I have to mention this about him. I've worked with almost all the superstars. I think he's a real hero.
4: Anna aarum arinjirunnilla. Ee kuttiyude peru ഒരിക്കൽ കേരളം മുഴുവൻ കേൾക്കുമെന്ന്. ആ മുഖം ഒരിക്കൽ മലയാള സിനിമയുടെ ഏറ്റവും പരിചിതമായ മുഖമാകുമെന്ന് അന്നാരും ചിന്തിച്ചതുപോലുമില്ല. അദ്ദേഹത്തിന്റെ പഠനം, കോളേജ് ജീവിതം, നിയമ പഠനങ്ങൾ, അഭിഭാഷക ജീവിതം, പക്ഷേ മനസ്സിന്റെ ഏതോ കോണിൽ സിനിമയോടുള്ള ഒരു ആകർഷണമുണ്ടായിരുന്നു. ജീവിതം ഒരു വഴി കാണിച്ചപ്പോൾ സിനിമ മറ്റൊരു വഴി തുറന്നു.

1971 മലയാള സിനിമയിൽ ഒരു പുതുമുഖം എത്തുന്നു. ചെറിയൊരു സിനിമ, അനുഭവങ്ങൾ പാളിച്ചകൾ, അത് വലിയൊരു തുടക്കമെന്ന് അന്ന് ആരും പറഞ്ഞില്ല. പക്ഷേ ചില തുടക്കങ്ങൾ അങ്ങനെയാണ്, ചെറുതായിരിക്കാം, എന്നാൽ പിന്നിൽ കാത്തിരിക്കുന്നത് ഒരു വലിയ ചരിത്രമായിരിക്കും. പിന്നീട് വന്ന വർഷങ്ങളിൽ നിരവധി വേഷങ്ങളിലൂടെ തന്റെ സാന്നിധ്യം അറിയിക്കാൻ തുടങ്ങി. ചെറിയ കഥാപാത്രങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളിലേക്ക്, അവിടെ നിന്ന് നായക വേഷങ്ങളിലേക്ക്. ഓരോ സിനിമയും അദ്ദേഹത്തിന് ഓരോ പാഠങ്ങളായിരുന്നു. 1980s മലയാള സിനിമയിൽ മമ്മൂട്ടി എന്ന പേര് ശക്തമായി കേൾക്കാൻ തുടങ്ങി. കഥാപാത്രങ്ങളുടെ വൈവിധ്യം, സംഭാഷണങ്ങളിലെ ആ ഗാംഭീര്യത, കണ്ണുകളിലെ ആ തിളക്കം, മമ്മൂട്ടി സ്ക്രീനിലെത്തുമ്പോൾ പ്രേക്ഷകർക്കറിയാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഒരു സിനിമയിൽ പോലീസ് ഓഫീസറായും മറ്റൊന്നിൽ കുടുംബനാഥനായും മറ്റൊന്നിൽ രാഷ്ട്രീയക്കാരനായും മറ്റൊന്നിൽ സാധാരണക്കാരനായും എല്ലാം ഒരേ മനുഷ്യൻ, പക്ഷേ ഓരോ സിനിമയിലും വ്യത്യസ്തമായ മുഖങ്ങൾ. 1980s മധ്യത്തോടെ മമ്മൂട്ടി മലയാള സിനിമയിലെ മുൻനിര നായകനായി മാറുകയായിരുന്നു. 87 തനിയാവർത്തനം. ബാലൻ മാഷിന്റെ വേദനയും നിസ്സഹായതയും മമ്മൂട്ടി അവതരിപ്പിച്ചപ്പോൾ പ്രേക്ഷകർ കണ്ടത് ഒരു സൂപ്പർ സ്റ്റാറിന് മാത്രമല്ല, ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു നടനെയാണ്. പിന്നെ ഒരു വടക്കൻ വീരഗാഥ. ചന്തുവിന്റെ വേദനയും വീരവും ചരിത്രം തന്നെ മറ്റൊരു കണ്ണിലൂടെയാണ് കാണിച്ചു തന്നത്. ആ പ്രകടനത്തിന് ദേശീയ തലത്തിൽ അംഗീകാരം. മമ്മൂട്ടിയുടെ കാലാതീതമായ ഈ യാത്ര ഒരു താരപരിവേഷത്തിലേക്ക് മാത്രമായിരുന്നില്ല, ഒരു നടന്റെ നടന വിസ്മയത്തിലേക്കുള്ള യാത്രയായിരുന്നു. '90s മലയാള സിനിമയിൽ മമ്മൂട്ടിയുടെ മറ്റൊരു അധ്യായം തുറക്കുകയായിരുന്നു. ഒരു CBI ഡയറിക്കുറിപ്പ്, മതിലുകൾ, അമരം, വിധേയൻ, പൊന്തൻമാട, ഓരോ സിനിമയും ഓരോ ലോകം, ഓരോ കഥാപാത്രവും ഓരോ മനുഷ്യന്മാർ. ഒരിടത്ത് അധികാരത്തിന്റെ മുഖമെങ്കിൽ മറ്റൊരിടത്ത് സാധാരണ മനുഷ്യന്റെ വേദന, മറ്റൊരിടത്താണെങ്കിലോ കടലിന്റെ മണമുള്ള ജീവിതം, മറ്റൊരിടത്ത് നിശബ്ദമായ പ്രതിഷേധം. മമ്മൂട്ടി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചില്ല, അദ്ദേഹം കഥാപാത്രങ്ങളിലൂടെ ജീവിക്കുകയായിരുന്നു.

0: എങ്കിൽ മറുവശത്ത് കഥാപാത്രത്തിനായി സ്വയം മറക്കുന്ന നടനായി മാറുന്നു. മലയാള സിനിമയുടെ അതിരുകൾ കടന്ന് മമ്മൂട്ടിയുടെ അഭിനയ പ്രതിഭ ദേശീയതലത്തിലും ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. 4 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ, നിരവധി സംസ്ഥാന പുരസ്കാരങ്ങൾ, പത്മശ്രീ, പത്മവിഭൂഷൺ, അംഗീകാരങ്ങൾ ഒരുപാട്. കാലം ഒരുപാട് മാറിയിരിക്കുന്നു, സിനിമയും മാറിയിരിക്കുന്നു, സിനിമ കാണുന്ന രീതികളും മാറിയിരിക്കുന്നു. പക്ഷേ മമ്മൂട്ടി അദ്ദേഹം മാറിയില്ല എന്നല്ല, കാലത്തിനൊപ്പം സ്വയം പുതുക്കിക്കൊണ്ടേയിരിക്കുന്നു. പുതിയ സംവിധായകർ, പുതിയ കഥകൾ, പുതിയ ജനറേഷൻ ആക്ടേഴ്സ്, അവരോടൊപ്പം നിൽക്കാനും അവരെ പിന്തുണയ്ക്കാനും പുതിയ കഥാപാത്രങ്ങൾ പരീക്ഷിക്കാനും അദ്ദേഹം തയ്യാറായിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് നാം കാണുന്ന ഓരോ മമ്മൂട്ടി ചിത്രങ്ങളിലൂടെയും നാം മനസ്സിലാക്കുന്നത് ഇനിയും ഈ മനുഷ്യനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. ഇന്ന് മമ്മൂട്ടിയുടെ സിനിമാ യാത്രയ്ക്ക് 18 പിന്നിടുകയാണ്. ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ആ ചെറുപ്പക്കാരിൽ നിന്ന് ഇന്ന് സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഒരു റെഫറൻസ് പോയിന്റായിട്ട് തന്നെ മമ്മൂട്ടിയെ നിലനിർത്താം. എത്ര കഥാപാത്രങ്ങൾ, എണ്ണി തീർക്കാൻ കഴിയാത്തത്ര, എത്ര അവാർഡുകൾ, എണ്ണി പറയാൻ കഴിയാത്തത്ര. പക്ഷേ ഇതിനേക്കാളൊക്കെ വലുതായൊരു കാര്യമുണ്ട്, മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന തലമുറകൾ. ഒരിക്കൽ നാം അച്ഛനോടൊപ്പം മമ്മൂട്ടി ചിത്രങ്ങൾ കണ്ടു, ഇന്ന് സ്വന്തം മക്കളോടൊപ്പം മമ്മൂട്ടി സിനിമകൾ ആസ്വദിക്കുന്നു, പഠിക്കുന്നു. അത് ഒരു താരത്തിൻ്റെ മനോഹരമായിട്ടുള്ള അഭിനയ യാത്ര തന്നെയാണ്. മുഹമ്മദ് കുട്ടി, ഇസ്മയിൽ പനപ്പറമ്പിൽ ഒരു പേരായി തുടങ്ങിയ യാത്ര മമ്മൂട്ടി എന്ന മഹാനടനായി വളരുകയാണ്. ഇന്നും ഓരോ പുതിയ കഥാപാത്രത്തിലും നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. മലയാള സിനിമയുടെ അഭിമാനം, നമ്മുടെ സ്വന്തം മമ്മൂക്ക.
1: പ്രിയപ്പെട്ട ഇച്ഛാക, ജന്മദിനാശംസകൾ.
0: സിനിമയുടെ ഇതിഹാസത്തിന് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ.

നടന് മാസ് ഹീറോ ആകാം, അല്ലെങ്കിൽ സീരിയസ് ക്യാരക്ടർ ചെയ്യാം. പക്ഷെ രണ്ടും ഒരുമിച്ച് ക്യാരി ചെയ്യാൻ കഴിയുന്നത് വളരെ വിരളമാണ്. മമ്മൂട്ടിയുടെ പ്രത്യേകതകളും അത് തന്നെയായിരുന്നു. ഒരു ഭാഗത്ത് ദ കിങ്, മറ്റൊരു ഭാഗത്ത് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ. ഒരു വശത്ത് മാസ് ഡയലോഗ്സ് ആണെങ്കിൽ മറുവശത്ത് അതീവ ഗൗരവമുള്ള കഥാപാത്രങ്ങളുടെ. ഒരു വശത്ത് പ്രേക്ഷകരെ ആവേശത്തിലാക്കുന്ന സൂപ്പർ സ്റ്റാർ

ഓഫറുകളും സ്കൈ സെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അത് മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഇസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും ഈ ഓണത്തിൽ ഇഷ്ടമുള്ള

നടപ്പാക്കുന്ന പദ്ധതിയാണ് നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ്. അംഗീകാരം ലഭിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്കും നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കും 2 ലക്ഷം രൂപ വീതവും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് ഒരു പാക്കേജിന്

0: പതിനെണ്ണായിരം രൂപ വീതവും മറ്റ് ആശുപത്രികൾക്ക് ഒരു കിടക്കയ്ക്ക് 10,000 രൂപയും വാർഷിക ഇൻസെന്റീവ് ലഭിക്കും. മാതൃകാ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മന്ത്രി അബ്ദുൽ ഗഫൂർ മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടുള്ള പദ്ധതി 5 ഏക്കർ സ്ഥലത്ത് അത്യാധുനിക സൌകര്യങ്ങളോടെയാണ് യാഥാർത്ഥ്യമാകുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം ഉൾപ്പെടെ എല്ലാ സേവനങ്ങളും ഒരൊറ്റ കുടക്കീഴിൽ സാധ്യമാക്കുകയാണ് ലക്ഷ്യം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഭിന്നശേഷി കുട്ടികളുടെ സർഗോത്സവം അരങ്ങേറി. സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നാളെ മഞ്ചേശ്വരം ഹാർബർ പരിസരത്ത് നടക്കും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന വഴിയുള്ള നവീകരണം സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് സംഘടിപ്പിക്കുന്നത്. സഞ്ചരിക്കുന്ന മത്സ്യ വെൻഡിംഗ് പ്രോസസിംഗ് കിയോസ്കുകളുടെ വിതരണത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. മുൻ ചിറ്റൂർ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ അച്യുതൻ അന്തരിച്ചു. ചിറ്റൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 1996, 2001, 2006, 2011 വർഷങ്ങളിൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ദീർഘകാലം മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചു. കർഷകൻ, സഹകരണ പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായിരുന്നു. നിര്യാണത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മുതൽ 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ ഉച്ചസമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. പാലക്കാട് ചിറ്റൂർ മേഖലയിലെ ജലക്ഷാമം 1-ാം വിള നെൽകൃഷി പ്രതിസന്ധിയിലാക്കിയതായി കർഷകർ. നടീൽ കഴിഞ്ഞ 2 മാസമായ കൃഷിയാണ് ഉണക്ക ഭീഷണി നേരിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: പൂന്തൻ കണ്ടങ്ങളിൽ മാത്രമാണ് കുറച്ചെങ്കിലും വെള്ളം അവശേഷിക്കുന്നത്. കുഴൽക്കിണറുകളും കുളങ്ങളും ഇല്ലാത്ത മേഖലയിൽ വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. നല്ലേപ്പള്ളി മേഖലയിലാണ് കൂടുതൽ നെൽപ്പാടങ്ങൾ വരണ്ടു തുടങ്ങിയിരിക്കുന്നത്. കനാൽ വെള്ളം ലഭിച്ചില്ലെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന അവസ്ഥയാണ് ഉള്ളത്. തേമ്പാറമട കുന്നംകാട്ടുപതി സിസ്റ്റങ്ങളിൽ നിന്ന് ഉടൻ വെള്ളം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശത്തെ കർഷകരുടെ ആവശ്യം.
0: AICC ആസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് നടത്താൻ നിശ്ചയിച്ചിരുന്ന മുഖ്യമന്ത്രിമാരുടെയും വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും ഉന്നതതല യോഗം മാറ്റിവച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അസൌകര്യങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് തീരുമാനം. യോഗം മാറ്റിവച്ചതിനെ തുടർന്ന് യോഗത്തിൽ പങ്കെടുക്കാനായി ദില്ലിയിലെത്തിയ മുഖ്യമന്ത്രി VD സതീശൻ ഉച്ചകഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം വ്യാഴാഴ്ച അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന വെള്ളിയാഴ്ച നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14 ആണ്. 28-ന് രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29-ന് നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഗോവയിലെ പനാജിയിൽ ഇന്ന് നടക്കുന്ന പടിഞ്ഞാറൻ മേഖലാ കൌൺസിലിന്റെ 28-ാമത് യോഗത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ അന്തർസംസ്ഥാന കൌൺസിൽ സെക്രട്ടേറിയറ്റാണ് യോഗം സംഘടിപ്പിക്കുന്നത്. ഗോവ സർക്കാരിന്റെ ആതിഥേയത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ദാദ്രാനഗർ ഹവേലി, ദാമൻ ഡിയു അടക്കമുള്ള അംഗങ്ങൾ പങ്കെടുക്കും. ISROയെ സ്വകാര്യവൽക്കരിക്കാനും അതിന്റെ പ്രാധാന്യം കുറയ്ക്കാനും ശ്രമങ്ങൾ നടക്കുന്നു എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് ISRO. ബഹിരാകാശ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുന്നത് ഇന്ത്യയുടെ പുതിയ ബഹിരാകാശ ദൌത്യങ്ങൾ മെച്ചപ്പെടുത്താൻ ISROയെ പ്രാപ്തമാക്കുമെന്ന് അവർ കൂട്ടിച്ചേർത്തു. ബഹിരാകാശ മേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതോടെ ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായ ബഹിരാകാശ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും ISRO വ്യക്തമാക്കി. മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടിക്ക് ഇന്ന് 75 നിറവ്. പുറമെ പരുക്കൻ ഭാവമാണെങ്കിലും പ്രകടനങ്ങളില്ലാത്ത പച്ചയായ മനുഷ്യനാണ് മമ്മൂട്ടിയെന്ന് ജന്മദിനത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് സഹപ്രവർത്തകനും പ്രശസ്ത അഭിനേതാവുമായ ശ്രീ എം ആർ ഗോപകുമാർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: ഒരു പച്ചയായ മനുഷ്യൻ എന്ന് പറയാം, പ്രകടനങ്ങളില്ലാത്തൊരു മനുഷ്യൻ, അതാണ് നല്ലത്. വളരെ പരുക്കനായിട്ട് തോന്നുമെങ്കിലും വളരെ അനുകമ്പയൊക്കെയുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ എനിക്ക് ആ വിജയന്റെ സമയത്ത് എനിക്ക് ഫുഡിന്റെ ഒക്കെ പ്രശ്നമായിട്ട് വയറൊന്ന് കേടായി. അപ്പൊ പുള്ളി പറഞ്ഞു, അത് നിങ്ങൾ എന്റെ ഫുഡ് കഴിച്ചാൽ മതി, ഞാൻ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അത് നിങ്ങളോട് സ്നേഹങ്ങളൊന്നുമല്ല, നിങ്ങളിവിടെ കിടന്ന് ഞാനീ കിടന്നു പോകും, എനിക്ക് നിൽക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വളരെ നല്ല മനുഷ്യനാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ അവരുടെ ജനിച്ചിരുന്ന ഒരാളാണെങ്കിൽ അത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന, ഇപ്പോഴും ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്നുണ്ട്, എന്നാലും കുറെ കൂടി ഇന്റർനാഷണലി അറിയപ്പെടുന്ന ഒരു നടനായിട്ട് മാറുമായിരുന്നു.
0: ന്യൂഡൽഹിയിലെ സത്യാനികേതൻ പ്രദേശത്ത് കെട്ടിടം തകർന്ന സ്ഥലം ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും മന്ത്രി മഞ്ജീന്ദർ സിംഗ് സിർസയും സന്ദർശിച്ചു. കെട്ടിടത്തിന്റെ 80% അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തതായി സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ദുരന്തത്തിൽ 6 മരിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. കെട്ടിട ഉടമയുടെ അശ്രദ്ധ മൂലമാണ് ദുരന്തം സംഭവിച്ചതെന്നും ഉടമയ്ക്കെതിരെ നടപടിയെടുക്കുമെന്നും രേഖാ ഗുപ്ത പറഞ്ഞു. സമീപത്തുള്ള മറ്റ് അപകടകരമായ കെട്ടിടങ്ങൾ കണ്ടെത്തി പൊളിച്ചുമാറ്റുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി ഉറപ്പു നൽകി. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ആർ ശരത് അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 9 അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും 1 ദേശീയ പുരസ്കാരവും 4 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. 2000 പുറത്തിറങ്ങിയ സായാഹ്നം എന്ന ചിത്രത്തിലൂടെയാണ് ശരത് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നുവരുന്നത്. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. ഛായാഗ്രാഹകൻ ടി എൻ കൃഷ്ണൻകുട്ടി അന്തരിച്ചു. 96 വയസ്സായിരുന്നു. 70 പരം സിനിമകളുടെ ഛായാഗ്രാഹകനാണ്. 1960 ഉദയ നിർമ്മിച്ച് കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ഉമ്മ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ആദ്യമായി ക്യാമറ ചലിപ്പിച്ചത്. സംസ്കാരം ഉച്ചയ്ക്ക് ആലപ്പുഴയിലെ വീട്ടുവളപ്പിൽ. ദുലീപ് ട്രോഫി ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ മികച്ച സ്കോറിലേക്ക്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഈസ്റ്റ് സോൺ 5 491 എന്ന നിലയിലാണ്. ക്യാപ്റ്റൻ ഇഷാൻ കിഷൻ 171 റൺസുമായി ക്രീസിലുണ്ട്. കുമാർ കുശാഗ്ര സെഞ്ചുറി നേടി പുറത്തായി. Under-20 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇടം നേടി ഇന്ത്യ. താഷ്കന്തിൽ ഇന്നലെ നടന്ന അവസാന യോഗ്യതാ മത്സരത്തിൽ എതിരില്ലാത്ത 3 ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ടൂർണമെന്റ് പ്രവേശനം. അടുത്ത വർഷം March 24 ചൈനയിലാണ് ടൂർണമെന്റ്. രാജ്യത്തെ GST സംവിധാനത്തിലെ 2 തലമുറ പരിഷ്കാരങ്ങളും അവ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലും ധനനയത്തിലും ചെലുത്തുന്ന സ്വാധീനവും ചർച്ച ചെയ്യുന്നതിനായുള്ള ദ്വിദിന ദേശീയ സെമിനാർ തിരുവനന്തപുരത്തെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരംഭിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ സെമിനാറിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ 10 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം. അംഗീകാരം നേടിയ സ്ഥാപനങ്ങളുടെ എണ്ണം 375 ഉയർന്നു. മാതൃകാ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മന്ത്രി അബ്ദുൽ ഗഫൂർ മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു. മുൻ ചിറ്റൂർ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ K. അച്യുതൻ അന്തരിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില 4 വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹിയിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരണം 6. അപകടകരമായ മറ്റ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ തീരുമാനം. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ മികച്ച സ്കോറിലേക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
5: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം.
6: ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക

0: சீனா சண்முகம்
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി. 28-ാമത് പടിഞ്ഞാറൻ മേഖലാ സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഗോവയിലെ പനാജിയിൽ. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ന്യൂഡൽഹിയിൽ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. ISRO സ്വകാര്യവൽക്കരിക്കപ്പെടുകയോ പ്രാധാന്യം കുറയുകയോ ചെയ്യില്ലെന്ന് അധികൃതർ. ചിറ്റൂർ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ അച്യുതൻ അന്തരിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യയും ഫ്രാൻസും തന്ത്രപ്രധാന സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ സ്വാമി നാരായണ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം തുടങ്ങി വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും മുന്നേറുകയാണെന്നും

0: പ്രധാനമന്ത്രി പറഞ്ഞു.
1: बीते वर्षों में भारत और फ्रांस के संबंध नई ऊंचाइयों तक पहुंचे हैं. मेरे मित्र प्रेसिडेंट मैक्रों के साथ मिलकर दोनों देश एक स्पेशल ग्लोबल स्ट्रेटेजिक पार्टनरशिप बना रहे. टेक्नोलॉजी, एआई और डिफेंस से लेकर स्पेस और क्लाइमेट एक्शन तक हम एक नई गति और नई ऊर्जा के साथ मिलकर के आगे बढ़ रहे हैं. हम 2026 को इंडिया फ्रांस ईयर ऑफ इनोवेशन के रूप में भी सेलिब्रेट कर रहे हैं.
0: ഈ വർഷം ഇന്ത്യ ഫ്രാൻസ് നൂതനാശയ വർഷമായി ആചരിക്കുകയാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് തന്ത്രപരമായ ആഗോള പങ്കാളിത്തം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയെന്നും ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. റെയിൽവേ, ദേശീയപാതാ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. നാളെ വൈകിട്ട് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിലെ സത്യനിഗൻ മേഖലയിൽ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഉത്തരവിട്ടു. കെട്ടിട ഉടമയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശം നൽകി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 6 പരിക്കേറ്റ 3 സഫ്ദർ ജംഗ് ആശുപത്രിയിൽ നിന്ന് ധൌള കുവാനിലേക്കുള്ള ഗതാഗതം ഇന്ന് തടസ്സപ്പെടും. RTR ബെനിറ്റോ ജുവാരസ് മാർഗ് വഴിയുള്ള ഗതാഗതത്തെയും ഇത് ബാധിക്കുമെന്ന് ഡൽഹി ട്രാഫിക് പോലീസ് അറിയിച്ചു. യാത്രക്കാർ ഈ വഴികൾ പരമാവധി ഒഴിവാക്കി ബദൽ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും ട്രാഫിക് ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു. കൂടാതെ അടിയന്തര രക്ഷാപ്രവർത്തന വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ കടന്നുപോകുന്നതിനായി അപകടസ്ഥലത്തിന് സമീപം വാഹനങ്ങൾ നിർത്തുകയോ ആളുകൾ തടിച്ചുകൂടുകയോ ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട്. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ലക്സംബർഗും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ സന്ദർശനം അവസരമൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. 28th പടിഞ്ഞാറൻ മേഖലാ സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഗോവയിലെ പനാജിയിൽ നടക്കും. കേന്ദ്രവും അംഗസംസ്ഥാനങ്ങളും തമ്മിലുള്ള പ്രധാന വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന മന്ത്രിമാരും ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയു എന്നിവിടങ്ങളിലെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ പരസ്പര സഹകരണം ശക്തമാക്കുന്നതിന് യോഗം വഴിയൊരുക്കും. തുടർന്ന് ഗോവ പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ പുരസ്കാരം ശ്രീ അമിത്ഷാ സമ്മാനിക്കും. ISRO സ്വകാര്യവൽക്കരിക്കപ്പെടുകയോ അതിന്റെ പ്രാധാന്യം കുറയുകയോ ചെയ്യില്ലെന്ന് സ്ഥാപന അധികൃതർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ISRO സ്വകാര്യവൽക്കരിക്കാനോ അതിന്റെ പങ്ക് കുറയ്ക്കാനോ ശ്രമം നടക്കുന്നുവെന്ന തരത്തിൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങളോടുള്ള പ്രതികരണമായാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യയുടെ അടുത്ത തലമുറ ബഹിരാകാശ പദ്ധതികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ISRO പ്രാപ്തമാക്കുകയാണ് ബഹിരാകാശ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ അറിയിച്ചു. 9th ദേശീയ പോഷകാഹാര മാസാചരണത്തിന് ബുധനാഴ്ച വാരാണസിയിൽ തുടക്കമാകും. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ അംഗനവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രാജ്യത്തെ കുട്ടികളുടെ പോഷകാഹാരം, ആരോഗ്യം, സംരക്ഷണം, പ്രാഥമിക വിദ്യാഭ്യാസം എന്നിവയുടെ ആദ്യ കേന്ദ്രമെന്ന നിലയിൽ അംഗനവാടികളുടെ സംയുക്ത ഉത്തരവാദിത്തം ഓരോ പൌരനും ഏറ്റെടുക്കണമെന്നാണ് പ്രമേയത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ മണിപ്പൂർ സന്ദർശനത്തിനായി നാളെ തലസ്ഥാനമായ ഇംഫാലിലെത്തും. സന്ദർശനവേളയിൽ അദ്ദേഹം മൊയ്രാങ്ങിലും നംബൂളിലും സ്ഥിതി ചെയ്യുന്ന സൈനിക മ്യൂസിയവും ജാപ്പനീസ് യുദ്ധസ്മാരകവും സൈനിക് സ്കൂളും സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ ശ്രീലങ്കൻ സന്ദർശനത്തിന് നാളെ തുടക്കം. ശ്രീലങ്കൻ ഭരണ നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കൊളംബോയിലെ ഇന്ത്യൻ സമൂഹവുമായി രാജ്യരക്ഷാമന്ത്രി സംവദിക്കും. ഈ മാസം 10 സന്ദർശനം. ആഗോള വിപണിയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഒക്ടോബർ മാസത്തെ എണ്ണ ഉൽപ്പാദന നയത്തിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന് തീരുമാനിച്ച് OPEC+ രാജ്യങ്ങൾ. ആഗോള എണ്ണ വിപണിയിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്ന ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം. ഒരു റിപ്പോർട്ട്. സൌദി അറേബ്യ, റഷ്യ, ഇറാഖ്, കുവൈറ്റ്, കസാഖിസ്ഥാൻ, അൾജീരിയ, ഒമാൻ എന്നീ 7 പ്രധാന ഒപെക് പ്ലസ് രാജ്യങ്ങളാണ് ആഗോള വിപണിയിലെ സാഹചര്യങ്ങൾ

0: ഇരുത്താൻ ഇന്നലെ വെർച്വലായി യോഗം ചേർന്നത്. സെപ്റ്റംബറിൽ എണ്ണയുടെ പ്രതിദിന ഉൽപാദനം ഏകദേശം 1.88 ലക്ഷം ബാരൽ വർദ്ധിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. ഇറാൻ സംഘർഷവും ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങളും കാരണം എണ്ണ കയറ്റുമതിയിൽ പ്രതിസന്ധികൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് യോഗം നടന്നത്. വിപണി സാഹചര്യങ്ങളും ഉൽപാദന നിരക്കും വിലയിരുത്താൻ ഒപെക് പ്ലസ് രാജ്യങ്ങൾ ഒക്ടോബറിൽ വീണ്ടും യോഗം ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ചിറ്റൂർ മുൻ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ K. അച്യുതൻ അന്തരിച്ചു. ചിറ്റൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 1996, 2001, 2006, 2011 വർഷങ്ങളിൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ദീർഘകാലം മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചു. കർഷകൻ, സഹകരണ പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായിരുന്നു. നിര്യാണത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെപ്റ്റംബറിൽ സാധാരണയിൽ അധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ ദുബായിലെത്തി. ദുബായിൽ നടക്കുന്ന വാർഷിക നിക്ഷേപ സംഗമത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം നിക്ഷേപകരുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനും സംസ്ഥാനത്തെ യുവജനങ്ങൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി ലോജിസ്റ്റിക്സ്, ഖനനം, കൃഷി, ഭക്ഷ്യ സംസ്കരണം, തുണിത്തരങ്ങൾ, നിർമ്മിത ബുദ്ധി തുടങ്ങി വിവിധ മേഖലകളിൽ നിക്ഷേപം ആകർഷിക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ബീഹാറിൽ പ്രളയസ്ഥിതി രൂക്ഷം. ഗംഗയും മറ്റ് നിരവധി നദികളും ഇപ്പോഴും അപകടനിലയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്. എന്നാൽ സോൺ നദിയിൽ ജലനിരപ്പ് കുറഞ്ഞതോടെ ദിഘയിലും ഗാന്ധിഘട്ടിലും വെള്ളം താഴ്ന്നു തുടങ്ങി. ദുരിതബാധിത പ്രദേശങ്ങളിൽ ദേശീയ സംസ്ഥാന ദുരന്ത പ്രതികരണ സേനകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ എന്നിവരുമായി യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി ഇന്നലെ കീവിൽ കൂടിക്കാഴ്ച നടത്തി. സങ്കീർണമായ വിഷയങ്ങൾ ഉന്നത നേതാക്കളുടെ തലത്തിൽ മാത്രമേ പരിഹരിക്കാനാകൂ എന്നും അദ്ദേഹം കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. പ്രാദേശിക വിഷയങ്ങൾ, സുരക്ഷാ ഉറപ്പുകൾ, യുക്രൈന്റെ ഭാവി, സാമ്പത്തിക വീണ്ടെടുക്കൽ പദ്ധതി എന്നിവ ഉൾപ്പെടുത്തി 3 ഘട്ടങ്ങളിലായി ചർച്ചകൾ നടന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും മോസ്കോയിൽ US സംഘം നേരത്തെ ചർച്ച നടത്തിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി. 28-ാമത് പടിഞ്ഞാറൻ മേഖലാ സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഗോവയിലെ പനാജിയിൽ. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ന്യൂഡൽഹിയിൽ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. ISRO സ്വകാര്യവൽക്കരിക്കപ്പെടുകയോ പ്രാധാന്യം കുറയുകയോ ചെയ്യില്ലെന്ന് അധികൃതർ. ചിറ്റൂർ മുൻ MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ K. അച്യുതൻ അന്തരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി. കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുലം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
2: Listening and entertainment world. Radio Santhanam 90.4 FM. Stay tuned.
7: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത. ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് മടങ്ങുകയാണ്. ഓണക്കാലത്ത് ഒരു പുതിയ വസ്ത്രം വാങ്ങാത്ത വീട് ഒരു പക്ഷേ വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ചും ഓണക്കാലത്ത് മലയാളിയുടെ വസ്ത്രധാരണത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. വെള്ള നിറത്തിലുള്ള വസ്ത്രത്തിൽ തിളങ്ങുന്ന സ്വർണക്കര, പുരുഷന്മാരുടെ മുണ്ടിലും സ്ത്രീകളുടെ സാരിയിലും കാണുന്ന ആ കസവിന്റെ ഭംഗി. അതെ, നമ്മൾ ധരിക്കുന്ന ഈ കസവ് മുണ്ടിനും കസവ് സാരിക്കും പിന്നിൽ നൂറ്റാണ്ടുകളുടെ ഒരു പാരമ്പര്യമുണ്ടെന്നത് എത്ര പേർ ചിന്തിച്ചിട്ടുണ്ടാകും. ഇന്ന് അറിയാം അറിവ് നേടാമിലൂടെ നമ്മുടെ കേരളത്തിന്റെ തനത് വസ്ത്രധാരണത്തെയും അതിനു പിന്നിലെ സമ്പന്നമായ കൈത്തറി പാരമ്പര്യത്തെയും കുറിച്ച് കൂടുതലറിയാം. കേരളത്തിന്റെ പരമ്പരാഗത വസ്ത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് മുണ്ടും നേരിയതും കസവ് സാരി തുടങ്ങിയവയാണ്. പുരുഷന്മാരുടെ പരമ്പരാഗത വസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ സാധാരണയായി നമ്മൾ കാണുന്നത് വെള്ള നിറത്തിലുള്ള മുണ്ടും അതിന്റെ അരികിൽ കാണുന്ന കരയോ അല്ലെങ്കിൽ കസവോ ആണ്. ഈ വസ്ത്രങ്ങളുടെ എല്ലാം സൗന്ദര്യം എന്ന് പറയുന്നത് അതിന്റെ ലാളിത്യം തന്നെയാണ്. വളരെയധികം നിറങ്ങളോ ഡിസൈനുകളോ ഇല്ല, വെള്ളയും സ്വർണവും ചേർന്ന ലളിതമായ നിറക്കൂട്ടം. പക്ഷേ അതിനുള്ളിൽ കേരളത്തിന്റെ പ്രകൃതിയുടെയും സംസ്കാരത്തിന്റെയും ഒരു പ്രത്യേക സൗന്ദര്യം ഒളിഞ്ഞിരിക്കുന്നു. ഈ കസവ് എന്നത് സ്വർണ നിറത്തിലുള്ള അലങ്കാര നൂൽ ഉപയോഗിച്ച് വസ്ത്രത്തിന്റെ കരയിൽ ഉണ്ടാക്കുന്ന പ്രത്യേക ഒരു അലങ്കാരമാണ്. പരമ്പരാഗതമായി യഥാർത്ഥ സ്വർണം ഉപയോഗിച്ചുള്ള നൂൽ ചില വസ്ത്രങ്ങളിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഇന്ന് സാധാരണയായി സ്വർണ നിറമുള്ള ലോഹ നൂലുകളാണ് ഉപയോഗിക്കുന്നത്. വെള്ള വസ്ത്രത്തിൽ തിളങ്ങുന്ന ആ സ്വർണക്കരയാണ് കേരളത്തിന്റെ പരമ്പരാഗത വസ്ത്രങ്ങൾക്ക് അതിന്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന രൂപം നൽകുന്നത്. ഇവിടെയാണ് കൈത്തറിയുടെ കഥ തുടങ്ങുന്നത്. ഒരു തുണി നമ്മുടെ കൈകളിൽ എത്തുന്നതിന് മുമ്പ് അതിന്റെ പിന്നിൽ ഒരുപാട് മനുഷ്യരുടെ അധ്വാനമുണ്ട്. നൂൽ തയ്യാറാക്കുന്നു, അത് പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുന്നു, തറിയിൽ നൂലുകൾ കയറ്റുന്നു, പിന്നീട് കൈകൊണ്ട് തറി പ്രവർത്തിപ്പിച്ച് ഓരോ ഇഞ്ചും നെയ്തെടുക്കുന്നു. അതുകൊണ്ടാണ് കൈത്തറി എന്ന വാക്കിന് ഇത്ര വലിയ അർത്ഥമുള്ളത്. ഒരു യന്ത്രം നിർമ്മിച്ച ഉൽപ്പന്നം മാത്രമല്ല അത്, ഒരു മനുഷ്യന്റെ സമയം, കഴിവ്, ക്ഷമ, കൃത്യത ഇതെല്ലാം ചേർന്നാണ് ഒരു കൈത്തറി വസ്ത്രം ഉണ്ടാകുന്നത്. ഒരു കൈത്തറി സാരി നെയ്യുമ്പോൾ അതിലെ ഓരോ നൂലും ഒരു കരകൗശല വിദഗ്ധന്റെ കൈകളിലൂടെ കടന്നുപോകുന്നു. അതിനാൽ ഒരു കൈത്തറി വസ്ത്രം വാങ്ങുമ്പോൾ നമ്മൾ വാങ്ങുന്നത് ഒരു തുണി മാത്രമല്ല, ഒരു പാരമ്പര്യത്തെയും ഒരു തൊഴിൽ മേഖലയെയും പിന്തുണയ്ക്കുക കൂടിയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൈത്തറിക്ക് സ്വന്തമായ പാരമ്പര്യമുണ്ട്. ഇതിൽ ഏറ്റവും പ്രശസ്തമായ കേന്ദ്രങ്ങളിലൊന്നാണ് ബാലരാമപുരം. തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം കൈത്തറി ഉൽപ്പന്നങ്ങൾ ഏറെ പ്രസിദ്ധമാണ്. പ്രത്യേകിച്ച് കസവിന്റെ മനോഹാരിതയും മികച്ച നെയ്ത്തിന്റെ ഗുണനിലവാരവും ബാലരാമപുരം കൈത്തറിയുടെ പ്രത്യേകതകളായി കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ കുത്താമ്പുള്ളി കേരളത്തിലെ പ്രശസ്തമായ കൈത്തറി കേന്ദ്രമാണ്. തൃശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി

0: അരികൾക്കും മുണ്ടുകൾക്കും പ്രത്യേക പ്രശസ്തിയുണ്ട്. കസവ് കരയുള്ള പരമ്പരാഗത വസ്ത്രങ്ങളാണ് ഇവിടെ ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത്. ചേന്നമംഗലം ആണ് മറ്റൊരു പ്രധാന കൈത്തറി കേന്ദ്രം. എറണാകുളം ജില്ലയിലെ ചേന്നമംഗലത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നെയ്ത്ത് പാരമ്പര്യമുണ്ട്. പരമ്പരാഗത വസ്ത്രങ്ങൾക്കൊപ്പം ഇന്ന് ആധുനിക ഡിസൈനുകളിലും ഇവിടെ കൈത്തറി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. വടക്കൻ മലബാറിന്റെ അഭിമാനമാണ് കണ്ണൂർ കൈത്തറി. കേവലം മുണ്ടുകളിൽ ഒതുങ്ങാതെ അന്താരാഷ്ട്ര തലത്തിൽ പോലും കയറ്റി അയക്കുന്ന ഗുണമേന്മയുള്ള കൈത്തറി വസ്ത്രങ്ങളും ബെഡ്ഷീറ്റുകളും തുണിത്തരങ്ങളും കണ്ണൂരിന്റെ കരുത്താണ്. ഇങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന്റെ പല പ്രദേശങ്ങൾക്കും അവരുടേതായ കൈത്തറി ശൈലിയും പാരമ്പര്യവും ഉണ്ടെന്ന് കാണാം. ഒരു കാലത്ത് നമ്മുടെ ഗ്രാമീണ ജീവിതത്തിന്റെ തന്നെ ഭാഗമായിരുന്നു കൈത്തറി. ഒരു കുടുംബത്തിലെ പല അംഗങ്ങളും നെയ്ത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കാലമുണ്ടായിരുന്നു. എന്നാൽ കാലം മാറി, വില കുറഞ്ഞ മെഷീൻ നിർമ്മിത വസ്ത്രങ്ങൾ വിപണിയിൽ കൂടുതലായി, ഉൽപാദനം വേഗത്തിലായി, ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങളും മാറി. ഇതിന്റെ ഭാഗമായി പരമ്പരാഗത കൈത്തറി മേഖലയ്ക്ക് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. എങ്കിലും കൈത്തറി പൂർണമായും അപ്രത്യക്ഷമായിട്ടില്ല. കാരണം കൈത്തറിയുടെ മൂല്യം അതിന്റെ വിലയിൽ മാത്രമല്ല, അതിന്റെ പാരമ്പര്യത്തിലാണ്. ഇന്ന് കൈത്തറി വീണ്ടും പുതിയൊരു രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. പരമ്പരാഗത മുണ്ടും സാരിയും മാത്രമല്ല, കൈത്തറി ഷർട്ടുകൾ, കുർത്തകൾ, ടോപ്പുകൾ, സ്റ്റോളുകൾ, ഹോം ഫേർണിഷിംഗ് ഉൽപ്പന്നങ്ങൾ തുടങ്ങി നിരവധി ആധുനിക ഉൽപ്പന്നങ്ങളിലേക്ക് കൈത്തറി കടന്നുവരുന്നു. യുവതലമുറയും കൈത്തറി വസ്ത്രങ്ങളെ പുതിയ രീതിയിൽ സ്വീകരിക്കുന്നുണ്ട്. അതായത്, പാരമ്പര്യം ഉപേക്ഷിക്കാതെ അതിനെ കാലത്തിനനുസരിച്ച് മാറ്റുകയാണ്. കാരണം ഒരു പാരമ്പര്യം നിലനിൽക്കണമെങ്കിൽ അത് മ്യൂസിയത്തിൽ സൂക്ഷിച്ചാൽ മാത്രം പോരാ, അത് ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം. കൈത്തറിയുടെ മറ്റൊരു പ്രത്യേകത അതിന്റെ പരിസ്ഥിതി സൗഹൃദ സ്വഭാവമാണ്. വൻതോതിലുള്ള വ്യാവസായിക ഉൽപാദനവുമായി താരതമ്യം ചെയ്യുമ്പോൾ പല കൈത്തറി ഉൽപ്പന്നങ്ങൾക്കും കുറഞ്ഞ തോതിലുള്ള ഊർജ ഉപയോഗം മാത്രമാണ് ആവശ്യമായി വരുന്നത്. കൂടാതെ പ്രാദേശികമായി നിർമ്മിക്കുന്ന കൈത്തറി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് പ്രാദേശിക തൊഴിലാളികളെയും കരകൗശല വിദഗ്ധരെയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇന്ന് ലോകം മുഴുവൻ സസ്റ്റൈനബിൾ ഫാഷൻ എന്ന ആശയത്തെക്കുറിച്ച് സംസാരിക്കുന്ന കാലമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പഴയ കൈത്തറി പാരമ്പര്യത്തിൽ തന്നെ ആധുനിക ലോകം ഇന്ന് അന്വേഷിക്കുന്ന പല ആശയങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു കസവ് സാരിയോ മുണ്ടോ ധരിക്കുമ്പോൾ അത് ഒരു ഫാഷൻ ചോയ്സ് മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തെ നമ്മളോടൊപ്പം കൊണ്ടു നടക്കുക കൂടിയാണ്. കേരളത്തിന്റെ കൈത്തറി പാരമ്പര്യം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമെന്നതിലുപരി നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെയും ഗ്രാമീണ സമൂഹത്തിന്റെയും ഭാഗമാണ്. ഒരു കൈത്തറി ഉൽപ്പന്നം നാം വാങ്ങുമ്പോൾ അത് ഒരു പാരമ്പര്യത്തെ തിരഞ്ഞെടുക്കുക കൂടിയാണ്. ഒരു കസവ് സാരിയുടെ ഓരോ നൂലിലും ഒരു നെയ്ത്തുകാരന്റെ അധ്വാനമുണ്ട്. ഒരു മുണ്ടിന്റെ ഓരോ കരയിലും ഒരു പാരമ്പര്യത്തിന്റെ കഥയുണ്ട്. അതുകൊണ്ട് ആഘോഷവേളകളിൽ കൈത്തറി വസ്ത്രം ധരിക്കുമ്പോൾ അതിനു പിന്നിലെ കൈകളെയും കഥകളെയും പാരമ്പര്യത്തെയും കൂടി ഓർക്കാം. അതിനെ ആദരിക്കുകയും ഉപയോഗിക്കുകയും അടുത്ത തലമുറയിലേക്ക് കൈമാറുകയും ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. അതിനാൽ കൈത്തറി തിരഞ്ഞെടുക്കുന്നത് ഒരു വസ്ത്രം വാങ്ങുന്നതിലുപരി നമ്മുടെ സംസ്കാരത്തെയും നെയ്ത്തുകാരുടെ ജീവിതത്തെയും ഭാവിയെയും പിന്തുണയ്ക്കുന്ന ഒരു മനോഹരമായ തീരുമാനം കൂടിയാണ്. അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. സൈനിങ് ഓഫ്, നിങ്ങളോടൊപ്പം ഞാൻ പ്രീത. കേൾക്കൂ, ആസ്വദിക്കൂ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാധനം 90.4 FM.

കറന്റിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: ഒരു നേരം പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.
2: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ, പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.

0: നമസ്കാരം. സമാഗമത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഞങ്ങൾ സമാഗമത്തിൽ കലാ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിലെ നിരവധി പ്രതിഭകളെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ അജീഷ് കൃഷ്ണയാണ്. കലാ സാംസ്കാരിക രംഗത്ത് സജീവമായി നിൽക്കുന്ന പ്രതിഭയാണ് അദ്ദേഹം. കൂടാതെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലൊക്കെ തന്നെയും അദ്ദേഹം നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നമസ്കാരം സർ.
1: നമസ്കാരം.
0: പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
1: സുഖമായിട്ടിരിക്കുന്നു. സന്തോഷം ഈ നല്ല ഒരു ധന്യ മുഹൂർത്തം സമ്മാനിച്ചതിന്. 90.4 FM അതിന് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അതിലുപരി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്.
0: താങ്ക് യു. നമുക്ക് ആദ്യം സ്ഥലനാമം ഒന്ന് അറിഞ്ഞിട്ട് എവിടെയാണ് സ്ഥലം എന്ന് അറിഞ്ഞിട്ട്.
1: എന്റെ സ്ഥലം കൊല്ലം ജില്ലയില് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് കോട്ടാത്തല എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് എന്റെ സ്ഥലം. ബേസിക്കലി കൊട്ടാരക്കരയിലാണ് എന്റെ പ്രവർത്തന മേഖല. കൊട്ടാരക്കരയാണ്, കൊട്ടാരക്കര എന്ന് പറയാം.
0: അതെ, കോട്ടാത്തലയുമായി ബന്ധപ്പെട്ട് കുറേ പേരുണ്ട്. കോട്ടാത്തലയിൽ അറിയപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതിലൊന്ന് ഈ അടുത്ത് നമ്മുടെ കോട്ടാത്തല ശ്രീകുമാറേട്ടനും വന്നിരുന്നു ഇന്റർവ്യൂവിന്.
1: അതെ അതെ, കേരള കൗമുദിയിലെ ജില്ലാ റിപ്പോർട്ടറാണ്, എന്റെ സുഹൃത്താണ്, ഒന്നിച്ച് പഠിച്ചതാണ്, സഹപാഠിയാണ്, അയൽവാസിയാണ്.
0: അപ്പം നമുക്ക് സ്ഥലം പറഞ്ഞു. നമുക്ക് പഠിച്ച സ്കൂള്, എഡ്യൂക്കേഷൻ കഴിഞ്ഞ,
1: ഞാൻ ഇപ്പം 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പഠിച്ചത് അവണൂര് GVLPS സ്കൂളിലാണ്. അതിനുശേഷം UP പഠിച്ചത് നമ്മുടെ പണയില്, കോട്ടത്തിലെ പണയില് UPS സ്കൂളിലാണ്. അതിനുശേഷം ബോയ്സ് ഹൈസ്കൂൾ, കൊട്ടാരക്കര ബോയ്സ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. പിന്നെ പ്രീ ഡിഗ്രി NSS-ലാണ് പഠിച്ചത്. കോളേജ് വിദ്യാഭ്യാസം പിന്നെ കൊല്ലത്ത്. അങ്ങനെ അങ്ങ് പോയി.
0: അങ്ങനെയാണെങ്കിൽ നാടക നടനിലൂടെ ആണോ കലാരംഗത്തേക്ക് കടന്നു വന്നത്?
1: അതെ അതെ, കലാരംഗത്തേക്ക് കടന്നു വരിക എന്ന് പറയുമ്പോൾ എന്റെ സ്കൂൾ ജീവിതത്തിലാണ് ഞാൻ ഈ നാടകത്തിലേക്ക് വരുന്നത്. 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ അങ്ങനെ നാടകം എന്തെന്നൊന്ന് നമുക്കറിയില്ല. അന്നൊക്കെ ഈ ലളിതഗാനം അങ്ങനെയൊക്കെയുള്ള പരിപാടികളായിരുന്നു. വീടിനടുത്തുള്ള ചേച്ചിമാരിങ്ങനെ ഇങ്ങനെ ലളിതഗാനങ്ങളൊക്കെ പഠിപ്പിക്കുക. അങ്ങനെ സ്റ്റേജ്, അങ്ങനെയാണ് ഞാൻ കുട്ടിക്കാലത്തൊട്ടിലെ സ്റ്റേജിലേക്ക് കയറും. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓണത്തിനൊക്കെ പരിപാടികൾ നടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കേട്ടു. അങ്ങനെ ഒരു സഭാകമ്പം
0: മാറിച്ചെന്ന
1: ആളെ മാറിക്കിട്ടി. അന്ന് അവിടെ വർഷങ്ങളിൽ നമ്മുടെ ചേട്ടന്മാർ നടത്തുന്ന നാടകങ്ങളൊക്കെ നോക്കി കാണാറുണ്ട്. അന്നൊക്കെ എനിക്ക് ഇഷ്ടമുണ്ട് നാടകത്തിൽ അവരഭിനയിക്കുന്നത്. ഇങ്ങനെ നോക്കി ഇങ്ങനെയിരിക്കുമായിരുന്നു.
0: ഉള്ളിലെ ഫയർ
1: ഉണ്ടായിരുന്നു, ആ നാടകം ഉണ്ടായിരുന്നു. പിന്നെ എന്റെ അച്ഛൻ എന്നെ, അച്ഛൻ വലിയ കലാകാരനൊന്നുമല്ല, പക്ഷെ എന്നെ ഒരു ഓർമ്മ വെച്ച കാലം മുതൽ, നമുക്ക് അവിടെ ഒരു ഫൈനാൻസ് സൊസൈറ്റി ഉണ്ട്. അപ്പൊ അവരെ ഇപ്പോഴാ ഫൈനാൻസ് സൊസൈറ്റികളൊന്നുമില്ല, പ്രതിമാസ നാടകങ്ങൾ ഇങ്ങനെ അവിടെ വരും. അപ്പൊ നമ്മുടെ വെണ്ടാർ ശ്രീവിദ്യാധിരാജ സ്കൂളിൽ എല്ലാ മാസവും ഇങ്ങനെ പ്രതിമാസ നാടകങ്ങൾ വെക്കും. അങ്ങനെ എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ നാടകത്തിന് എന്നെ ഇങ്ങനെ കൊണ്ടുപോയി കാണിക്കും.

0: കെ പി എസ് സിയുടെയും ദേശാഭിമാനി ദേശാഭിമാനിയുടെയും സൗപർണികയുടെയൊക്കെ അങ്ങനെ ഈ നാടകങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയി. അതുകൊണ്ട് ഒരു ഓർമ്മ വെച്ച കാലം മുതൽ നാടകങ്ങൾ ഇങ്ങനെയും, പിന്നെ റേഡിയോ നാടകങ്ങൾ അച്ഛനിങ്ങനെ കെ പി റേഡിയോ നാടകങ്ങൾ രാത്രി അങ്ങനെയാണ് ഈ നാടകത്തിലേക്കുള്ള ഒരു ഇത് വന്നത്.
1: ശരിയാണ്, ഒരു കാലഘട്ടത്തിലൊക്കെ വല്ലാതെ നാട്ടുമ്പുറങ്ങളിലെല്ലാം നമ്മയൊക്കെ വല്ലാതെ ആകർഷിച്ചിരുന്ന നാടകോത്സവം ഉണ്ടായിരുന്നു.
0: അതെ അതെ, റേഡിയോ നാടകം. എനിക്ക് റേഡിയോ ആയിട്ട് ഞാൻ ഭയങ്കര അടുത്ത ഒരു തിക്കായിട്ടുള്ള ഒരു ബന്ധം. എന്റെ ഈ കലാര ജീവിതത്തിനുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു റേഡിയോ കിട്ടിയാന്ന്
1: നിമിഷത്തിന്റെ ധന്യത.
0: അതെ അതെ അതെ, അത് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ശ്രവണ മാധ്യമത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാൻ വരുന്നതും ആദ്യമായിട്ടാണ് ഇവിടെയാണ് വരുന്നത്. അങ്ങനെ ഞാൻ ഞങ്ങളുടെ പണയിൽ ഞാൻ പഠിക്കുന്ന യു പി എസ് സിയിൽ പഠിക്കുന്ന സമയത്ത് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അവിടെ ഈ അവിടെ നമ്മളെ അന്ന് വരെ ഞാൻ പാട്ട് പാടിക്കൊണ്ടിരുന്നതായിരുന്നു. അപ്പൊ അന്ന് നമ്മളൊരു പുതിയ ഒരു പാട്ട് 5-ാം ക്ലാസ്സിൽ അവിടെ വരുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് നിസാം എന്ന് പറഞ്ഞ അഴിയാശാർ സംഘങ്ങളിലൊക്കെ പാടിയിട്ടുള്ളതാണ്. പുള്ളിക്കാരൻ വന്നപ്പോൾ പുള്ളി നന്നായിട്ട് പാടും. അങ്ങനെ ഞാൻ അവിടെ വെച്ച് പാട്ട് നിർത്തിയിട്ട് എനിക്ക് വേറൊരു മേഖലയിലേക്ക് ഞാൻ തിരിയാൻ
1: തുടങ്ങി.
0: ചുവട് വെച്ച് അങ്ങനെ അവിടെ നാടകം പഠിപ്പിക്കാനായിട്ട് കൂടൽ ശോഭൻ എന്ന് പറഞ്ഞ പ്രഗത്ഭനായ നാടകം രാജൻ, ഇപ്പൊ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു വലിയൊരു നാടകാചാര്യനാണ്. കുട്ടികൾക്കൊക്കെ അനാകം തിയേറ്റർ എടുക്കുന്ന ഒരു ഇപ്പോഴും വലിയൊരു ഇപ്പൊ എല്ലാവരും അറിയപ്പെടുന്ന വലിയൊരു സാറാണ് കൂടൽ ശോഭൻ സാർ. ശോഭൻ സാറാണ് നാടകം പഠിപ്പിക്കാനായിട്ട് വരുന്നത്. ഞാൻ
1: ശോഭയെ
0: 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏകദേശം 10 വയസ്സുള്ള സമയത്ത് അങ്ങനെ എനിക്ക് ഒരുപാട് നല്ല ഗുരുക്കന്മാരെ
1: തുടങ്ങാനും
0: സാറാണ് എന്നെ ആദ്യമായിട്ട് നാടകം എന്നെ കണ്ടെത്തി നാടകത്തിലേക്ക് വരുന്നത്. അങ്ങനെ ആ ഒരു 3 വർഷം തുടർച്ചയായിട്ട് നാടകം, സംസ്കൃത നാടകവും മലയാള നാടകവും എല്ലാം സംസ്ഥാന തലങ്ങളിലൊക്കെ ഫസ്റ്റ് പ്രൈസ് മേടിച്ച് ഞങ്ങൾ ആ സ്കൂളെന്ന് വെച്ചാൽ അന്നത്തെ അത്ര ഇതാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു യു പി സ്കൂളായിരുന്നു.
1: അന്നത്തെ സ്കൂളിലെ സുഹൃത്തുക്കൾ ആരെങ്കിലും നാടകത്തിലുണ്ടായിരുന്നു? ഇപ്പൊ കൂടെയുണ്ടോ?
0: ഇപ്പൊ അത് അങ്ങനെ പറയാനുള്ളൂ, ഒരു ഒരാളും ഈ പോയിട്ടില്ല. അവരെല്ലാം വേറെ മേഖലകളിലേക്ക് പോയി എല്ലാവരും. എന്നാ അന്ന് നാടകത്തിൽ അഭിനയിച്ച എന്റെ കൂടെ അഭിനയിച്ച ഒരു ഒരാള് പോലീസുകാരനായി, ഇപ്പൊ ഒരു പിന്നെ ഇപ്പൊ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന SBI വർക്ക് ചെയ്യുന്ന, അങ്ങനെ ചിലവർ ഗൾഫിലേക്ക് പോയി. ഇപ്പൊ നിസാം പാട്ടുകാരൻ, അവനും ദുബായിലാണ്. അങ്ങനെ ആ ഒരു മേഖല ഞങ്ങളുടെ അവിടുന്ന് തിരഞ്ഞെടുത്തത് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്.
1: ശരിക്കും അത് ഒരു അനുഗ്രഹീത കലാകാരനിലേക്ക് കടന്നു പോകാനുള്ള ഒരു ഇത് ചെറുതിലേ പരിവപ്പെടുത്തി എടുത്തത് അച്ഛന്റെ ആ ഒരു വലിയ കാര്യം തന്നെ.
0: ഭയങ്കര അന്ന് വെച്ചാൽ എനിക്ക് അന്ന് ഉത്സവപ്പറമ്പിലൊക്കെ ഞാൻ ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ നാടകത്തിന്റെ വണ്ടികളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ആ നാടകത്തിന്റെ വണ്ടിയിലൊക്കെ പോയി ഞാൻ ഇങ്ങനെ തൊട്ടു നോക്കും, ഇങ്ങനെ തൊട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു. അതരത്തിന് എനിക്ക് ഭയങ്കര
1: ഇഷ്ടം
0: ഉള്ളിലുണ്ടായിരുന്നു. ആ ഒരു തീ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു.
1: നമ്മള് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മുടെ കാലം നമ്മെ പരിവപ്പെടുത്തിയെടുക്കും അല്ലേ. പ്രകൃതി പോലും നമ്മൾ ആഗ്രഹിക്കുന്നതിന് നമ്മോടൊപ്പം ചേർന്ന് നിൽക്കും എന്ന് പറയുന്നത്
0: അത് കറക്റ്റാണ്. അത് എന്റെ കാര്യത്തിൽ വളരെ കറക്റ്റാണ്. എന്ന് വെച്ചാൽ ഞാനൊരു നാടക നടനാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ നാടകത്തെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നവരാണ്. അപ്പോ 7-ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേന് വേറൊരു സ്കൂളിലേക്ക് പോയപ്പോ എനിക്ക് ആ നാടകത്തിന്റെ ടച്ചുകളെല്ലാം പോയി. ഹൈസ്കൂളായിരുന്നു, അപ്പൊ വിദ്യാഭ്യാസം കുറച്ചും കൂടി ഇതൊക്കെ ആവണമെന്ന് വെച്ചാൽ അത് പോയി. പക്ഷെ അന്ന് എന്നെ അവിടെ പഠിപ്പിച്ചുകൊണ്ട് ഇരുന്ന ഒരു ഡാൻസ് പഠിപ്പിച്ച ഒരു മാഷിന് ബാലെ ട്രൂപ്പ് ഉണ്ട്, പുലിക്കോട് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ മാഷായിരുന്നു അന്ന്. അന്ന് ഞാൻ ഡാൻസും സാറിന്റെ കൂടെ ഡാൻസും ചെയ്യുമായിരുന്നു. പുലിക്കോട് രാധാകൃഷ്ണൻ സാറ് മരിച്ചുപോയി. എനിക്ക് ഭയങ്കര ഒരു ദുഃഖം ഉണ്ടാക്കുന്ന ഒരു അതാണ്. സാറ് ആണ് എന്നെ യഥാർത്ഥത്തിൽ ഒരു പ്രൊഫഷണൽ സമിതിയിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുപോയത് സാറായിരുന്നു. കാരണം സാറന്ന് 7-ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഞാൻ വേറൊരു സ്കൂളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയും എടുത്ത് പറഞ്ഞു 10-ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞാൽ ഞാനിവനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്നൊന്നും നമുക്കൊന്നും ഇതിനെ പറ്റി അറിയത്തില്ല. നമ്മൾ പിന്നെ 3 വർഷം പഠിച്ചു. കറക്റ്റ് 10-ാം ക്ലാസ്സിലെ പരീക്ഷ, മാർച്ച് മാസത്തിലെ പരീക്ഷ കഴിഞ്ഞു വന്നപ്പോൾ സാർ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് അച്ഛൻ്റെ അമ്മയുടെ അനുവാദം മേടിച്ചിട്ട് 2 മാസത്തേക്ക് വെക്കേഷൻ അവധിക്ക് സാറൻ കൊണ്ടുപോയി. സാറിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ 2 മാസം രാധാകൃഷ്ണൻ സാറിൻ്റെ.
1: എനിക്ക് തോന്നുന്നു ഓർത്തെടുക്കുമ്പോൾ അതായിരിക്കും ആദ്യത്തെ ഒരു ഗുരുകുല സമ്പ്രദായം പോലെ അല്ലേ?
0: അതെ അതെ, സത്യം. അന്ന് ഞാൻ സാറിൻ്റെ പുലിക്കോട്, എനിക്കിപ്പോഴും ആ വീടെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു അന്ന്. നമ്മുടെ അമ്പിളിദേവിയൊക്കെ അന്ന് അവിടെ ഡാൻസ് ചെറിയ കുട്ടി കൊച്ചുകുട്ടിയായിരുന്നു. അപ്പൊ അങ്ങനെ സാറിന്റെ അവിടെ അടൂർ നാടകവേദി എന്ന് പറഞ്ഞൊരു ബാലേ സമിതി ഉണ്ടായിരുന്നു. അങ്ങനെ ആ ബാലേ സമിതിയിൽ പരശുരാമന്റെ ചെറിയ വേഷമായിരുന്നു അന്ന് ഞാൻ ചെയ്തത്. അങ്ങനെയാണ് ഞാൻ പ്രൊഫഷണൽ സമിതിയിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. അങ്ങനെ പിന്നെ സാറിന്റെ കൂടെ കുറെ അങ്ങനെ ചെയ്ത് പോയി. അതിനുശേഷം അന്ന് പഠിപ്പിച്ച കൂടൽ ശോഭൻ സാറ് വീണ്ടും വന്നു. സാർ അമച്ചർ തിയേറ്ററിലെ
1: അതിലേക്കാണ് ഇനി വരാന്ന് വിചാരിച്ചത്.

0: അമച്ചൂർ നാടകങ്ങളിൽ.
1: അങ്ങനെ സാറ് അമച്ചൂർ ചെയ്യട്ടോ. അപ്പൊ ഈ സ്കൂളിൽ തന്നെ സാറ് സ്ഥിരമായിട്ട് നാടകം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ ആ സ്കൂളിൽ നിന്ന് ഞാൻ പോയതിന് ശേഷം ആ സ്കൂളിന്റെ വാർഷിക ആഘോഷങ്ങളിലേക്ക് പുള്ളി നാടകം ചെയ്യാനായിട്ട് വരും. അങ്ങനെ അവിടുത്തെ വാർഷിക ആഘോഷത്തിന് സാറ് വന്നപ്പോ എന്നെ, ഞാനന്നേരം പത്തങ്ങ കോളേജൊക്കെ കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞല്ലോ, അപ്പൊ സാർ എന്നെ വിളിച്ച് അപ്പൊ നമുക്കൊരു നാടകം ചെയ്യണം, ഒരു അമച്ചൂർ നാടകം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഉറപ്പായിട്ട് ചെയ്യാം. അന്ന് ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ട് ആണ് സാറ് അത് ചെയ്തത്,
0: അന്ന്
1: അസാധ്യം. അപ്പൊ സാർ എന്നെ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത് ബുദ്ധപ്പെട്ട്. അപ്പൊ സാറിനെ എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അങ്ങനെ ഞാൻ ആ സ്കൂളിൽ വീണ്ടും, ഞാൻ പഠിച്ച സ്കൂളിൽ വീണ്ടും ആനിവേഴ്സറിക്ക് ഞാൻ അവിടെ ചെല്ലുന്നു. സാറ് ബുദ്ധപ്പെട്ട് ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി നല്ല ഭയങ്കരമായിട്ട്, സാറും ഭയങ്കര രസമാണ് അത്, അത് വിഷ്വൽ ബ്യൂട്ടിയാണ്, എന്ത് രസമാണെന്ന് അറിയാം സാറ് ചെയ്തേക്കുന്നത്. ആ സാറ് ആ കവിതകളൊക്കെ കോർത്തിണക്കി ആ കവിതകൾ കവിതകളിലൂടെയാണ് ആ നാടകം പോകുന്നത്.
0: ഇടശ്ശേരിയുടെ പിടിച്ചിരുത്തുന്ന ഒന്നാണ്.
1: അതെ അതെ, അത് ഞങ്ങൾ ആ സ്കൂളിന് വേണ്ടിയിട്ട് അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിട്ട് ചെയ്ത സമയത്താണ് സാറ് പറഞ്ഞ് അതിന്റെ ഭൂതം ആയിട്ട് നീ തന്നെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ സാറ് അങ്ങനെ ഭൂതമായിട്ട് ആ ഭൂതം ഞാൻ ചെയ്തു.
0: അങ്ങനെ വരികൾ ഓർക്കുന്നുണ്ടോ? തുടക്കം കേട്ട് വരുന്നുണ്ട്, നല്ല സൗണ്ടാണ്. അപ്പൊ പാട്ട് പാടുമെന്ന് എനിക്കറിയാം. നമ്മളെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ എന്തായാലും ഒരു പാട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു പാട്ട്, ഒന്ന് രണ്ട് മൂന്ന് പാട്ടൊക്കെ പാടണം തീർച്ചയായാലും. ഇപ്പൊ നമ്മുടെ സമാഗമത്തിൽ നമുക്ക് ചെറിയൊരു ഇടവേളയുടെ സമയം എത്തിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ആ ഒരു ഇടവേള കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പാട്ടിലും വിശേഷങ്ങളിലേക്കും ഒക്കെ കടക്കാം. സമാഗമത്തിൽ ചെറിയൊരു ഇടവേളയാണ്.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഇന്ന് റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡിയോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ അജീഷ് കൃഷ്ണയാണ്. കലാ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമാണ് ശ്രീ അജീഷ് കൃഷ്ണ. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളും കലാരംഗത്തെയൊക്കെ കുറേയധികം കാര്യങ്ങളൊക്കെയാണ് നമ്മോടൊപ്പം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. സർ പറഞ്ഞുകൊണ്ടിരുന്നത് കടന്നു വന്ന വഴികള്, അമച്ചർ നാടകത്തെ കുറിച്ചൊക്കെയാണ്. അതിനെ കുറിച്ചൊക്കെ പറയാമോ?
3: അപ്പോ നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് ഭൂതപാടിനെ കുറിച്ചാണ്.
2: അതെ,
3: അമച്ചർ. അത് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് വേദിയിൽ അവതരിപ്പിച്ചെന്ന് പറയാം. ആ നാടകം, ആ നാടകം ആ സ്കൂളില് അവതരിപ്പിച്ചു. അവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിനുശേഷം ഒട്ടനവധി, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, പിന്നെ ഒട്ടനവധി വേദികളിൽ കൊല്ലത്തും ഒക്കെ കേരള കൗമുദി ഫെസ്റ്റിനൊക്കെ വലിയ സ്റ്റേജ്, അതിനൊക്കെ ആ നാടകം അവതരിപ്പിക്കാൻ വന്നു. അങ്ങനെ പിന്നെ അടുത്ത വർഷം വീണ്ടും പുതിയൊരു നാടകം, ഈ സാർ വീണ്ടും എന്നെ വിളിക്കുന്നു, നമുക്ക് പുതിയൊരു നാടകം ചെയ്യണം, അത് കുറച്ചും കൂടെ വിപുലപ്പെടുത്തണം, ഭയങ്കരമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് ചെയ്യുന്നതാണ് ചെങ്കമ്പുഴയുടെ രമണൻ. രമണനായിരുന്നു. പിന്നെ അടുത്ത വർഷം ഞാൻ
2: വർഷം ഓർക്കുന്നുണ്ടോ?
3: ഏകദേശം ഒരു ഇപ്പം ഏകദേശം ഒരു 15 വർഷങ്ങൾക്ക് മുമ്പിട്ടായിരിക്കും, 15 വർഷങ്ങൾക്ക് മുമ്പിട്ടായിരിക്കും ചെയ്തേക്കുന്നത്. അങ്ങനെ രമണൻ ചെയ്യുന്ന, അപ്പൊ സാറിനൊരു കാഴ്ചപ്പാടുണ്ട്, ഈ അമച്ചർ നാടകത്തിൽ ഒരുപാട് ടെക്നിക്കൽ യൂസ് ചെയ്യുന്നതും വ്യത്യസ്തമായിട്ട് ഞാൻ അതൊക്കെയാണ് അവരുടെ നിന്ന് പഠിച്ചതൊക്കെയാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ 3 സ്റ്റേജുകളിലാണ് ചെയ്യുന്നത്. പാരലായിട്ട് നമ്മൾ മെയിനായിട്ട് ഫ്രണ്ടിൽ നമ്മൾ കണ്ടുകൊണ്ട്, കാണികൾ കണ്ടുകൊണ്ട്

0: ഇരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും. അതിന്റെ തൊട്ടപ്പുറത്ത് രണ്ട് വശങ്ങളിലും വേറൊരു സെറ്റ് ഇട്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് രമണ ഞങ്ങൾ അവതരിപ്പിച്ചത്.
1: കാഴ്ചക്കാർ
0: കാണുന്നത് പ്രധാന വേദിയിലായിരിക്കും കാണുന്നത്. അതിൽ ആ രംഗം ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവരുടെ നേരെ തൊട്ട റൈറ്റ് സൈഡില് അവിടെ ആയിരിക്കും ഒരു സ്റ്റേജ് ഉണ്ടാവും. അവിടെ വിളിച്ചം ഉണ്ടാവും. പിന്നെ അവിടെ ആയിരിക്കും നാടൻ കടന്നെ. അത് കഴിഞ്ഞിട്ട് ആ രംഗം തീർന്നു കഴിഞ്ഞ ഉടൻ തന്നെ അത് മൂന്ന് തേട്ടം. അപ്പം നമുക്കറിയാലോ ഇത് ചന്ദ്രികയുടെ വീടായിട്ട് മെയിൻ ഇത്. പിന്നെ രമണനും മദനും കൂടെ കാട്ടിലുള്ള സീൻ വേറൊരു ഇതിലും, ചന്ദ്രികയും രമണനും കൂടെയുള്ള പ്രണയസല്ലാവും വേറൊരു. അങ്ങനെ മൂന്ന് സ്റ്റേജുകളിലായിട്ടായിരുന്നു
1: ആ നേടകം.
0: അതെ അതെ അതെ, അത് ഭയങ്കര ഇതാണ്. അതൊക്കെ ആ സാറ് അതാണ് അവരുടെ അതൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത്.
1: പിന്നീടുള്ള കാലഘട്ടത്തിലൊന്നും അങ്ങനെയൊന്നും നമ്മൾ
0: വന്നിട്ടില്ല. പിന്നെ ഞാൻ സാറിൻ്റെ കൂടെ ഒരുപാട് ഇങ്ങനെ നാടകമായിട്ടൊന്ന് യാത്ര ചെയ്തു. പിന്നെ ഒഥെല്ലോ സാറിൻ്റെ കൂടെ ഒഥെല്ലോ ചെയ്തായിരുന്നു അതും. പിന്നെ സാറിൻ എവിടെ കുട്ടികൾക്ക് വേണ്ടി തിയേറ്റർ ക്ലാസ് എടുത്താലും ഡെമോയ്ക്ക് ഞാൻ കൊണ്ടാവും. അപ്പൊ കുട്ടികൾക്ക് അഭിനയിച്ച് സാറ് പറയും അഭിനയിച്ചു കൊടുക്കേണ്ടത് ഞാനാണ്. അങ്ങനെ ഡെമോ ചെയ്തു. അങ്ങനെ എനിക്ക് ഈ അഭിനയത്തിനെ ഒരുപാട് ഡെവലപ്പ് ചെയ്യാനായിട്ട്
1: കളരിയിലൂടെ പാകം വന്ന്
0: അത് ഭയങ്കരമായിട്ട് ചെയ്തു. പിന്നെ അങ്ങനെ ഒരു സാറിന്റെ കൂടെയുള്ളൊരു പിന്നെ ഒരു ജേണി ആയിരുന്നു ഇങ്ങനെ നടന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഈ അമച്വറിൽ നിന്ന് മാറിയിട്ട് പ്രൊഫഷണലിലേക്ക് ചെയ്യാനായിട്ട് കയറാനായിട്ട് തുടങ്ങി. പ്രൊഫഷണൽ കയറാൻ അത് ഭയങ്കരമായ ഇത് ഒരു കഥയാണ്. പ്രൊഫഷണൽ നാടകവേദിയിൽ ആദ്യമായിട്ട് പ്രൊഫഷണൽ കളിക്കുന്നത് കെ പി എസ് സിയിലാണ് ആദ്യമായിട്ട് കളിക്കുന്നത്. ആദ്യം
1: എല്ലാവരും ചെറിയ പുള്ളിയൊന്നും അല്ല
0: എന്ന് വെച്ചാൽ എല്ലാവരും പല സമിതികളിലും കളിച്ചതിന് ശേഷമാണ്
1: കെ പി എസ് സിയിൽ വരുന്നത്.
0: കെ പി സി എന്ന് പറഞ്ഞാൽ എന്റെ വലിയൊരു സ്വപ്നമായിരുന്നു. എന്ന് വെച്ചാൽ പണ്ട് നമ്മളെ ഒരു സൂപ്പർ നമ്മൾ കെ പി സി വണ്ടി വരുന്ന സമയത്ത്
1: അതിന്റെ
0: പാട്ടും ഒക്കെ ഇടുമ്പോൾ സമയത്ത് നമ്മൾ ഇങ്ങനെ അങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ നിൽക്കും. വണ്ടിയിൽ ആ വണ്ടിയിലൊന്ന് യാത്ര ചെയ്യണമെന്ന് വരെ
1: എനിക്ക് തോന്നുന്നു. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം ആരായാലും കെ പി സിയുടെ ആ നാടകത്തിന്റെ ഒരു വരി മൂളാത്തവരെ ആരും ഇല്ല അല്ലേ?
0: അതെ അതെ അതെ.
1: ചെറുതിലേ ഈ വണ്ടിയിലൊക്കെ തൊട്ട് നോക്കി ഇങ്ങനെ നടന്നപ്പം പ്രകൃതി പോലും കൂടെ
0: നിന്നായിരിക്കും. അതിനകത്ത് വന്ന് ഇറങ്ങുന്ന കലാകാരന്മാരെ ആദരവോടെ എല്ലാരും വന്ന് കൊണ്ടുപോകുന്നത് എല്ലാം അന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അന്നത്തെ മെയിൻ നടന്ന സായ്ക്കുമാരൊക്കെ ചെയ്തിട്ടാണ് അന്നൊക്കെ ചെറിയ പെട്ടി അല്ലെ സൂക്കേഷ് പെട്ടി ഉണ്ടല്ലോ, ആ പെട്ടിയൊക്കെ പിടിച്ചിട്ട് അവരിങ്ങനെ ഗ്രീൻ റൂമിലേക്ക് കയറുമ്പോൾ അവർ മേക്കപ്പ് ചെയ്യുന്ന എല്ലാം ഇങ്ങനെ നോക്കി കാണുന്നു. അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അന്ന് ഞാൻ ഈ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമോ എന്ന് പോലും അറിയത്തില്ല കെ പി എസ് സിയിലെ വണ്ടിയിൽ യാത്ര. അങ്ങനെ ഞാൻ പിന്നെ ഞാൻ കെ പി എസ് സിയിലെത്തി ഏകദേശം 8-9 വർഷത്തോളം ആ വണ്ടിയിൽ തന്നെ ആയിരുന്നു യാത്ര.
1: കെ പി എസ് സിയിലെ ആരെങ്കിലും
0: കെ പി എസ് സിയിൽ വരാനുള്ളൊരു കാരണം വെച്ചാൽ കെ പി എസ് സിയിൽ ഇഡിപ്പസ് എന്ന് പറഞ്ഞ നാടകം ചെയ്യുന്ന സമയത്താണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇഡിപ്പസിൽ നാടകം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതിനകത്ത് ഉള്ള ഒരു അഭിനയിച്ച ഒരു പയ്യന് എന്തോ ഒരു ആക്സിഡന്റ് എന്തോ ഒരു ഇതായി അവർ പിന്നെ നാടകം നിർത്തി വെക്കേണ്ട ഒരു സമയത്ത്
1: പകരക്കാരനായിട്ടാണ്
0: ഞാൻ അവിടെ ചെല്ലുന്നത്. അങ്ങനെ അത് പകരക്കാരനായിട്ട് വരുന്നു പറഞ്ഞാൽ അവർ ഇന്റർവ്യൂ അന്നേരം ഒരു ഇന്റർവ്യൂ എടുക്കുന്നുണ്ടായിരുന്നു. അവർക്ക് പെട്ടെന്ന് ഒരാളിനെ വേണം. അങ്ങനെ ഒരു ഒരാഴ്ച നീണ്ടു നിന്നുള്ള ഇന്റർവ്യൂ അത് അതിലേക്ക് വരുന്ന വെച്ചാൽ എൻ്റെ സുഹൃത്ത് കോട്ടാത്തല ശ്രീകുമാറാണ്. ശ്രീകുമാർ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഇതുപോലെ കെ പി എസ് സിയിലെ ഒരു ഇത് കണ്ട് അവിടെ ഒരു ആർട്ടിസ്റ്റിനെ വേണം, നീ എന്തെങ്കിലും പോയി നോക്ക്. ഷാജഹാൻ എന്ന് പറഞ്ഞ സെക്രട്ടറിയാണ്, നമ്പർ എനിക്ക് തന്നു, നീ വിളിച്ചിട്ട് നീ ചെല്ല് അവിടുത്തെ ഒരു നാടകത്തിന് വേണ്ടി വേണം. കെ പി സി നേടിച്ചപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായി. അല്ലെങ്കിൽ പോയെടുക്കുമോ ഒന്നും അറിയത്തില്ല. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നു. അപ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സംവിധായകൻ മനോജ് നാരായണൻ എന്നാണ് എൻ്റെ ഡയറക്ഷൻ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ അവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ ഓരോരുത്തരെ ഇട്ട് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് നോയിക്കൊണ്ടേ ഇരിക്കുക. ഒരാഴ്ച കൊണ്ടുള്ള പ്രോസസ്സിംഗ് ആണ്. നൂറുകണക്കിന് ആൾക്കാർ വന്ന് സ്റ്റേജിൽ അവിടെ കെ പി സിക്ക് പിന്നെ സ്വന്തമായിട്ട് എല്ലാം ഉണ്ടല്ലോ, സ്റ്റേജും കാര്യം കൂടെ എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ചെയ്യും. ഞാൻ ഇങ്ങനെ അപ്പോൾ അന്നേരം പറഞ്ഞു ഇതാണ് ചെയ്യേണ്ടത്, ഈ സാധനമാണ് ചെയ്യേണ്ടത്, ഇതിങ്ങനെ
1: ഓരോരുത്തരിങ്ങനെ ചെയ്യാണ്,
0: ആ ഇങ്ങനെ ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് എന്റെ ഒരു സുഹൃത്ത് അഭിനയിക്കുന്ന ഒരാൾ പറഞ്ഞു അയാൾ ചെയ്യുന്ന ആളുടെ നോക്കിയിട്ട് ടൈമിംഗ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എടുക്കാം. അങ്ങനെ അവരിങ്ങനെ ഓരോരുത്തരെ ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ ഞാൻ കയറി ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ കയറി ചെയ്ത് പറഞ്ഞ് രണ്ടാമത് ഒന്നും കൂടെ ചെയ്യാൻ പറഞ്ഞു ചെയ്ത്. അന്നേരം പിന്നെ വേറൊരു പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞ് രണ്ടുമൂന്ന് സ്റ്റെപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പെൺകുട്ടിയുടെ ആ സ്റ്റെപ്പ് ഒന്ന് കറച്ചിട്ടെടുത്ത് അന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ചെയ്ത് പിന്നെ പാട്ടിട്ടിട്ട് ആ ഒരു സാധനം ഞങ്ങളെല്ലാം ചെയ്ത്. അപ്പൊ എന്നെ സാറ് വിളിച്ചിട്ട് പറഞ്ഞ് ഓക്കെ നമുക്ക്

0: വേറെ നോക്കണ്ട, ഈ പുള്ളി തന്നെ ഓക്കെ,
1: മഹാഭാഗ്യനാണ്.
0: അത് പിന്നെ തീർച്ചയായിട്ടും, അത് ഞാന് നാടകം ചെയ്ത് അന്ന് തന്നെ സെലക്ഷൻ ആക്കിയതിന് ശേഷം മൂന്നാമത്തെ ദിവസം തൃശ്ശൂര് നമ്മുടെ സംഗീത നാടക അക്കാദമി, സംസ്ഥാന നാടക അക്കാദമിയിലെ സംസ്ഥാന അവാർഡിന് ഈ നാടകം പരിഗണിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ദിവസം സംസ്ഥാന അവാർഡിന് ഈ നാടകം പോകണം. ഈ രണ്ടു ദിവസം കൊണ്ട് മൊത്തവും പഠിച്ചിട്ട് ഈ നാടകം എനിക്ക്
1: അവതരിപ്പിക്കണം.
0: അപ്പൊ അന്ന് തന്നെ സാറ് എനിക്ക് CD എന്നിട്ട് പറഞ്ഞ് വീട്ടിൽ പോയിട്ട് അത് നോക്കി കറക്റ്റ് ചെയ്തിട്ട് നാളെ രാവിലെ മുതൽ റിഹേഴ്സൽ ആണ്. അങ്ങനെ കണ്ടിന്യൂ രണ്ടു ദിവസം ഫുള്ള് റിഹേഴ്സൽ എടുത്തു.
1: അങ്ങനെ
0: രണ്ടു ദിവസം ഫുള്ളായിട്ട് റിഹേഴ്സൽ എടുത്ത് നമ്മൾ പോകുന്നതിന് അന്ന് രാവിലെ അവിടെ ഒരു മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞ് ഇതുപോലെ നമ്മൾ സംസ്ഥാന മത്സരത്തിന് പോവുകയാണ്, ഈ വർഷം നമുക്ക് അവാർഡ് പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ പുതിയൊരാളാണ് പോകുന്നത്, ഇപ്പൊ എന്തെങ്കിലും തെറ്റിട്ടുണ്ടോ, അതുകൊണ്ട് ആരും ചെയ്യേണ്ട, നമുക്ക് മത്സരത്തിന് നാടകം പരിഗണിച്ചുകൊണ്ട് നമുക്ക് പോയി ചെയ്തേ പറ്റൂ. അതുകൊണ്ട് അതായത് എന്റെ അടുത്തും അവർ ഭയങ്കരമായിട്ട് പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, ടെൻഷൻ ഒന്നുമില്ല, തന്നോട് വന്ന് കളിച്ചാൽ.
1: എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നൊരു ഫീൽ വളരെ വലുതായിരുന്നു. അവാർഡിന് കേറണമെന്ന് പറഞ്ഞു പോയിരുന്നെങ്കിൽ നമുക്ക്
0: ടെൻഷനാണ്. എന്നുവെച്ചാൽ ആ നാടകം ഞാൻ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നതും തൃശ്ശൂർ സംഗീത നാടക അക്കാദമിയുടെ ഓഡിറ്റോറിയത്തിലാണ്. ആദ്യമായിട്ട് പ്രൊഫഷണൽ സമിതിയിൽ വരുന്നത് KPSC. ആദ്യമായിട്ട് രംഗത്ത് അവതരിപ്പിക്കുന്ന നാടകം തൃശ്ശൂർ സംഗീത നാടക അക്കാദമിയുടെ ഓഡിറ്റോറിയത്തിൽ മത്സരത്തിൽ, സംസ്ഥാന മത്സരത്തിനാണ് ഞാൻ ഈ നാടകം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്.
1: തുടക്കത്തിലെ തോന്നിയായിരുന്നു, തുടക്കത്തിൽ പറഞ്ഞില്ലേ ചെറുതിലെ, അപ്പോഴേ നമുക്ക് മനസ്സിലാകും ആ ഒരു ഫയർ ഉള്ളിലുള്ളത് കൊണ്ട് ഇങ്ങനെ എടുത്തുയർത്തി ഉയർത്തി ഉയർത്തി അത് എവിടെ എത്തി നിൽക്കുന്നു.
0: നേരത്തെ പറയില്ലേ, ഈ സാഹചര്യം എല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരുന്നു. അങ്ങനെ നാടകം അവതരിപ്പിച്ചു, പ്രശ്നമൊന്നും ഇല്ലാതെ നമ്മൾ പോയി. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അന്നത്തെ സംസ്ഥാന അവാർഡിൽ 5 awards
1: നമ്മുടെ
0: നാടകത്തിനായിരുന്നു. 5 സംസ്ഥാന അവാർഡ് EDPS എന്ന് പറഞ്ഞ നാടകത്തിലാണ്. അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭയങ്കര സംഭവമായിരുന്നു. നമ്മളൊന്നും ആരും പ്രതീക്ഷിച്ചില്ല ഭയങ്കര. അങ്ങനെ പിന്നെ അവിടുന്ന് ഫുൾ നാടകങ്ങളിലേക്ക്.
1: അതെ, കല ഉള്ളിലുള്ള വ്യക്തികൾ എപ്പോഴും അങ്ങനെയാണ്. നമ്മള് കലാകാരന്മാർ ഒരുപാടിടങ്ങളിൽ നമുക്ക് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകാം, മനോവേദ ഉണ്ടാക്കുന്ന പല പെരുമാറ്റങ്ങൾ ഉണ്ടാകാം, ചില മാറ്റി നിർത്തപ്പെടലുകളൊക്കെ ചിലയിടങ്ങളിൽ ഉണ്ടാകാം. പക്ഷെ ഒരിക്കലും കല നമ്മളെപ്പോഴും കാണുന്നത് ദൈവീകമായ, ദൈവം തൊട്ടറിഞ്ഞവരാണ് കലാകാരന്മാർ. അപ്പം നമുക്ക് അപ്പം ദൈവം ആ നമ്മളെ എവിടെ ഒരു വ്യക്തി അകറ്റപ്പെടുന്നു അല്ലെങ്കിൽ അപമാനിക്കുന്നു കല, അവിടെ നിന്നും അതിൻ്റെ ഇരട്ടി ശക്തിയോടെ നമ്മൾ ആ ദൈവീക കല തിരിച്ചു വരുന്നതാണ് നമ്മൾ ഒരുപാടിടങ്ങളിൽ കണ്ടിട്ട്. ഇത് കേട്ടിട്ട് ഒത്തിരി സന്തോഷം തോന്നുന്നു, കാരണം KPSC പിന്നെ സംഗീത നാടക
0: അക്കാദമിയിലാണ് ഞാൻ ആദ്യമായിട്ട് അക്കാദമിയിലെ തിയേറ്ററിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു നാടകം കളിക്കുന്നത്, പ്രൊഫഷണൽ നാടകം കളിക്കുന്നത്. അതൊരു ജീവിതത്തിൽ ഭയങ്കര ഭാഗ്യമാണ്. ത്രിയൂ നാടകം കളിച്ചിട്ടാണ്
1: പിന്നെ
0: തുടർച്ചയായിട്ട് സംഗീത നാടക അക്കാദമിയുടെ മത്സരങ്ങളിലെല്ലാം
1: പങ്കെടുക്കാനുള്ള
0: ഭാഗ്യം കിട്ടി.
1: നാടക മത്സരങ്ങളിൽ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു,
0: ഇഷ്ടം പോലെ മത്സരങ്ങൾ നാടകം ഉണ്ടായിരുന്നു, സംസ്ഥാന തലങ്ങളിലെല്ലാം
1: ഉണ്ടായിരുന്നു.
0: ഞാൻ ലാസ്റ്റ് പഠിക്കുന്ന സമയത്ത് തിരൂരായിരുന്നു സംസ്ഥാന മത്സരം. അതിന് ഞങ്ങൾ പോകുന്നേരത്ത് സംസ്ഥാന മത്സരത്തിന് എല്ലായിടത്തും ഞമ്മക്കായിരിക്കും പ്രൈസ്. അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു
1: അതൊരു ഭാഗ്യം തന്നെയാണ്.
0: പിന്നെ
1: പഠിപ്പിച്ചൊക്കെ കൊടുക്കുമായിരുന്നു കുട്ടികളെ.
0: ഇപ്പൊ നമ്മള് തിയേറ്റർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മള് തിയേറ്റർ കെട്ടിട്ടുണ്ട്. ബുനുവൽ തിയേറ്റർ എന്ന് പറഞ്ഞൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം. ബുനുവൽ എന്ന് പറഞ്ഞാല് ഒരു ലോകം അറിയപ്പെടുന്ന ഒരു നാടകാചാര്യനാണ് ബുനുവൽ. പുള്ളിയുടെ ഇതിലാണ് നമ്മളിപ്പോ തിയേറ്റർ ഇപ്പൊ ചെയ്തേക്കുന്നത്. പിന്നെ അതിന് ഇപ്പൊ നമ്മള് അമച്ചർ കളിക്കാനായിട്ട് തന്നെ നമുക്കൊരു തിയേറ്റർ ഉണ്ട്. അത് നമ്മുടെ കാലടി, നമ്മുടെ സംസ്കൃത സർവകലാശാലയിലെ കുറച്ച് കുട്ടികളുടെ ഒരു തിയേറ്ററാണ്. അതിപ്പോ നമ്മളിപ്പം പങ്കാളികളായിട്ടുണ്ട് അവിടെ. പാർവൈ മലയാള നാടകവേദി കാലടി.
1: ഇതുകൊണ്ടാണ് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇതിനു മുന്നേ റേഡിയോ സാന്ത്വനത്തിൽ നമുക്കൊരു നാടകം ഇടന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഒത്തിരി സന്തോഷം, കാരണം ഇത്രയും അധികം ചെറുതിലേ തന്നെ ഈ നാടകത്തിലൂടെ വന്ന് ഇത്രയും നാടകത്തെ നെഞ്ചേറ്റുന്ന നാടാണ് നമ്മുടെ കൊല്ലം.
0: കൊല്ലം
1: എന്ന് പറയുമ്പം നമ്മള് ഒരു 2-3 വർഷം മുമ്പേ നമ്മുടെ കഴിഞ്ഞതിന് അങ്ങേ മുന്നത്തെ നമ്മുടെ കലോത്സവത്തിന്, സ്കൂൾ കലോത്സവത്തിന് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ളത് നാടകവേദിയിലായിരുന്നു. അല്ല, നാടകത്തെ ഇത്രയും നെഞ്ചേറ്റുന്ന ഓമാധവൻ തുടങ്ങി പേരുകൾ പറഞ്ഞാൽ
0: അവസാനിക്കാത്ത
1: അത് തന്നെ ഒരു ഭാഗ്യം തന്നെയാണ്. നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്.
0: പിന്നെ തിലകൻ ചേട്ടന്റെ കൂടെ അവസാന സമയങ്ങളിൽ നാടകത്തിലേക്ക്
1: അതിലേക്കൊക്കെ വരുന്നുണ്ട് കൂടെ. എത്ര പേരൂടെ അഭിനയിച്ചു, അത് ആരൊക്കെ ആയിരുന്നു, അപ്പൊ എത്ര പ്രതിഭകളുമായിട്ടൊക്കെ നാടകം ഇത് ഞാൻ സിനിമയൊക്കെ

0: പിന്നെ വരാം. നാടകത്തിൽ അങ്ങനെ എത്ര പ്രതിഭകളുമായി?
1: എന്റെ ഗുരുക്കന്മാർ തന്നെ പ്രഗത്ഭരായുള്ള ഗുരുക്കന്മാരാണ്. എനിക്ക് കൂടുതൽ ശോഭൻ സാറ് എന്റെ ഇതാണ്. അതിനുശേഷം ഞാൻ പ്രശാന്ത് നാരായണൻ സാറ്, സാർ മരിച്ചുപോയി. പ്രശാന്ത് നാരായണൻ എന്ന് പറഞ്ഞാൽ ലോകം അറിയപ്പെടുന്ന നമ്മുടെ ഛായാമുഖി, മോഹൻലാലിന്റെയും മുകേഷും ചെയ്ത ഛായാമുഖി, പിന്നെ ലങ്കാ ലക്ഷ്മണൻ എന്നൊക്കെ പറഞ്ഞ പ്രശാന്ത് നാരായണൻ സാറിന്റെ കൂടെ ഒത്തിരി ഒത്തിരി നാളുണ്ടായിരുന്നു. സാറിന്റെ കൂടെ ഒത്തിരി നാടകങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അത് ആ സാറിന് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഛായാമുഖിയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. അന്നൊന്നും എനിക്ക് അവനല്ല, ഈ അത് പഠിക്കുക എന്നുള്ളതാണ് നാടകം. പിന്നെ ഞാൻ നാടകം എന്തെന്ന് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നാടകത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് അധികാരികമായി കുടിക്കണം. തിയേറ്റർ ഒരു വലിയൊരു സംഭവമാണ്, നമ്മൾ ചുമ്മാ സ്റ്റേജിൽ കയറി തട്ടേ കയറി ഇങ്ങനെ ചെയ്യുന്നതല്ല നാടകം എന്നും. തിയേറ്റർ എന്ന് പറയുന്നത് വേറൊരു ഇതാണ്. തിയേറ്റർ എന്ന് പറഞ്ഞാൽ ആ ആ ഒരു ബേസ് എനിക്ക് ഉണ്ടായത് കൊണ്ടാണ് ഞാനിപ്പം സ്റ്റേജിൽ കയറിയാൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു ഇവരുടെ എല്ലാത്തിന്റെയും ഒരു ഇതാണ് ചെയ്യുന്നത്.
0: ഏതൊക്കെ പ്രതിഭകളുമായി ഇടപഴകാനുള്ള
1: കെപിസിൽ വന്നപ്പോൾ തന്നെ എല്ലാവരും ഇപ്പം ശർമ്മ
0: കൊല്ലത്തിന്റെ അഭിമാനിക്കാവുന്ന ഒരു കലാകാരൻ തന്നെ,
1: ശർമ്മയോട് സഹകരിക്കാൻ പറ്റി. പിന്നെ പ്രമോദ് വിളിയനാട് ഇപ്പൊ സിനിമയിലുണ്ട്. അവരൊക്കെ നാടകത്തിൽ, അവരൊക്കെ സിനിമയിലുണ്ടെങ്കിൽ തന്നെ നാടകം ഒരു ഭയങ്കര അവര് ഈ നാടകം, ഈ നാടകത്തെ അവർ ആ വഴിക്ക് കൊണ്ടുപോകും.
0: ഞാൻ അതെ, ഇവിടെ കുറെ അധികം നാടകം റേഡിയോയില്, റേഡിയോ നാടകത്തില് കുട്ടികളുടെ നാടകത്തിന്റെ ഒരു കോമ്പറ്റീഷൻ തന്നെ വെച്ചിരുന്നു. ഒരുപാട് സ്കൂളുകളിൽ നിന്ന് ഇവിടേക്ക് കുട്ടികൾ എത്തി നാടകം അവതരിപ്പിച്ചു. അപ്പം നമ്മുടെ നീരാവിൽ പ്രകാശ് കലാകേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് സാറൊക്കെ വന്നു, കുറേയധികം കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മുടെ എന്തുകൊണ്ടാണെന്നറിയില്ല, നമ്മുടെ കൊല്ലക്കാർക്ക് അല്ലേ, കൊല്ലക്കാർക്കായിരിക്കും പ്രത്യേകിച്ച് സിനിമ എന്നൊന്നും പറയുന്ന അത് വേറൊരു ഫീലാണ്. നാടകം എന്ന് പറയുമ്പം നമ്മളൊക്കെ അങ്ങ് ആവേശം കൊള്ളുന്ന ഒരു കാലം അത് തന്നെയാണ് ഇപ്പോഴും.
1: ഈ നാടകത്തിൽ വരുന്ന ഒരു സിനിമയിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പേരുകളെല്ലാം കോട്ടയം രമേശ് ചേട്ടൻ, അങ്ങനെ ഒത്തിരി പേര് ഒരുപാട് പേരോട് കൂടെ ഞാൻ വർക്ക് ചെയ്യാൻ പറ്റും. അവരെല്ലാം ഇപ്പൊ സിനിമയിൽ ഇപ്പൊ സജീവമാണ് വലിയവരോട്. പക്ഷേ ഈ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴും അവരിങ്ങനെ ഒരു സൈഡിൽ നാടകം ഇങ്ങനെ നാടകം ചെയ്തുകൊണ്ടേയിരിക്കും. നാടകം ഇപ്പം നമ്മളിപ്പോ സെറ്റിൽ പോയി സംസാരിക്കുകയാണ്, ഇവരുടെ അടുത്തൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കുകയാണെങ്കിലും നാടകമല്ലാതെ വേറെ ഒരു വിഷയത്തെ കുറിച്ച് ഇവർ സംസാരിക്കത്തില്ല. സിനിമ ഓക്കെ, സിനിമയിൽ ഇങ്ങനെ അഭിനയിക്കുന്നെങ്കിലും അതാണ്, അത് ഞാനും ഇപ്പം അങ്ങനെ, ഞാനിപ്പം സിനിമയിൽ സജീവമാണ്. പക്ഷെ സിനിമ ചെയ്യുമ്പോഴും എനിക്ക് നാടകം ചെയ്യുന്നതിന്റെ ഒരു ഇത്, നാടകം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇപ്പൊ നമ്മൾ പാർവേ മലയാള നാടകത്തിനു വേണ്ടി ആത്മബലി എന്ന് പറഞ്ഞൊരു നാടകം നമ്മളിപ്പം രംഗത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ കഴിഞ്ഞ എം ജി സോമൻ ഫൗണ്ടേഷന്റെ തിരുവല്ലയിൽ നടന്ന മത്സരത്തിൽ ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് ആ കുട്ടിക്കായിരുന്നു. അതിനുശേഷം ഇപ്പോ പിന്നെ ഒരു സംസ്ഥാന മത്സരം ഇപ്പൊ കോട്ടയത്ത് ഉണ്ടായിരുന്നു, കെ പി സി സിയുടെ ഒരു മത്സരമായിരുന്നു. അതിപ്പോ കഴിഞ്ഞ ദിവസമായിരുന്നു അവിടെ ചെയ്തത്. അതിനകത്ത് അതിനും ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് ആ കുട്ടിക്കാണ് കിട്ടിയത്. കാലടിയിൽ പഠിക്കുന്ന കുട്ടിയാണ്. അത് ആ നാടകത്തിൽ ആദ്യം അത് സോളോ പെർഫോമൻസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു നാടകമായിരുന്നു. അതിനുശേഷം ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിന് വേറൊരു കഥാപാത്രം കൂടെ, അത് അതിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഹിഡുമ്പിയുടെ കഥയാണ്. യുദ്ധം, കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതിന് ശേഷം കടോൽക്കജൻ എന്തു പറ്റി എന്ന് അറിയാൻ, കടോൽക്കജനെ അന്വേഷിച്ച് ഹിഡുമ്പി കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് വരുന്ന ആ സീക്വൻസ് ആണ്
0: പുരാണകഥ.
1: അതായിരുന്നു ആ നാടകത്തിന്റെ ഇതിവൃത്തം. ഇടുമ്പി മാത്രമേ ഉള്ളായിരുന്നു. അപ്പോ അതിനകത്ത് പിന്നെ അവർക്ക് ആ കുട്ടികൾക്ക് ഭീമനും കൂടെ ആ അതിലേക്ക് കൊണ്ടുവരും. ഭീമന്റെ കഥാപാത്രം കൂടെ അതിനകത്ത് വരണം. ഭീമന്റെ ഒരു ആത്മസംഘർഷം അതിനകത്ത് വരണമെന്നുണ്ടായിരുന്നു.
2: അഭിനേതാവും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകനുമായ ശ്രീ അജീഷ് കൃഷ്ണയുമായുള്ള സമാഗമത്തിന്റെ ഒന്നാം ഭാഗം ഇവിടെ സമാപിക്കുന്നു. രണ്ടാം ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയം കേൾക്കാം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

0: വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.
1: ഒരു കാര്യം ഞാൻ ചൊല്ലാം കള്ള ചങ്ങാതി, കളിയായി ഇതെങ്ങും ആരോടും നീ ചൊല്ലാതെ.

കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തനം 90.4 FM.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ, നല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ

0: പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.
2: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ് സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
6: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല.
7: കൊല്ലം മുഖത്തല സെന്റ് ജൂഡ് സ്കൂളിലെ 1991 ബാച്ചിന്റെ പുനഃസമാഗമത്തോടനുബന്ധിച്ച് അവർ തയ്യാറാക്കിയ റേഡിയോ നാടകം കേൾക്കാം. ഇന്നലകൾ. ആശയം ആവിഷ്കാരം ബിനുരാജ്.

ഹലോ. ആ മോളെ പറ. ഇല്ലില്ല, പപ്പ ഇപ്പൊ എത്താറായി കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ കുരിപ്പള്ളി കഴിഞ്ഞു. ആ, ഇനി ഒരു 5-10 മിനിറ്റ് മാക്സിമം. ഇല്ല, താമസിക്കും മോളെ. പപ്പയുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണണ്ടേ? ഓക്കെ.

0: ആരാ? എവിടുന്ന് വരുക?
1: അച്ചായോ, ഒരു പഴയ ഫോം സ്റ്റുഡന്റ് അച്ചാ. 91 ബാച്ചാ.
0: ആ, ഞാൻ 97 വന്നതാ. അതാ അറിയാത്തത്.
1: ഓ, അല്ല, നമ്മുടെ ആരും വന്നില്ലേ അച്ചാ. ഞാൻ ഒന്ന് അകത്തോട്ട് കയറിക്കോട്ടെ.
0: അതിനെന്താ കയറിക്കോ, സൂക്ഷിച്ച് കയറണം. ഇന്നലത്തെ മഴയിൽ ചെറിയ തെറ്റലൊക്കെ ഉണ്ട്, വഴുക്കലൊക്കെ ഉണ്ട്, അതുകൊണ്ട് സ്റ്റെപ്പ് സൂക്ഷിച്ച് കയറണം.
1: ഓക്കെ ഓക്കെ അച്ഛാ.

ഇന്റർവെല്ലുകളെയും ലഞ്ച് ടൈമിനോടും മാത്രം തോന്നിയിരുന്ന പ്രമേയം പിന്നെ എപ്പോഴാണ് ഈ സ്കൂളിനോടും ഇവിടുത്തെ ഓരോ ചുമരിനോടും എനിക്ക് തോന്നി തുടങ്ങിയത്. ഇതെന്തൊരു നിശബ്ദതയാണ്. ഞായറാഴ്ചകളിൽ നമ്മുടെ സ്കൂളുകളൊക്കെ ഇങ്ങനെ തന്നെയല്ലേ?

0: അമ്മമാരൊക്കെ ഇത് എവിടെ പോയി കിടക്കുക?
1: ഒരുത്തനെയും കാണുന്നില്ലല്ലോ. എന്റെ സിഗരറ്റ് കിട്ടിയല്ലോ.
2: അതെ മാഷെ, സ്കൂൾ മുറ്റത്ത് പുകവലി പാടില്ല.
1: ഐ'm റിയലി സോറി. അല്ല, എനിക്ക് അങ്ങോട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല.
2: ഞാൻ റാണി, 10 ഡിയിലായിരുന്നു, ഇപ്പൊ ടീച്ചറാണ്.
1: ഓ റാണി, 10 ഡി അല്ലേ?
2: അതെ,
1: നമ്മുടെ ഹരിഹറിന്റെ ബാച്ചാണോ അതല്ലേ?
2: അതെ, ഈ ഷീല അത്ര നന്നല്ല കേട്ടോ.
1: എന്റെ ടീച്ചറെ വയസ്സ് ഇപ്പൊ 50 വരെ അടുക്കുന്നു, ഇനിയിപ്പോ എന്തോന്ന് ശീലം?
2: എന്ത് ചെയ്യാം, ടീച്ചറായി പോയില്ലേ.
1: ശരി,
2: എന്താ ചിരിച്ചേ?
1: ചുമ്മാതാ, നമ്മുടെ പണ്ട് നമ്മുടെ ബർണാക്ഷ പറഞ്ഞതൊന്ന് ഓർത്തുപോയതാ. Some girls grow to be lovely ones, but others are school
2: teachers.
1: അതെ, ബർണാക്ഷ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ടീച്ചർമാരെ കാണാത്തോണ്ടായിരിക്കും കേട്ടോ. അല്ല, ആരും വന്നില്ലല്ലോ, നമ്മൾ മാത്രമേ ഉള്ളോ?
2: അതൊക്കെ വരുമായിരിക്കും.
1: റാണി, നമുക്കൊന്ന് നടന്നാലോ? നമ്മുടെ സ്കൂൾ ആകെ മാറിപ്പോയിരിക്കുന്നല്ലേ. നമ്മൾ ഈ പഠിച്ച കാലത്തുള്ള അത്ര വൈബ് ഒന്നും ഇപ്പോയില്ല.
2: ഈ ലോകത്ത് സ്കൂളിൽ പഠിക്കുന്ന എല്ലാരും പറയുന്ന ഒരു ഡയലോഗ്, അത് അന്നത്തെ സ്കൂള്, ഇത് ഇന്നത്തെ കുട്ടികൾക്ക് വേണ്ടി ഇന്നത്തെ സ്കൂള്, ഇതൊന്നും ആയിരിക്കില്ല നാളത്തെ സ്കൂള്.
1: എന്റെ അമ്മച്ചിയെ, ടീച്ചറെ ക്ഷമി, അടിയന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാനൊന്ന് പറഞ്ഞു പോയതാ കേട്ടോ.
2: ആ, ഈ മുറി ഓർമ്മയുണ്ടോ? കലാകാരനല്ലേ, ഓർമ്മ കാണാതിരിക്കില്ല.
1: പിന്നെ നമ്മുടെ ഉണ്ണിസാറിന്റെ ഡാൻസ് ക്ലാസ്സിലുണ്ടല്ലേ പണ്ട്, ഒരു യൂത്ത് ഫെസ്റ്റിവൽ സമയം, അന്ന് നമ്മുടെ ബോയ്സിൽ ഞങ്ങൾ കുറച്ചുപേര് മാത്രമായിരുന്നു അതിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നു, നമ്മുടെ ഗീതാകൃഷ്ണനുണ്ട്, ചെന്നൈയിലെ ബിനുരാജുണ്ട്, ഹരിഹറിനുണ്ട്. ഈ സുന്ദരികളായ പെൺകുട്ടികളൊക്കെ ഡാൻസ് ചെയ്യുമ്പോൾ ഞങ്ങളിതാ അവിടെ ഇങ്ങനെ ഇരിക്കും. തിരിച്ച് ക്ലാസ് ചെല്ലുമ്പോൾ നമ്മുടെ ബോയ്സിൻ്റെയൊക്കെ ഒരു അസൂയ ഉണ്ടല്ലോ. ഓ, വല്ലാത്തൊരു ഫീലായിരുന്നു.

0: ഈ ഓരോ ഓർമ്മകളും ഒരു തരത്തിൽ ഓരോ നഷ്ടങ്ങളാണ്. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സുന്ദര സ്വപ്നങ്ങൾ അല്ലേ?
1: ശരിക്കും
0: ആ അതെ, നമ്മുടെ അസംബ്ലി സ്റ്റേജ്. ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് റാണി. ഇവിടെ വെച്ചാ ഞാൻ എൻ്റെ ആദ്യത്തെ നാടകം കളിച്ചു. എന്തോ അതൊരു ഒന്നൊന്നര പരിപാടിയായിരുന്നു.
1: ഞാൻ ഓർക്കുന്നു, ഡയലോഗ് പറഞ്ഞിരുന്നു, മെഴുകിയതല്ലേ. വരൂ, നമുക്ക് സ്കൂളിനകത്തേക്ക് പോയാലോ. ആ, ഇതായിരുന്നില്ലേ നിങ്ങളുടെ ക്ലാസ് റൂം?
0: എത്രയെത്ര സൗഹൃദങ്ങളും പ്രണയവും പിണക്കങ്ങളും ഒക്കെ മുട്ടിട്ട ഞങ്ങളുടെ കൊച്ചു ക്ലാസ്. മറവിയുടെ ചവറ്റകൊട്ട ഇടയ്ക്കൊന്ന് ചികയണം, ഒരിക്കലും മറക്കില്ലെന്ന് നാം നിനച്ച പലതും മാറാല പിടിച്ച് കിടപ്പത് കാണാം. മറവിയുടെ ചവറ്റുകൊട്ട ഇടയ്ക്കൊന്ന് ചികയണം, ഒരിക്കലും മറക്കില്ലെന്ന് നാം നിനച്ച പലതും മാറാല പിടിച്ച് കിടപ്പത് കാണാം. റാണി, ഈ കവിതയിൽ ഇങ്ങനെ അരിഞ്ഞിരിക്കുകയാണോ?
1: പിന്നെ കവി അയ്യപ്പൻ മരിച്ചു പോയത് നന്നായി, ഇല്ലെങ്കി ഇപ്പൊ കാണാമായിരുന്നു.
0: ഓ, മനസ്സിലാക്കി കളഞ്ഞു. അപ്പൊ താൻ പി എസ് സി എഴുതിയ അധ്യാപികയായതല്ല. പണ്ട് അടിപേടിച്ച് വരികളുടെ അർത്ഥം പോലും അറിയാതെ എന്നെ കൊണ്ട് പദ്യം കാണാതെ പഠിപ്പിച്ച സോളമൻ സാറിന് ലഘുവും ഗുരുവും വൃത്തവും ഒക്കെയായി ആകെ വൃത്തികേടാക്കിയ എന്റെ മലയാളം ക്ലാസ്.
1: അന്ന് പഠിച്ചിരുന്നപ്പോഴും പരീക്ഷയെ പേടിയ, ഇന്ന് ടീച്ചറായപ്പോഴും അവസ്ഥ അത് തന്നെ. അന്ന് 2 മണിക്കൂർ എന്ത് നോൺസെൻസ് എഴുതും എന്നതിനെ കുറിച്ചുള്ള ടെൻഷൻ, ഇന്ന് കുട്ടികൾ എഴുതി വെക്കുന്ന നോൺസെൻസ് വായിക്കണമല്ലോ എന്ന ടെൻഷൻ.
0: പണ്ടേ നമ്മുടെ ഈ സോളമൻ സാറിന്റെ അടി വേദനിക്കാതിരിക്കാൻ ഞങ്ങൾ ചെയ്തൊരു ട്രിക്കുണ്ട്. നമ്മുടെ അടുത്തുള്ള അച്ചായന്റെ പറമ്പില്ലേ, അവിടുന്ന് കുരുമുളകിന്റെ കുരു കൊണ്ടുവരും. ഈ സാറങ്ങോട്ട് അടിക്കാൻ വിളിക്കുമ്പോൾ കുരുമുളകിന്റെ കുരു വായിലങ്ങനെ കടിച്ചു പിടിക്കും. അടി വീഴുന്ന ടൈമിൽ കുരുവിൽ കടിക്കണം. അതിൻ്റെ ആ ഒരു എരിവുണ്ടല്ലോ, ആ എരിവിൽ അടിയുടെ വേദന നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ ടൈമിങ് തെറ്റല്ല. ഒരിക്കല് സാറ് ഈ അടിയുടെ ആക്ഷനിലങ്ങനെ നടക്കും. ഞാനാണെങ്കിൽ എൻ്റെ കഷ്ടകാലത്തിന് കുരുമുളക് കടിച്ചും പോയി. എൻ്റെ ദൈവമേ, അന്ന് ഞാനിട്ടൊരു എക്സ്പ്രഷനുണ്ട്. സത്യം പറയാലോ റാണി, എന്നിലൊരു ആക്ടർ ഉണ്ടെന്ന് എനിക്ക് തോന്നിയത് ശരിക്കും അന്ന്. അല്ല, താനെന്താ ഇന്ന് വരാൻ തീരുമാനിച്ചത്?
1: പഴയ കൂട്ടുകാരുമായി ഒരിക്കൽ കൂടി ഒരു ദിവസം ഒത്തുകൂടണം. പിണങ്ങിപ്പോയവരുടെ കൂടെ വീണ്ടും അടുക്കണം. താനും
0: എല്ലാവരെയും എനിക്കൊന്ന് കാണണം. കാലം ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലും നിനക്കൊന്നും ഒരു മാറ്റമില്ലല്ലോടെ എന്ന് മുഖത്ത് നോക്കി ഒന്ന് കള്ളം പറയും. അളിയാ, നീയൊന്നും ഇതുവരെ ചത്തില്ലേ, നിനക്കിതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോടെ എന്ന ക്ലീഷ ഡയലോഗ്സ് ഒക്കെ ഒന്ന് അടിക്കണതാണ്. നമ്മുടെ അളിയന്മാരൊക്കെ എത്തിയെന്ന് തോന്നു കേട്ടോ.
2: സോറി അളിയാ, വണ്ടി വഴിയിലൊന്ന് നിർത്തേണ്ടി വന്നു.
3: പിന്നെ നീ പണ്ടൊക്കെ കറക്റ്റ് സമയമില്ലയോ?
4: അത് ശരിയാ, വീട്ടിൽ നിന്നും ഇറങ്ങി 2 കിലോമീറ്റർ ഓടണം. ചെല്ലുമ്പോ മാഷ് ബസ് പോയി കാണും, പിന്നെ ഏതെങ്കിലും ബസ്സിൽ കയറി മുരാരിമുക്കിൽ ഇറങ്ങി ഓടിയും നടന്നും സ്കൂളിലെത്തുമ്പോ സ്റ്റീവനച്ചന്റെ വക അടി, അല്ലെങ്കിൽ ക്ലാസ്സിന് പുറത്ത്.
2: എടി, നീയും വന്നോ?
3: അളിയാ, എടി ഇതൊന്നും വിളിക്കല്ലേ, അവളിപ്പോ ടീച്ചറാ.
2: പണ്ട് പ്രോഗ്രസ് കാർഡ് വീട്ടിൽ കാണിക്കാതെ മുങ്ങി നടന്ന ടീച്ചർ അവസാനം പിടിച്ചെടുത്ത് അലക്കിയത് ഓർമ്മയുണ്ടോ ടീച്ചറെ?
1: എടാ, അന്ന് എന്നെ ഒറ്റ നീയല്ലായിരുന്നോ തടിയ?
4: എടാ, നീ എന്താ ഒരു മൂഡൌട്ട്? പഴയ ഓർമ്മകൾ വല്ലതും തികട്ടി വരുന്നുണ്ടോ?
3: അളിയാ, ഞാൻ ആലോചിക്കായിരുന്നു, പണ്ട് 10 പഠിക്കുമ്പോ ഈ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് എന്നൊരു ഏർപ്പാട് ഉണ്ടായിരുന്നതായി അറിയില്ലേ? ആ
2: പിന്നെ ഹരിവിജയ് അല്ലായിരുന്നോ നമ്മുടെ ബാച്ചിൽ?
3: അതെ, അവൻ തന്നെ. അതിന് പിന്നിൽ ഒരു വലിയ ചതി ഉണ്ടായിരുന്നു അളിയാ. എടാ, സ്കോർ കൂട്ടിയപ്പോ എനിക്കും ഹരിക്കും തുല്യ പോയിന്റ്. അവൻ ആകെ എന്റെ മുന്നിൽ സ്കോർ ചെയ്തത് നല്ല സ്വഭാവം.

0: അളിയ ബാക്കി പറയല്ലേ, ഓർക്കാൻ വയ്യ.
1: നിർത്തടാ, പറടാ നീ.
2: അത് പിന്നെ നമ്മുടെ പാലമുക്കിലെ ഉദയല്, യവന് വയറുവേദനയാണെന്നും പറഞ്ഞ് ഞങ്ങൾ മുങ്ങി. അന്നേ പറഞ്ഞതാ യവന്റെ എക്സ്പ്രഷൻ ശരിയല്ലെന്ന്. സിനിമയ്ക്ക് ക്യൂവിൽ നിന്നപ്പോ നമ്മളെ പോക്കി. പിറ്റേന്ന് സ്റ്റീവൻ അച്ഛൻ പടത്തിന്റെ സ്പെല്ലിംഗ് 100 തവണ ഇമ്പോസിഷൻ എഴുതിപ്പിച്ചു. പിന്നെ ചന്തിയിൽ അങ്ങേര് പഴശ്ശിയുടെ യുദ്ധമുറ മുഴുവൻ വരച്ചിട്ടു.
0: പക്ഷെ എനിക്കിന്ന് മനസ്സിലാകാത്തത് ആ നാട്ടുകാരൻ തെണ്ടി നമ്മളെ എങ്ങനെ പോക്കിയെന്നാണ്. ഇവന്മാരാരെങ്കിലും ഒറ്റയതായിരിക്കും.
2: എടാ മര ഊളെ, യൂണിഫോം ഇട്ടുകൊണ്ട് അടൽ സൊള്ളി പടത്തിന് ക്യൂ നിന്നാൽ ഏത് നാട്ടുകാരനും പോക്കും.
1: അയ്യോ അതെ, ഞാൻ നമ്മുടെ ബാത്റൂം വരുന്നു പോയിട്ട് വരാം.
2: നമ്മളെ പന്നിഫാമിന്റെ അടുത്തല്ലേ, പണ്ട് പൊതിച്ചോറിന്റെ പേപ്പർ വരെ അവയ്ക്ക് ഇട്ടു കൊടുക്കുമായിരുന്നു.

0: ഇവിടെ റേഞ്ചും ഉണ്ടോ? ആ ഇത് അവന്മാരാണല്ലോ. എന്തോ അടെ മനസ്സമാധാനമായിട്ടൊന്ന് മൂത്രം ഒഴിക്കാനും സംഭവിക്കത്തില്ലേ? എന്നാ ഞാൻ വരുവാ.
1: നീ എവിടാ?
0: ഞാൻ നമ്മളെ സ്കൂൾ ബാത്റൂമിലാ.
1: സ്കൂളിലോ? നിന്നോടാരാ സ്കൂളിൽ പോകാൻ പറഞ്ഞേ?
0: നീ എന്തോ ഈ പറയുന്നേ? ഞാൻ നിക്കേ, ഞാൻ എത്തി.
1: ഞങ്ങളൊക്കെ മൺഡ്രോപ്പുരത്തിലല്ലേ, ഇവിടല്ലേ ഗെറ്റ് ടുഗദർ പ്രസന്റ് സാർ 91. നിന്നോടാരാ സ്കൂളിൽ പോകാൻ പറഞ്ഞേ?
0: മൺഡ്രോപ്പുരത്തോ? അച്ഛേ അച്ഛേ.
2: എന്ത് സാറേ?
0: അല്ല അച്ഛാ, ഇവിടെ നിന്നവരൊക്കെ എവിടെ പോയി?
2: നിന്നവരോ? ഇന്ന് ഞായറാഴ്ചയല്ലയോ, ഇവിടെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ.
0: അപ്പോ അപ്പൊ ഞാൻ സംസാരിച്ചത്,
3: ഇന്നലെ ഇന്നത്തെ ഓർമ്മകളാണ്. ഓരോ ഓർമ്മകളും ഒരു തരത്തിൽ ഓരോ നഷ്ടങ്ങളാണ്. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സുന്ദര സ്വഭാവം.

0: ബാച്ചിൻ്റെ പുനഃസമാഗമത്തോട് അനുബന്ധിച്ച് തയ്യാറാക്കിയ റേഡിയോ നാടകം. ശബ്ദം നൽകിയവർ അസീം ഇബ്രാഹിം, വൃന്ദ വിജയലക്ഷ്മി, ഹരിഹരൻ ഉണ്ണി, ജിബി കോശി, സുരേഷ് കുമാർ, ഗിരീഷ് കൃഷ്ണഗിരി. ആശയം ആവിഷ്കാരം ബിനുരാജ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരശീല.
2: ഓരോ കുഞ്ഞു ഹൃദയത്തിനും ഒരു പാട്ട്, ഓരോ കുഞ്ഞു സ്വപ്നത്തിനും ഒരു കൂട്ടുകാരൻ. റേഡിയോ സാന്ദനം 90.4.

0: ഞാൻ അഭിനയിക്കാൻ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് അങ്ങനെ നന്നായി നന്നായി നന്നായി തേച്ച് തേച്ച് ഞാൻ ഒരിക്കൽ പറഞ്ഞ പോലെ തേച്ച് തേച്ചും എനിക്ക് എടുത്താണ്, ഇനി തേച്ചാൽ ഇനിയും മിനുങ്ങും എന്നുള്ളതാണ്.
1: 1940കളുടെ അവസാനത്തിൽ കോട്ടയം ജില്ലയിലെ ചെമ്പിൽ ഒരു സാധാരണ കുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ചു. പേര് മുഹമ്മദ് കുട്ടി ഇസ്മയിൽ പനപ്പറമ്പിൽ.
2: സമാനതകളില്ലാത്ത മമ്മൂട്ടി എപ്പോഴും ഉദാഹരിക്കാറ്, പക്ഷെ മമ്മൂട്ടിക്ക് ഒരു ഉദാഹരിക്കാൻ ആരുമില്ല. മമ്മൂട്ടി മമ്മൂട്ടി തന്നെ.
3: Yeah, I mean, look at what Mammootty sir is doing right now.
4: Look at the films he's doing.
5: And I thought, wow, we are in for a treat. Always enthusiastic about giving new content.
6: It's unbelievable what he's doing.
3: So to have played a gay man for the biggest superstar in Malayalam cinema.
4: How many Hindi film actors will do those kind of experiments?
7: I have to mention this about him. I've worked with almost all the superstars. I think he's a real hero.
1: അന്ന് ആരും അറിഞ്ഞിരുന്നില്ല ഈ കുട്ടിയുടെ പേര് ഒരിക്കൽ കേരളം മുഴുവൻ കേൾക്കുമെന്ന്. ആ മുഖം ഒരിക്കൽ മലയാള സിനിമയുടെ ഏറ്റവും പരിചിതമായ മുഖമാകുമെന്ന് അന്ന് ആരും ചിന്തിച്ചതുപോലുമില്ല. അദ്ദേഹത്തിന്റെ പഠനം, കോളേജ് ജീവിതം, നിയമ പഠനങ്ങൾ, അഭിഭാഷക ജീവിതം, പക്ഷേ മനസ്സിന്റെ ഏതോ കോണിൽ സിനിമയോടുള്ള ഒരു ആകർഷണമുണ്ടായിരുന്നു. ജീവിതം ഒരു വഴി കാണിച്ചപ്പോൾ സിനിമ മറ്റൊരു വഴി തുറന്നു.

1971 മലയാള സിനിമയിൽ ഒരു പുതുമുഖം എത്തുന്നു. ചെറിയൊരു സിനിമ, അനുഭവങ്ങൾ പാളിച്ചകൾ, അത് വലിയൊരു തുടക്കമെന്ന് അന്ന് ആരും പറഞ്ഞില്ല. പക്ഷേ ചില തുടക്കങ്ങൾ അങ്ങനെയാണ്, ചെറുതായിരിക്കാം, എന്നാൽ പിന്നിൽ കാത്തിരിക്കുന്നത് ഒരു വലിയ ചരിത്രമായിരിക്കും. പിന്നീട് വന്ന വർഷങ്ങളിൽ നിരവധി വേഷങ്ങളിലൂടെ തന്റെ സാന്നിധ്യം അറിയിക്കാൻ തുടങ്ങി. ചെറിയ കഥാപാത്രങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളിലേക്ക്, അവിടെ നിന്ന് നായക വേഷങ്ങളിലേക്ക്. ഓരോ സിനിമയും അദ്ദേഹത്തിന് ഓരോ പാഠങ്ങളായിരുന്നു. 1980s മലയാള സിനിമയിൽ മമ്മൂട്ടി എന്ന പേര് ശക്തമായി കേൾക്കാൻ തുടങ്ങി. കഥാപാത്രങ്ങളുടെ വൈവിധ്യം, സംഭാഷണങ്ങളിലെ ആ ഗാംഭീര്യത, കണ്ണുകളിലെ ആ തിളക്കം, മമ്മൂട്ടി സ്ക്രീനിലെത്തുമ്പോൾ പ്രേക്ഷകർക്കറിയാം

എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഒരു സിനിമയിൽ പോലീസ് ഓഫീസറായും മറ്റൊന്നിൽ കുടുംബനാഥനായും മറ്റൊന്നിൽ രാഷ്ട്രീയക്കാരനായും മറ്റൊന്നിൽ സാധാരണക്കാരനായുമെല്ലാം ഒരേ മനുഷ്യൻ, പക്ഷേ ഓരോ സിനിമയിലും വ്യത്യസ്തമായ മുഖങ്ങൾ. 1980കളുടെ മധ്യത്തോടെ മമ്മൂട്ടി മലയാള സിനിമയിലെ മുൻനിര നായകനായി മാറുകയായിരുന്നു. 87ലെ തനിയാവർത്തനം. ബാലൻ മാഷിന്റെ വേദനയും നിസ്സഹായതയും മമ്മൂട്ടി അവതരിപ്പിച്ചപ്പോൾ പ്രേക്ഷകർ കണ്ടത് ഒരു സൂപ്പർ സ്റ്റാറിന് മാത്രമല്ല, ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നൊരു നടനെയാണ്. പിന്നെ ഒരു വടക്കൻ വീരഗാഥ. ചന്തുവിന്റെ വേദനയും വീരവും ചരിത്രം തന്നെ മറ്റൊരു കണ്ണിലൂടെയാണ് കാണിച്ചു തന്നത്. ആ പ്രകടനത്തിന് ദേശീയ തലത്തിൽ അംഗീകാരം. മമ്മൂട്ടിയുടെ കാലാതീതമായ ഈ യാത്ര ഒരു താരപരിവേഷത്തിലേക്ക് മാത്രമായിരുന്നില്ല, ഒരു നടന്റെ നടന വിസ്മയത്തിലേക്കുള്ള യാത്രയായിരുന്നു. '90s മലയാള സിനിമയിൽ മമ്മൂട്ടിയുടെ മറ്റൊരു അധ്യായം തുറക്കുകയായിരുന്നു. ഒരു CBI ഡയറിക്കുറിപ്പ്, മതിലുകൾ, അമരം, വിധേയൻ, പൊന്തൻമാട, ഓരോ സിനിമയും ഓരോ ലോകം, ഓരോ കഥാപാത്രവും ഓരോ മനുഷ്യന്മാർ. ഒരിടത്ത് അധികാരത്തിന്റെ മുഖമെങ്കിൽ മറ്റൊരിടത്ത് സാധാരണ മനുഷ്യന്റെ വേദന, മറ്റൊരിടത്താണെങ്കിലോ കടലിന്റെ മണമുള്ള ജീവിതം, മറ്റൊരിടത്ത് നിശബ്ദമായ പ്രതിഷേധം. മമ്മൂട്ടി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചില്ല, അദ്ദേഹം കഥാപാത്രങ്ങളിലൂടെ ജീവിക്കുകയായിരുന്നു.

0: നടന് മാസ് ഹീറോ ആകാം, അല്ലെങ്കിൽ സീരിയസ് ക്യാരക്ടർ ചെയ്യാം. പക്ഷെ രണ്ടും ഒരുമിച്ച് ക്യാരി ചെയ്യാൻ കഴിയുന്നത് വളരെ വിരളമാണ്. മമ്മൂട്ടിയുടെ പ്രത്യേകതകളും അത് തന്നെയായിരുന്നു. ഒരു ഭാഗത്ത് ദ കിങ്, മറ്റൊരു ഭാഗത്ത് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ. ഒരു വശത്ത് മാസ് ഡയലോഗ്സ് ആണെങ്കിൽ മറുവശത്ത് അതീവ ഗൗരവമുള്ള കഥാപാത്രങ്ങളിലൂടെ. ഒരു വശത്ത് പ്രേക്ഷകരെ ആവേശത്തിലാക്കുന്ന സൂപ്പർ സ്റ്റാർ എങ്കിൽ മറുവശത്ത് കഥാപാത്രത്തിനായി സ്വയം മറക്കുന്ന നടനായി മാറുന്നു. മലയാള സിനിമയുടെ അതിരുകൾ കടന്ന് മമ്മൂട്ടിയുടെ അഭിനയ പ്രതിഭ ദേശീയതലത്തിലും ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. 4 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ, നിരവധി സംസ്ഥാന പുരസ്കാരങ്ങൾ, പത്മശ്രീ, പത്മവിഭൂഷൺ, അംഗീകാരങ്ങൾ ഒരുപാട്. കാലം ഒരുപാട് മാറിയിരിക്കുന്നു, സിനിമയും മാറിയിരിക്കുന്നു, സിനിമ കാണുന്ന രീതികളും മാറിയിരിക്കുന്നു. പക്ഷേ മമ്മൂട്ടി അദ്ദേഹം മാറിയില്ല എന്നല്ല, കാലത്തിനൊപ്പം സ്വയം പുതുക്കിക്കൊണ്ടേയിരിക്കുന്നു. പുതിയ സംവിധായകർ, പുതിയ കഥകൾ, പുതിയ ജനറേഷൻ ആക്ടേഴ്സ്, അവരോടൊപ്പം നിൽക്കാനും അവരെ പിന്തുണയ്ക്കാനും പുതിയ കഥാപാത്രങ്ങൾ പരീക്ഷിക്കാനും അദ്ദേഹം തയ്യാറായിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് നാം കാണുന്ന ഓരോ മമ്മൂട്ടി ചിത്രങ്ങളിലൂടെയും നാം മനസ്സിലാക്കുന്നത് ഇനിയും ഈ മനുഷ്യനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. ഇന്ന് മമ്മൂട്ടിയുടെ സിനിമാ യാത്രയ്ക്ക് 18 പിന്നിടുകയാണ്. ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ആ ചെറുപ്പക്കാരിൽ നിന്ന് ഇന്ന് സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഒരു റെഫറൻസ് പോയിന്റായിട്ട് തന്നെ മമ്മൂട്ടിയെ നിലനിർത്താം. എത്ര കഥാപാത്രങ്ങൾ, എണ്ണി തീർക്കാൻ കഴിയാത്തത്ര, എത്ര അവാർഡുകൾ, എണ്ണി പറയാൻ കഴിയാത്തത്ര. പക്ഷേ ഇതിനേക്കാളൊക്കെ വലുതായൊരു കാര്യമുണ്ട്, മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന തലമുറകൾ. ഒരിക്കൽ നാം അച്ഛനോടൊപ്പം മമ്മൂട്ടി ചിത്രങ്ങൾ കണ്ടു, ഇന്ന് സ്വന്തം മക്കളോടൊപ്പം മമ്മൂട്ടി സിനിമകൾ ആസ്വദിക്കുന്നു, പഠിക്കുന്നു. അത് ഒരു താരത്തിന്റെ മനോഹരമായിട്ടുള്ള അഭിനയ യാത്ര തന്നെയാണ്. മുഹമ്മദ് കുട്ടി ഇസ്മയിൽ പനപ്പറമ്പിൽ ഒരു പേരായി തുടങ്ങിയ യാത്ര മമ്മൂട്ടി എന്ന മഹാനടനായി വളരുകയാണ്. ഇന്നും ഓരോ പുതിയ കഥാപാത്രത്തിലും നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ് മലയാള സിനിമയുടെ അഭിമാനം, നമ്മുടെ സ്വന്തം മമ്മൂക്ക.
1: പ്രിയപ്പെട്ട ഇച്ഛാക്ക, ജന്മദിനാശംസകൾ.

സിനിമയുടെ ഇതിഹാസത്തിന് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: അടിമരിങ്ങേ ഇടമരിങ്ങേ അടിമരിങ്ങേ ഇടമരിങ്ങേ.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്,
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
1: 5 കല്ലുമൂട്,
0: കൊല്ലം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഓഗസ്റ്റ് 1 മുതൽ September 15 വരെ കേരള കശുവണ്ണി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: സദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ: ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ. പർച്ചേസ് ചെയ്യൂ, നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഇസി EMI, 0 ഡൗൺ പേയ്മെന്റ് ഓഫറുകളും ഈ ഓണത്തിൽ.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാള അധ്യാപക ഒഴിവ്. യോഗ്യതയുള്ളവർ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുമായി ചൊവ്വാഴ്ച രാവിലെ 11 സ്കൂൾ ഓഫീസിൽ എത്തിച്ചേരണം. IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക് എഞ്ചിനീയറിംഗ്, ബിടെക് ലാറ്ററൽ എൻട്രി, BCA എന്നിവയിലേക്കുള്ള അപ്രതീക്ഷിത ഒഴിവുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. അസൽ സർട്ടിഫിക്കറ്റുകളുമായി ചൊവ്വാഴ്ച 10 കോളേജ് ഓഫീസിൽ എത്തിച്ചേരണം. വിശദവിവരങ്ങൾക്ക് 9846 9346 01 എന്ന നമ്പറിലോ 9446081624 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ജില്ലാ കളക്ടർ ആനി ജൂല തോമസിന്റെ നേതൃത്വത്തിൽ ഇഞ്ചവിള ഓൾഡ് ഏജ് ഹോമിലെ അമ്മമാർക്കായി ഇന്ന് രാവിലെ 6 വന്ദേഭാരത് ട്രെയിനിൽ കൊച്ചിയിലേക്ക് വിനോദയാത്ര തിരിച്ചു. TKM എഞ്ചിനീയറിംഗ് കോളേജിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് കീഴിൽ തയ്യാറാക്കിയ സെന്റർ ഫോർ വാട്ടർ ക്വാളിറ്റി ആൻഡ് എൻവയോൺമെന്റൽ സർവീസ് ഇന്ന് ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് 1:30 കെമിക്കൽ എഞ്ചിനീയറിംഗ് ബ്ലോക്കിൽ നടന്ന ചടങ്ങിൽ മന്ത്രി T.സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ അധ്യാപികമാരുടെ കൂട്ടായ്മയായ പെണ്ണെഴുത്ത് കൊല്ലം സംഘടിപ്പിച്ച അധ്യാപക ദിനാഘോഷം മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. 30 അധ്യാപികമാർ ചേർന്ന് രചിച്ച മുറ്റത്തെ ചെമ്പകം എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. നിമിഷവും ഹൃദയത്തിന്റെ ഒരോർമ്മയാകട്ടെ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
2: ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: അബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്.

0: ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തരം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തരം 90.4 FM.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
4: நேயர்கள் கேட்டுக்கொண்டிருப்பது ரேடியோ சாந்த்வனம் 90.4 ஒளிபரப்பும் இன்னிசை நிகழ்ச்சியின் கடைசி பாடல். உன்னை விட இந்த உலகத்துல ஒசந்தது ஒண்ணும் இல்லை. உன்னை விட ஒரு உறவுன்னு சொல்லிக்கிட யாரும் இல்லை. வாக்குப்பட கிடைச்சான் விரும்மாண்டி, சாட்சி சொல்ல சந்திரன் வருவாண்டி, சாதிசனம் எல்லாம் அவன் தாண்டி, கேட்ட வரம் உடனே தந்தாண்டி. கணவன் மீது ஒரு பெண் கொள்ளும் எல்லையற்ற அன்பை இப்பாடல் வெளிப்படுத்துகிறது. இந்த உலகத்தில் தன்னை மகிழ்விக்க உன்னை விட உயர்ந்தது எதுவும் இல்லை என்பதை மிக அழுத்தமாக எடுத்துரைக்கிறது இப்பாடல் வரிகள். வரும் பாடலை கமலஹாசன் எழுத, இளையராஜா இசையில் கமலஹாசன், ஸ்ரேயா கோஷல் இணைந்து பாடிய பாடல் விரும்பாண்டிக்கு வேண்டி. இதோ பாடல், நேயர்களே கேட்டு மகிழுங்கள்.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: പെണ്ണിന്റെയും ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിന് കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
3: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
1: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 7, റിപ്പബ്ലിക് ഓഫ് ഗ്രാൻഡ് കൊളംബിയ സ്ഥാപിതമായതും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്നതും ബോസ്റ്റൺ നഗരം സ്ഥാപിതമായതുമൊക്കെ ഒരു സെപ്റ്റംബർ 7. സെപ്റ്റംബർ 7 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 7, റിപ്പബ്ലിക് ഓഫ് ഗ്രാൻഡ് കൊളംബിയ സ്ഥാപിതമായത് 1821 സെപ്റ്റംബർ 7. ഇന്നത്തെ വെനിസ്വേല, കൊളംബിയ, പനായ, ഇക്വഡോർ എന്നിവയുടെ മിക്ക ഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഫെഡറേഷനായിരുന്നു ഇത്. അമേരിക്കൻ ആഭ്യന്തര യുദ്ധം നടന്നത് 1864 സെപ്റ്റംബർ 7. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മനി ഇംഗ്ലണ്ടിൽ 57 ദിവസം നീണ്ടുനിന്ന ആകാശ ബോംബാക്രമണം തുടങ്ങിയത് 1940 സെപ്റ്റംബർ 7. ന്യൂയോർക്കിലെ വാട്സ് ഐലൻഡിലെ സ്റ്റേറ്റ് എമിഗ്രന്റ് ഹോസ്പിറ്റലിൽ ഇൻക്യുബേറ്ററിൽ വെച്ച ആദ്യ ശിശുവായി എഡിത് എലിനർ മാക്ലീൻ മാറിയത് 1888 സെപ്റ്റംബർ 7. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്നത് 2005 സെപ്റ്റംബർ 7. 2016 സെപ്റ്റംബർ 7 GST ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടത്. ബോസ്റ്റൺ നഗരം US മസാച്ചുസെറ്റ്സിൽ സ്ഥാപിതമായത് 1630 സെപ്റ്റംബർ 7. ചൈനീസ് കർഷകർ ഡച്ച് ഭരണകൂടത്തിനെതിരെ കലാപം ആരംഭിച്ചത് 1652 സെപ്റ്റംബർ 7.
7: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
8: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
9: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഗർഭേർയുക്തചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാഭാസമാനാസമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

0: नमः।
1: हरि ओम्। कौन्देय प्रतिजानीहि न मे भत प्रणश्यति मां हि पार्थ व्यपाश्रित्या येभ्यस्य पापयोनयः स्त्रियो वैश्यास्तथा शूद्रा तेऽपि यान्ति पराङ्गतिम् मां हि पार्थ व्यपाश्रित्या येभ्यस्य पापयोनयः स्त्रियो वैश्यास्तथा शूद्राः तेऽपि यान्ति पराङ्गतिम् मां हि पार्थ यस्माद् पार्थ मां व्यपाश्रित्य शरणमागत्य എന്നെ തന്നെ ശരണം പ്രാപിക്കുന്നവരെ അവരാരാവട്ടെ ആശ്രയത്വേന ഗൃഹീത്വ ഏബിസ്യു അവരാരോ ആവട്ടെ ഗുരുദേവ് ആരായാലും ശരി ഭവേയുഹു പാപയോനയഹ പാപയോനികളാവട്ടെ സ്ത്രീയഹ സ്ത്രീകളാവട്ടെ വൈശ്യാഹ വൈശ്യന്മാരാകട്ടെ തഥാ ശൂദ്രാഹ ശൂദ്രന്മാരാകട്ടെ ഹൂവർ ഹി മേ ബി കേട്ടില്ലേ ഇവർക്കൊക്കെ പല പരിമിതികളുണ്ട് ശൂദ്രന്മാർക്ക് ഇത്ര ആഴത്തിലുള്ള തത്വചിന്തയൊന്നും സാധിക്കില്ല വൈശ്യന്മാരുടെ അവര് എപ്പോഴും ഒരു കച്ചവട മനസ്സ് ചെയ്യല്ലേ ഭഗവത്ഗീത നല്ല പുസ്തകം കണ്ടു കഴിഞ്ഞാൽ ഇത് എത്ര ഇരട്ടിക്ക് വിൽക്കാൻ പറ്റും എന്നേ അവരാലോചിക്കുള്ളൂ എന്ന് പറയും ശൂദ്രനാണെങ്കിലോ ആ നല്ല തലേണയ്ക്ക് പകരം വെക്കാട്ടോ സുഖായി എന്നേ ചിന്തിക്കുള്ളൂ എന്ന് പറയും സ്ത്രീകൾ എന്നുള്ളത് ആക്ഷേപമായിട്ട് പറഞ്ഞതല്ല മറിച്ച് പ്രകൃതിയിൽ ആസക്തരായവർ ആർത്ഥത്തിൽ അല്ലാതെ ആധ്യാത്മിക വിഷയത്തിൽ താല്പര്യമുള്ളവർക്ക് ലിംഗഭേദമില്ല കേട്ടില്ലേ വൈകാരികതയ്ക്ക് വിധേയരായവര് അവർക്ക് തത്വചിന്ത ബുദ്ധിമുട്ടാവും അങ്ങനെയുള്ള സ്ത്രീകളാവട്ടെ പാപയോനികള് ജന്മജന്മാന്തര പാപം കൊണ്ട് പാപയോനികളായിട്ട് പിറന്നവരാകട്ടെ വേദവാഹ്യന്മാരാവട്ടെ വൈശ്യന്മാരാവട്ടെ ശൂദ്രന്മാരാകട്ടെ സ്ത്രീകളാവട്ടെ അവർക്ക് പോലും പക്ഷേ ഈ മാർഗം ഈ കവാടം തുറന്നിട്ടിരിക്കുന്നു ഡോണ്ട് വറി അബൌട്ട് ഇറ്റ് ഇതാണ് വാഗ്ദാനം ആശയം മനസ്സിലായില്ലേ അതുകൊണ്ട് നമ്മുടെ യോഗ്യതയെ കുറിച്ചും വ്യാകുലപ്പെടേണ്ടതില്ല സർവവ്യാപിയായി പരിലസിക്കുന്ന ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് ജീവിതത്തെ ആസൂത്രണം ചെയ്യൂ സ്ത്രീയോ വൈശ്യാസ്തഥാ ശൂദ്രാഹ തേപിയാന്തി പരാംഗതി അവരും ഈ പരമഗതിയെ പ്രാപിക്കുക തന്നെ ചെയ്യും കിം പുനർബ്രാഹ്മണ പുണ്യ ഭക്താരാജർഷയസ്ത

ബ്രാഹ്മണ ബ്രാഹ്മണന്റെ നിർവചനം ഉപനിഷത്തിൽ ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളതാ. ആരാണോ അക്ഷരത്തെ അറിഞ്ഞു കടന്നു പോകുന്നത് അയാളാണ് ബ്രാഹ്മണൻ. അതല്ലാത്തവരോ കൃപണ, അറിവില്ലാത്തവരാണ്. ഇങ്ങനെയുള്ള ബ്രാഹ്മണരായാൽ, ക്ഷത്രിയരായാൽ, ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ഉദ്യുക്തരായാൽ, അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ പറയാനേ ഇല്ല. കാരണം അവർക്ക് ധർമ്മബോധമുള്ളത് കൊണ്ട് താരതമ്യേന എളുപ്പല്ലേ. അതുകൊണ്ട് അർജുന, യു ഡോണ്ട് വറി അബൌട്ട് യുവർ പ്രോഗ്രസ്. ഹേ അർജുന, ഭവാന്റെ ആധ്യാത്മിക പുരോഗതിയെ സംബന്ധിച്ച് ലവലേശം ആശങ്ക പുലർത്തേണ്ട കാര്യമില്ല. കിം പുനർ ബ്രാഹ്മണ പുണ്യ ഭക്ത രാജർഷയസ്തഥാ. രാജർഷികളായിട്ടുള്ള ഭക്തന്മാര്, രാജാക്കന്മാര്, ഋഷിമാര്, അർജുന്റെ ഒക്കെ പാരമ്പര്യം അങ്ങനെയുള്ളവര്, ബ്രാഹ്മണര്. അതുകൊണ്ട് അനിത്യം അസുഖം ലോകം, ഈ ലോകത്തിനുള്ള ഒരു ഡെഫിനിഷനാണ്. ഈ ലോകത്തെ പരിശോധിച്ചാൽ അതിന്റെ പ്രകൃതം എന്താണ്? അനിത്യം. അനിത്യം എന്ന് പറഞ്ഞാൽ ഇത് നിത്യമല്ല, ഇറ്റ് ഇസ് നോട്ട് പെർമനന്റ്. പിന്നെയോ, വാട്ട് ഇറ്റ് ക്യാൻ പ്രൊവൈഡ്, എന്താ അതിന് പ്രദാനം ചെയ്യാൻ സാധിക്കുക? സുഖം കിട്ടി, സുഖം കിട്ടി എന്നൊക്കെ തോന്നും, അത്രേ ഉള്ളൂ. അഞ്ചാം അധ്യായത്തില് ഭഗവാൻ വ്യക്തമാക്കിയുണ്ട്, ഏഹി സംസ്പർശജാ ഭോഗാഹ ദുഃഖയോനയഹ ഏവതേ. അൾട്ടിമേറ്റ്ലി അവര് ദുഃഖപ്രദായകങ്ങളാകുന്നു. വിഷയങ്ങളെ, വിഷയങ്ങൾ ദുഃഖമാണ് പ്രദാനം ചെയ്യുന്നത്. ദുഃഖം പ്രദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹത്വത്തെ അധക്കരിക്കുന്നു. ഇതിലാണ് സുഖം കിട്ടുന്നത് എന്ന് വിചാരിക്കുന്നതോടെ നമ്മൾ അധപതിക്കുകയാണ്. പരമാനന്ദ സ്വരൂപത്തിൽ നിന്ന് നമ്മൾ പതിച്ചു പോകുന്നു. ഈ വിധം അസുഖം, അസുഖം നിറഞ്ഞതാണ് ലോകം, അനിത്യമാണ് ലോകം. ഈ ലോകത്തിൽ വന്ന് പെട്ടൂലോ, നമ്മളോട് ആരും ആരോടും അന്വേഷിച്ചതായിട്ടൊന്നും നമുക്ക് ഓർമ്മയില്ല അല്ലെ. എവിടെ ജനിക്കണം എന്നൊക്കെ, ആ കൊല്ലത്ത് ഇന്നയിടത്ത് ഇന്നയിടത്ത് ഇന്നയിടത്ത് ഇങ്ങനെ ഇന്നാരുടെ അച്ഛൻ മകനായിട്ട് മകളായിട്ട് ജനിക്കണമെന്ന് നമ്മൾ ആഗ്രഹം പറഞ്ഞതായിട്ടൊക്കെ നമുക്ക് ഓർമ്മയുണ്ടോ? സംഹൗ വി വൺ ഫൈൻ മോർണിംഗ് റിയലൈസ്, എന്ത്, ഇതാണ് എന്റെ അച്ഛൻ, ഇതാണ് എന്റെ അമ്മ, അങ്ങനെ വന്ന് പിറന്നിരിക്കുന്നു എന്ന് റിയലൈസ് ചെയ്തു. നൗ വാട്ട് ടു ഡു? ഇമം പ്രാപ്യ, ഇത് പ്രാപിച്ചിട്ട് മാം ഭജസ്വ, ഈ സർവേശ്വരനെ ഭജിച്ചാലും എന്നെ ഭജിക്കൂ. എന്നെ എന്ന് പറഞ്ഞാൽ ഭഗവാൻ വാസുദേവനെ. വാസുദേവൻ എന്ന് പറഞ്ഞാൽ മയാ തദമിതം സർവം ജഗത വീർത്തമൂർത്തി നമസ്താനി സർവഭൂതാനി. ഈ വിധം എന്നെ ഭജി. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ക്ഷണഭംഗുരം അസുഖം ച സുഖവർജിതം ഇമം ലോകം മനുഷ്യലോകം പ്രാപ്യ പുരുഷാർത്ഥ സാധനം ദുർലഭം മനുഷ്യത്വം ലബ്ധ്വ ഭജസ്വ. ദുർലഭമായ ഈ മനുഷ്യ ജന്മം കിട്ടിയത് പ്രമാണിച്ച് ഇനി ഭഗവാനെ ഭജിക്കാൻ തീരുമാനിക്കൂ. അനിത്യത്വാത് അസുഖത്വാത് ച അസ്യ വിളംബം സുഖാർത്ഥം ഉദ്യമം മാ കാർഷീ. സുഖപ്രാപ്തിക്ക് വേണ്ടിയ ഉദ്യമത്തിൽ ഒരു വിളംബവും വരുത്താതിരിക്കൂ. കാരണം ഇത് അനിത്യമാണ്, അസുഖമാണ് ഈ ലോകത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് ഇവിടെ വലിയ പ്രതീക്ഷയെ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കൂ. ഇൻസ്റ്റെഡ് ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് ബി അൺ ടു ഭഗവാൻ. ഇമം പ്രാപ്യ ഭജസ്വമ. കഥം, എങ്ങനെ? ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. മന്മനാഭവ മദ്ഭക്ത മദ്യാജീ മാം നമസ്കുരു മാമേ വേഷ്യസി യുക്ത്വൈവം ആത്മാനം മത്പരായണഃ. മന്മനാഭവ മദ്ഭക്ത മദ്യാജീ മാം നമസ്കുരു മാമേ വേഷ്യസി യുക്ത്വൈവം ആത്മാനം മത്പരായണഃ. മന്മനാഭവ, മനസ്സെന്നിൽ ഉറപ്പിച്ചവനാവൂ. ഇപ്പോഴെ ഏതോ രീതിയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ധനമനാ, ധനത്തിലും മറ്റു വിഭവങ്ങളിലൊക്കെയാണ് ഇപ്പൊ മനസ്സ് ഉടക്കിയിരിക്കുന്നത് എന്ന് പറയും. സോ യു ഹാവ് ടു വിഡ്രോ ഇറ്റ്. പൊളിയുന്ന ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക, അത് വലിയ ബുദ്ധിമുട്ടാവും ഭാവിയിൽ എന്ന് പറയും. മന്മനാഭവ മദ്ഭക്ത ഭവ, എന്റെ ഭക്തനായി മാറൂ. മദ്യാജീ ഭവ, സകല കർമ്മങ്ങളും എനിക്ക് അർപ്പണമായിട്ട് ചെയ്യുന്നവനാകൂ. മാം നമസ്കുരു, സമയം കിട്ടുമ്പോഴൊക്കെ എന്നെ വന്ദിക്കൂ. ഇവിടെ ഭഗവാനെ എന്ന് പറയുമ്പോ ആരെയാന്ന് മനസ്സിലാവുണ്ടല്ലോ അല്ലെ. മയാ തദമിതം സർവം എന്ന് ഭഗവാൻ ഐഡന്റിറ്റി കാർഡ് കാണിച്ചു തന്നിട്ടുണ്ടേ, ആ ഭഗവാനെ. മന്മനാഭവ മദ്ഭക്ത മദ്യാജീ മാം നമസ്കുരു മാമേ വേഷ്യസി യുക്ത്വൈവം. അപ്പൊ സ്വാഭാവികമായിട്ടും എന്നെ തന്നെ പ്രാപിക്കും. ആത്മാനം മത്പരായണ മാമേവം ഭൂതമേഷ്യസീതി അതീതേന പദേന സംബന്ധ മത്പരായണ സന്നിധ്യർത്ഥ. എന്നിൽ തന്നെ എന്നെ പരമായനമായിട്ട് സ്വീകരിച്ചതുകൊണ്ട് ഞാനാണ് പരമലക്ഷ്യം എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ എന്നെ തന്നെ പ്രാപിക്കുള്ളൂ, വേറെ എവിടെയും പോകില്ല എന്ന് പറയാം. ഇവിടെ മന്മനാഭവ എന്നുള്ളത് ബുദ്ധിയെ സംബന്ധിച്ച് പറഞ്ഞതാണ്. ബുദ്ധി ഭഗവാനിൽ ഉറപ്പിക്കുക. മദ്ഭക്ത എന്ന് പറഞ്ഞതുകൊണ്ട് മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിക്കാൻ നിർദ്ദേശിക്കുന്നു. മദ്യാജി നമസ്കുരു, ഈ രണ്ട് പ്രയോഗങ്ങളും കർമ്മയോഗത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. കർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ ഭഗവത് അർപ്പണമാക്കണം. ഇങ്ങനെ ജ്ഞാനയോഗവും ഭക്തിയോഗവും ധ്യാനയോഗവും

യോഗവും കർമ്മയോഗവും ഒക്കെ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. തന് മൻ ധന സബ് ഹേ തേരാ എന്ന് ഭഗവാന് സമർപ്പിച്ച് ശീലിക്കും. ഇത് സമർപ്പിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, എല്ലാം ഭഗവാനാണ് എന്നുള്ള ചിന്ത തന്നെയാണ് സമർപ്പണം. അതിങ്ങനെ ആലോചിക്കണം, ഇവിടെ എനിക്ക് എന്ത് സ്ഥാനം, ഞാൻ ആര്, കേട്ടില്ലേ, അതിങ്ങനെ ആലോചിക്കുന്നതാണ് ഈ സമർപ്പണം. അങ്ങനെ സമർപ്പിക്കുന്നു. ഓം തത്സത് ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണ അർജുന സംവാദേ രാജവിദ്യാ രാജഗുഹ്യയോഗോ നാമ നവമോധ്യായഃ അഥ ദശമോധ്യായഃ ഭൂയ ഏവ മഹാബാഹോ ശൃണു മേ പരമം വചഃ യത്തേഹം പ്രിയമാണായ വക്ഷ്യാമി ഹിതകാമ്യയ. അങ്ങനെ ഒമ്പതാം അധ്യായം കഴിഞ്ഞു, പത്താം അധ്യായം ആരംഭിച്ചു. വിരോധമൊന്നുമില്ലല്ലോ അല്ലെ, പത്താം അധ്യായം ആരംഭിച്ചു എന്ന് പറയാ. എന്താ പത്താം അധ്യായം ആരംഭിക്കാൻ കാരണം? സപ്തമേ അധ്യായേ ഭഗവത തത്വം. ഐ ഹോപ്പ് യു ഓൾ റിമെമ്പർ ഇൻ ദി സെവൻത് ചാപ്റ്റർ. ഏഴാം അധ്യായത്തിൽ പറഞ്ഞ കാര്യം നിങ്ങളൊക്കെ ആലോചിക്ക, നിങ്ങൾ ഓർമ്മിക്കേണ്ടെന്ന് വിചാരിക്കട്ടെ. എന്താ ഏഴാം അധ്യായത്തിൽ പറഞ്ഞത്? ഏതദ് യോനീനി ഭൂതാനി മസ്ഥാനി ഏതദ് യോനീനി ഭൂതാനി സർവാണി ഇത്യുപധാരയ അഹം കൃഷ്ണസ്യ ജഗതഃ പ്രഭവ പ്രളയസ്തഥാ മത്തഃ പരതരം നാന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ പ്രകാരത്തെ നിങ്ങൾ എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടാവില്ലേ? ഉവ നന്നായി. പ്രകാശിത പ്രകാശിത വിഭൂതയ, അങ്ങനെ എന്റെ വിഭൂതികളെ ഞാൻ അവിടെ പ്രകാശിപ്പിക്കേണ്ടായി. നവമേച്ച, ഒമ്പതിലും ഒട്ടും വിട്ടുകൊടുക്കാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? മയാ തതമിതം സർവം ജഗദവ്യക്തമൂർത്തി നാമസ്ഥാനി സർവഭൂതാനി നചാഹം ദേശവസ്ഥിത നചമസ്ഥാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം ഭൂതഭൃന്ന ച ഭൂതസ്ഥ മമാത്മാഭൂതഭാവന എന്നും കൂടാതെ അഹം ക്രതുരഹം യജ്ഞഃ സ്വധാഹമഹമൌഷധം മന്ത്രോഹമഹമേ വാജ്യം അഹമഗ്നിരഹം ഹുദം ഈ വിധമൊക്കെ പറയേണ്ടതുണ്ട്. ഉവ അഥ അനന്തരം ഇദാനീം യേഷു യേഷു ഭാവേഷു ചിന്ത്യഃ ഭഗവാൻ തേ തവ ഭാവഃ വക്തവ്യഃ തത്വം ച ഭഗവതഃ വക്തവ്യം ഉക്തമപി ദുർവിജ്ഞേയത്വാത് ഇതി അതഃ. ഇവിടെ ഏതേത് പ്രകാരത്തിലാണ് ഭഗവാനെ അങ്ങയെ ആരാധിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, മനനം ചെയ്യേണ്ടത് എന്നീ വിഷയത്തെ പറയാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഏഴാം അധ്യായത്തിൽ പറഞ്ഞതിന്റെ എക്സ്റ്റൻഷൻ ആണ്, ഒമ്പതാം അധ്യായത്തിൽ പറഞ്ഞതിന്റെ സാരം തന്നെയാണ്. ഒന്നുകൂടി പറയാം. ഭൂയ ഏവ മഹാബാഹോ, ഭഗവാനെ അങ്ങയെ മടുക്കില്ലേന്ന്. ഭൂയ ഏവ, വീണ്ടും അർജുന ശൃണുമേ പരമം വച, എന്റെ പരമമായ വാക്യത്തെ വീണ്ടും കേട്ടാലും. പ്രകൃഷ്ടം നിരതിശയ വസ്തുനഃ പ്രകാശകം വാച, നിരതിശയമായ കാര്യത്തെ കുറിച്ച് പറയുന്ന വാക്കായതുകൊണ്ടാണ് പരമം എന്ന് പറഞ്ഞത്. പരമം വച, നിരതിശയമായ തത്വത്തെ പ്രകാശിപ്പിക്കുന്ന വാക്കുകളെ കേട്ടാലും. എന്താ കാരണം? ഭൂയ ഏവ മഹാബാഹോ ശൃണുമേ പരമം വച യത്തേഹം പ്രിയമാണായ, എനിക്ക് നിന്നോടുള്ള പ്രിയം, ആ പ്രിയം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ പറയുകയാണ് പ്രിയമാണ് ഭവാൻ എനിക്ക് വളരെ പ്രിയങ്കരനാണ്. വിടില്ലേ, രുക്മിണി കേക്കണ്ട, എനിക്ക് ഭവാൻ വളരെ പ്രിയമാണായ. വക്ഷ്യാമി പറയാൻ പോവാണ്, എന്റർടൈൻമെന്റ് ഒന്നല്ല കേട്ടോ. ഹിതകാമ്യയാ, നിനക്ക് ഹിതം, ഹിതം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായ നന്മ, ആത്യന്തികമായ നന്മ നിനക്ക് പ്രദാനം ചെയ്യുന്നത് എന്തോ അതിനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നു കേട്ടാലും. അർജുന ഒരു മടുപ്പില്ല, കേട്ടില്ലേ, അത് അർജുന്റെ കണ്ണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഭഗവാൻ പിന്നെയും പുറപ്പെടുന്നത്. സപ്പോസ് ഒമ്പതാം അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗ എന്നായിരുന്നു അർജുനന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വിചാരിക്കുക, അപ്പം നിർത്തിയേനേ ഭഗവാൻ, കേട്ടില്ലേ. പക്ഷെ ഇവിടെയാണെങ്കിലോ അർജുനൻ പിന്നെയും വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ കാത്തിരി, അർജുന ഞാൻ ഒരു കാര്യം ചെയ്യാം, കേട്ടില്ലേ എന്ന് വേണ്ടു. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

0: കൈസലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടു ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടു ക്യാഷ് ബാക്ക് ഓഫർ. അതു മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഇസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകൾ. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. കൈസൽ, ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: എന്നിവരുടെ അടിയന്തര യോഗമാണ് തിരുവനന്തപുരത്ത് ചേരുക. പ്രധാന റോഡുകളിലും ദേശീയപാതകളിലും ഉണ്ടായ അപകടങ്ങളുടെ കാരണങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്യും. റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ, ട്രാഫിക് നിയന്ത്രണം, അറ്റകുറ്റപ്പണികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ചും ചർച്ച ചെയ്യും. സ്വദേശികളായ 8 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മരിക്കാനിടയായ തൃശൂർ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ചു. കൊടുങ്ങല്ലൂർ DYSP നേതൃത്വത്തിലുള്ള 8-അംഗ സംഘം കേസ് അന്വേഷിക്കും. തമിഴ്നാട്ടിലും പ്രത്യേക സംഘം അന്വേഷണം നടത്തും. തൃശൂർ കുന്നംകുളത്ത് 3 പേരുടെ മരണത്തിന് ഇടയാക്കിയ വാഹനാപകടത്തിൽ കാർ ഡ്രൈവർ പിടിയിൽ. അർത്താറ്റ് സ്വദേശിയാണ് പോലീസിന്റെ പിടിയിലായത്. എടക്കഴിയൂർ സ്വദേശികളായ ദമ്പതികളും 3 വയസ്സുള്ള മകനുമാണ് അപകടത്തിൽ മരിച്ചത്. സംസ്ഥാനത്ത് ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണത്തിൽ കേന്ദ്ര സർക്കാർ ഇളവ് വരുത്തി. ഇനി മുതൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയും LPG ഇറക്കുമതിയിലുണ്ടായ സമ്മർദ്ദവും കണക്കിലെടുത്താണ് ഈ വർഷം മാർച്ച് 12 മുതൽ ഗാർഹിക സിലിണ്ടർ ബുക്കിംഗിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. സംസ്ഥാനത്ത് പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്നു. സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. താപനില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒരു റിപ്പോർട്ട്.
1: സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം എന്നിവ ഒഴിവാക്കാൻ പകൽ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. ദാഹമില്ലെങ്കിലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണമെന്നും തൊഴിൽ സമയം ക്രമീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സ്കൂളുകളിൽ ശുദ്ധജലം ഉറപ്പാക്കുവാനും ഉച്ചവെയിലിലെ അസംബ്ലികൾ ഒഴിവാക്കുവാനും അധികൃതർ ശ്രദ്ധിക്കണം. കാട്ടുതീ, മാർക്കറ്റുകളിലെ തീപിടുത്തം എന്നിവയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും വളർത്തുമൃഗങ്ങൾക്ക് തണലും ജലലഭ്യതയും ഉറപ്പാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്ത ഇടുക്കി ജില്ലാ ക്രൈംബ്രാഞ്ച് ASI സജിത സലീമിന് സസ്പെൻഷൻ. യുവമോർച്ചയുടെ പരാതിയിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഡൽഹി സമരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും കേന്ദ്ര സർക്കാരിനെതിരെ വ്യാജ പ്രചാരണം നടത്തുകയും ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെടുത്തത്. മുതിർന്ന കോൺഗ്രസ് നേതാവും ഇടുക്കി മുൻ MLA ജോസ് കുറ്റ്യാനി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. സംസ്കാരം പിന്നീട്. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നാളെ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനാചരണം സംഘടിപ്പിക്കും. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സാക്ഷരത ജനങ്ങൾക്കും ഭൂമിക്കും സമൃദ്ധിക്കും വേണ്ടി എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും

0: @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: തൊടുപുഴ മുതലക്കോടത്ത് പൊളിച്ചു നീക്കുന്നതിനിടെ കെട്ടിടത്തിന്റെ സ്ലാബ് വീണ് രണ്ട് മരണം. കോതമംഗലം സ്വദേശികളായ ജോയ്, അനൂപ് എന്നിവരാണ് മരിച്ചത്. പ്രായമായ വൈദികരെ താമസിപ്പിച്ചിരുന്ന കെട്ടിടത്തിന്റെ സ്ലാബാണ് പൊളിച്ചു നീക്കുന്നതിനിടെ തകർന്നു വീണത്. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെയും സംസ്ഥാന വ്യാവസായിക പരിശീലന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ കണ്ണൂർ ഗവൺമെന്റ് വനിതാ ITIയിൽ നടന്ന പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേളയിൽ 175 പേരെ ഷോർട്ട്ലിസ്റ്റ് ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നും പൊതുമേഖലാ സഹകരണ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത 300 പരം അപ്രന്റീസ്ഷിപ്പ് ഒഴിവുകളിലേക്കാണ് കണ്ണൂർ RI സെന്ററിന്റെ നേതൃത്വത്തിൽ മേള നടത്തിയത്. അഡ്വക്കേറ്റ് TO മോഹനൻ MLA മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ITI പാസ്സായവരെ എല്ലാവിധത്തിലും വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റുക എന്നതാണ് അപ്രന്റീസ്ഷിപ്പ് മേളയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് MLA പറഞ്ഞു. അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗ് മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന പിണറായി ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡ്, കണ്ണൂർ മൈനർ ഇറിഗേഷൻ എന്നീ സ്ഥാപനങ്ങൾക്കുള്ള ഉപഹാര വിതരണവും MLA നിർവഹിച്ചു.
1: 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക് ഗെയിംസ് മീറ്റിന് നാളെ തുടക്കമാകും. വൈകിട്ട് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. പോലീസ് ജില്ലകൾ, സ്പെഷ്യൽ യൂണിറ്റുകൾ, ആംഡ് പോലീസ് ബറ്റാലിയനുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. ഈ മാസം 10 നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ മുഖ്യാതിഥിയാകും. ദുലീപ് ട്രോഫി ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ ശക്തമായ നിലയിൽ. ക്യാപ്റ്റൻ ഇഷാൻ കിഷന്റെ 270 റൺസ് മികവിൽ ഈസ്റ്റ് സോൺ ഒന്നാം ഇന്നിംഗ്സിൽ 708 റൺസ് നേടി എല്ലാവരും പുറത്തായി. ആലപ്പുഴയിൽ കടലിൽ കുടുങ്ങിയ മത്സ്യബന്ധന വള്ളവും 3 തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി. അഴീക്കൽ തുറമുഖത്ത് നിന്ന് 8 നോട്ടിക്കൽ മൈൽ അകലെ കൊല്ലം നീണ്ടകര സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ജീസസ് എന്ന വള്ളം എഞ്ചിൻ തകരാർ മൂലം കുടുങ്ങിക്കിടക്കുന്നതായി ഇന്ന് പുലർച്ചെയാണ് വിവരം ലഭിച്ചത്. ദ്വൈവാര ആഘോഷങ്ങളുടെ ഭാഗമായി ഈ മാസം 14th തീയതി മുതൽ 28th തീയതി വരെ കേരള ഹിന്ദി പ്രചാരസഭ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഉപന്യാസ രചന, പ്രസംഗം, സിനിമ ഗാനാലാപനം എന്നീ മത്സരങ്ങളിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾ 0471-2321-378 എന്നീ നമ്പറിൽ ലഭ്യമാണ്. ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ കീഴിൽ ആരംഭിച്ച ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ലക്ഷദ്വീപിനെ രാജ്യത്തെ മോഡൽ ഡിസ്ട്രിക്റ്റുകളിലൊന്നായി തിരഞ്ഞെടുത്തതിന്റെ ജില്ലാതല ഉദ്ഘാടനം കവരത്തി ദ്വീപിൽ സംഘടിപ്പിച്ചു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ദ്വീപുകളിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി സമഗ്രമായ ഡിജിറ്റൽ ആരോഗ്യ പരിസ്ഥിതി സംവിധാനം സൃഷ്ടിച്ചെടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസിന്റെ അധ്യക്ഷതയിൽ പ്രവാസി കമ്മീഷൻ അദാലത്ത് ബുധനാഴ്ച രാവിലെ എറണാകുളം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. പ്രവാസികളെ സംബന്ധിക്കുന്ന ഏത് വിഷയവും അദാലത്തിൽ ഉന്നയിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത നിർമ്മാണ മേഖലയിൽ വാഹനങ്ങളുടെ നിയമവിരുദ്ധ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി PK ബഷീർ വിളിച്ച അടിയന്തര യോഗം നാളെ തിരുവനന്തപുരത്ത്. തൃശൂർ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ച് കേരള പോലീസ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് 25 ദിവസത്തെ ഇടവേളയിൽ പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 47th കേരള പോലീസ് അത്ലറ്റിക് ഗെയിംസ് മീറ്റിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
4: ആകാശവാണി വാർത്താ വീക്ഷണം. സ്വച്ഛവും ഹരിതാഭവുമായ ഭാരതം നമ്മുടെ വിദ്യാലയങ്ങൾ മുന്നോട്ട്. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം കാർത്തിക വിശംഭരൻ. നമ്മുടെ കുട്ടികൾ പഠിച്ചു വളരുന്ന വിദ്യാലയങ്ങൾ കേവലം അറിവ് പകരുന്ന കേന്ദ്രങ്ങൾ മാത്രമല്ല, മറിച്ച് ഉത്തമശീലങ്ങളും സാമൂഹിക പ്രതിബദ്ധതയും പരിസ്ഥിതി ബോധവും വളർത്തുന്ന കളരികൾ കൂടിയാണ്. രാജ്യത്തെ സ്കൂളുകളിൽ സർവതോന്മുഖമായ ശുചിത്വവും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന സുപ്രധാന ദേശീയ സംരംഭമാണ് സ്വച്ഛ ഏവം ഹരിത് വിദ്യാലയ റേറ്റിംഗ്. വ്യക്തിശുചിത്വം പോലെ തന്നെ പരിസര സംരക്ഷണവും ഒരു ജീവിത സംസ്കാരമാണ്. ശുചിത്വത്തിന്റെ ബാലപാഠം വീട്ടിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നുമാണ് തുടങ്ങേണ്ടത്. വിദ്യാർത്ഥികളുടെ ആരോഗ്യപൂർണമായ വളർച്ചയ്ക്ക് പഠനാന്തരീക്ഷത്തോടൊപ്പം തന്നെ സ്കൂളുകളിലെ ശുചിത്വവും ഏറെ പ്രധാനമാണ്. വൃത്തിയുള്ള ഒരു വിദ്യാലയം രോഗപകർച്ച തടയുമെന്നതുപോലെ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഉറപ്പാക്കുന്നു. ക്ലാസ് മുറികൾ, ശുചിമുറികൾ, കളിക്കളങ്ങൾ, കുടിവെള്ള സ്രോതസ്സുകൾ എന്നിവ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ടതുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം ലക്ഷ്യമിടുന്നത് സുരക്ഷിതവും ഡിജിറ്റൽ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ളതുമായ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസ അന്തരീക്ഷമാണ്. ഇതിൽ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ 2024-25 യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് റിപ്പോർട്ട് ഈ രംഗത്തെ പുരോഗതി വ്യക്തമാക്കുന്നു. രാജ്യത്താകമാനം സ്കൂളുകളിൽ കുടിവെള്ള ലഭ്യത 99% പ്രവർത്തനക്ഷമമായ ശുചിമുറികളുടെ ലഭ്യത 97% അധികമാണ്. അതേസമയം ദേശീയ തലത്തിൽ വലിയ പുരോഗതിയുണ്ടെങ്കിലും പ്രാദേശികമായ അസമത്വങ്ങൾ പരിഹരിക്കാൻ ഇനിയും പ്രത്യേക ഇടപെടലുകൾ ആവശ്യമാണെന്ന് സർക്കാർ കരുതുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കൊണ്ടുവന്ന സ്വച്ഛ് വിദ്യാലയ പുരസ്കാര സ്കീമിന്റെ കൂടുതൽ സവിശേഷതകളോടെ പരിഷ്കരിച്ച പുതിയ രൂപമാണ് സ്വച്ഛ് ഏവം ഹരിത് വിദ്യാലയ റേറ്റിംഗ്. ശുചിത്വ പരിപാലനത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളെ കണ്ടെത്തി ആദരിക്കുക എന്നതാണ് മുഖ്യമായും പരിഗണിക്കുന്നത്. സ്കൂളുകളിലെ ശുചിത്വം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയ്ക്ക് പുറമെ വൃത്തിയും പച്ചപ്പും കാലാവസ്ഥാ ബോധവുമുള്ള പഠനാന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നതോടൊപ്പം അതിൽ മികവ് പുലർത്തുന്ന വിദ്യാലയങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2014 സെപ്റ്റംബർ 25 കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദേശീയ യജ്ഞമാണ് സ്വച്ഛ് ഭാരത് സ്വച്ഛ് വിദ്യാലയ ക്ലീൻ ഇന്ത്യ ക്ലീൻ സ്കൂൾ എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. കുട്ടികളിൽ മികച്ച ശുചിത്വ ശീലങ്ങളും സുരക്ഷിതമായ ശുചിത്വ രീതികളും വളർത്തിയെടുക്കുക എന്നതിലായിരുന്നു ഈ സംരംഭം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. തുടർന്ന്
5: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM നോടൊപ്പം.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ബാലവേലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും. സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഇസി EMI, 0 ഡൗൺ പേയ്മെന്റ് ഓൺ

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: അനുസൃതമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൂതനമായി മാറണമെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. റെയിൽവേ, ദേശീയപാതാ പദ്ധതികൾ ഇതിലുൾപ്പെടുന്നു. നാളെ വൈകിട്ട് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. പടിഞ്ഞാറൻ മേഖലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും 28th സോണൽ കൌൺസിൽ യോഗം സംസ്ഥാന സർക്കാരുകൾക്കുമിടയിൽ ഏകോപനം ആവശ്യമായ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗോവ പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിച്ചു. ഗോവ പോലീസിന്റെ അർപ്പണ മനോഭാവം, അച്ചടക്കം, പ്രതിജ്ഞാബദ്ധത എന്നിവ മാനിച്ചാണ് പുരസ്കാരമെന്ന് ശ്രീ അമിത്ഷാ വ്യക്തമാക്കി.
1: गोवा पुलिस की सेवा राष्ट्रपति जी के दिए हुए निशान के साथ देश भर की पुलिस की कतार में खड़ी है. ये गौरव जिन जिन राज्यों की पुलिस को मिला वो पुलिस के गौरवशाली इतिहास, साहस, अनुशासन और समर्पण के कारण ही प्रेसिडेंट कलर से सम्मानित करने का काम किया है.
0: ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. ഇനി മുതൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു. മുൻപ് നഗര മേഖലകളിൽ 25 ദിവസവും ഗ്രാമീണ മേഖലയിൽ 45 ദിവസവുമായിരുന്നു ഇടവേള. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി കണക്കിലെടുത്താണ് മാർച്ച് 12 മുതൽ ഗാർഹിക സിലിണ്ടർ ബുക്കിംഗിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അസമിലെ നാഗോൺ ലോക്സഭാ സീറ്റിലേക്കും തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം നിയമസഭാ സീറ്റുകൾ, പശ്ചിമബംഗാളിലെ റജ്നഗർ, നന്ദിഗ്രാം മണ്ഡലങ്ങൾ, പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി നിയമസഭാ സീറ്റ് എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. വോട്ടെടുപ്പ് ഒക്ടോബർ 6 വോട്ടെണ്ണൽ 9 നടക്കും. വിജ്ഞാപനം മറ്റന്നാൾ പുറപ്പെടുവിക്കും. ഈ മാസം 16 നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അന്താരാഷ്ട്ര നാണയനിധി ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ നൈജൽ ക്ലർക്കുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ IMF ബന്ധം ഇരു നേതാക്കളും വിലയിരുത്തിയതായി ധനകാര്യമന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിച്ച മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ സംഘം ലക്നൌവിലെ സീതാപൂർ ജില്ലയിലെ ലോക പ്രശസ്തമായ ലക്നവി ചിക്കൻകാരി എംബ്രോയിഡറി കേന്ദ്രം സിധൌലി സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഉത്തർപ്രദേശിൽ നിന്ന് ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
3: നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുഗൾ പാരമ്പര്യത്തിൽ വേരൂന്നിയ അതിലോലമായ കൈത്തയ്യൽ കലയാണ് ചിക്കൻകാരി. സർക്കാരിന്റെ ഒരു ജില്ല ഒരുൽപ്പന്നം പദ്ധതിയുടെ ഭാഗമായാണ് ചിക്കൻകാരി വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നത്. കോട്ടൺ, മസ്ലിൻ, ജോർജറ്റ്, ഓർഗൻസ തുടങ്ങിയ നേർത്ത തുണിത്തരങ്ങളിൽ സൂചി ഉപയോഗിച്ച് അതീവ ശ്രദ്ധയോടെ ചെയ്യുന്ന എംബ്രോയിഡറിയാണ് ചിക്കൻകാരി വസ്ത്രങ്ങളുടെ പ്രത്യേകത. ബഖിയ, ജാലി, പഷ്ണി തുടങ്ങിയ വ്യത്യസ്തവും സങ്കീർണവുമായ തുന്നൽ രീതികളാണ് ഇവിടെയുള്ള കരകൌശല വിദഗ്ധർ പ്രയോഗിക്കുന്നത്. സിധൌലിയിലെയും പരിസര ഗ്രാമങ്ങളിലെയും ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് സ്വയം സാമ്പത്തിക സ്വാതന്ത്ര്യവും നൽകുന്ന പ്രധാന കുടിൽ വ്യവസായമാണിത്.
0: ദേശീയപാത നിർമ്മാണ മേഖലയിലെത്തുന്ന വാഹനങ്ങളുടെ അശാസ്ത്രീയവും നിയമവിരുദ്ധവുമായ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകി. കേരളത്തിലെ ദേശീയപാതയുടെ സുരക്ഷ പരിശോധിക്കണമെന്നും കത്തിൽ ആവശ്യമുണ്ട്. തൃശൂർ കയ്പമംഗലം വാഹനാപകടത്തിൽ 8 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കത്തയച്ചത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ നാളെ അടിയന്തര യോഗം വിളിച്ചു. അതേസമയം കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ കൊടുങ്ങല്ലൂർ DYSP യുടെ നേതൃത്വത്തിൽ 8-അംഗ പോലീസ് സംഘം രൂപീകരിച്ചു. ലോറി ഡ്രൈവർമാർക്ക് പുറമെ നാഷണൽ ഹൈവേ അതോറിറ്റിയും കേസിൽ പ്രതി ചേർക്കും. ന്യൂഡൽഹിയിലെ സത്യനികേതനിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 7 പരിക്കേറ്റ 3 നില ഗുരുതരമാണ്. സംഭവത്തിൽ കെട്ടിടമുടമയെ അറസ്റ്റ് ചെയ്തതായി ഡൽഹി മുഖ്യമന്ത്രി രേഖാഗുപ്ത അറിയിച്ചു. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ഉൾപ്പെടെ 5 സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപകടത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിനും ഡൽഹി സർക്കാർ ഉത്തരവിട്ടു. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ഹോസ്റ്റലുകളുടെയും പേയിങ് ഗസ്റ്റ് കെട്ടിടങ്ങളുടെയും സമഗ്രമായ സുരക്ഷാ പരിശോധന 1 ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കും.

0: ഇളവാക്കാൻ ഡൽഹി ഹൈക്കോടതി മുനിസിപ്പൽ കോർപ്പറേഷനോട് നിർദ്ദേശിച്ചു. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വർദ്ധിച്ച ചൂട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ബീഹാറിൽ പ്രളയക്കെടുതികൾ രൂക്ഷം. 12 ജില്ലകളിലായി 10 ലക്ഷത്തിലധികം പേരെ വെള്ളപ്പൊക്കം ബാധിച്ചു. ഗംഗ ഉൾപ്പെടെയുള്ള പ്രധാന നദികളിലെ ജലനിരപ്പ് ഉയർന്ന നിലയിലാണ്. രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി സമ്രാട്ട് ചൌധരി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1350. ഫോട്ടേകോസി തൃശൂലി നദികളിലെ വിവിധ ജലവൈദ്യുത പദ്ധതികളിൽ ജോലി ചെയ്തിരുന്ന 919 പേർ ഉൾപ്പെടെ നിരവധി പേരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണാർത്ഥം നേപ്പാളിൽ ഇന്ന് ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. 2026 ഡ്യൂറന്റ് കപ്പ് വിജയികളായ ഈസ്റ്റ് ബംഗാൾ ഫുട്ബോൾ ക്ലബിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പ്രസിഡന്റ്സ് കപ്പ് സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ ഡ്യൂറന്റ് ഫുട്ബോൾ ടൂർണമെന്റ് സൊസൈറ്റി പ്രസിഡന്റും സംയുക്ത സൈനിക മേധാവിയുമായ ജനറൽ NS രാജ സുബ്രഹ്മണി, സൊസൈറ്റി വൈസ് പ്രസിഡന്റുമാരായ കരനാവിക വ്യോമസേനാ മേധാവിമാരും പങ്കെടുത്തു. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശ വ്യാപാര മന്ത്രിയുമായ സേവിയർ ബെറ്റലുമായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാമ്പത്തിക സഹകരണം എന്നിവയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനമെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 383 പോയിന്റും നിഫ്റ്റി 119 പോയിന്റും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 480 രൂപ കുറഞ്ഞ 113,040 രൂപയും ഗ്രാമിന് 14,130 രൂപയുമാണ് ഇന്നത്തെ വില. ആഗോള കാലാവസ്ഥാ വാഗ്ദാനങ്ങൾ ദ്രുതഗതിയിൽ നടപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള 4th UN കാലാവസ്ഥാ വാരാചരണത്തിന് ഇന്ന് അസർബൈജാനിലെ ബാക്കുവിൽ തുടക്കമായി. ഈ മാസം 17 വരെ നടക്കുന്ന 5 ദിവസത്തെ യോഗത്തിൽ ഭരണകൂട പ്രതിനിധികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, വ്യവസായ പ്രമുഖർ, കാലാവസ്ഥാ വിദഗ്ധർ എന്നിവർ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ലഹരിക്കെതിരെ ശക്തമായ നിലപാടെടുക്കാനും ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ പങ്കാളികളാകാനും യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളുടെ 28th സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഗോവയിൽ ചേർന്നു. ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗിലെ നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. അസമിലെ നാഗോൺ ലോക്സഭാ സീറ്റിലേക്കും തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് ഒക്ടോബർ 6. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി.
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
3: ഇ.ഒ. ആൻഡ്രിച്ചിന്റെ നോവൽ ഡ്രീന നദിയിലെ പാലം. രചന ഡോക്ടർ M. രാജീവ് കുമാർ.
4: മനുഷ്യന്റെ വിധിയും ചരിത്രവും തമ്മിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന നോവൽ. അതൊരു കലാസൃഷ്ടിയായി പരിണമിക്കുന്നത് കാണാൻ വായിക്കുക ഇ.ഒ. ആൻഡ്രിച്ചിന്റെ ഡ്രീന നദിയിലെ പാലം.
5: 1961 നൊബേൽ സമ്മാനം നേടിയതോടെയാണ് ഈ കൃതി ലോകശ്രദ്ധയിലേക്ക് വരുന്നത്. ഒരു യൂഗോസ്ലാവിൻ നോവൽ, അതും സെർബിയയിൽ എഴുതിയ കൃതി. ലോക സാഹിത്യത്തിന്റെ നെറുകയിൽ തിലകുക്കുറിയായത് 6 പതിറ്റാണ്ടിനു മുൻപാണ്.
4: അതൊരു നോവലായിരുന്നു, ചരിത്രം കൊണ്ട് തുന്നിച്ചേർത്ത ബൃഹത്തായ നോവൽ, ദ ബ്രിഡ്ജ് ഓൺ ദ ഡ്രീന.
5: അതുവരെ ഉണ്ടായിരുന്ന നോവൽ സങ്കല്പത്തെ പൊളിച്ചെഴുതിക്കൊണ്ട് വംശഗാഥയുടെ ചരിത്രം എഴുതിയ കൃതി. സുഖടിതമായ കഥാഘടനയിൽ വാർത്തെടുത്ത കൃതിയായിരുന്നില്ല അത്.
4: നൈരന്തര്യ പ്രവാഹമുള്ള കഥാപാത്രങ്ങളും സംഭവങ്ങളും കൊണ്ട് തീർത്തതായിരുന്നില്ല നോവൽ. മനുഷ്യപ്രയത്നത്തിന്റെയും യാതനയുടെയും സങ്കീർണ യാഥാർത്ഥ്യത്തിലൂടെയാണ് നോവൽ നീങ്ങുന്നത്.
5: പ്രസിദ്ധ സാഹിത്യ വിമർശകൻ പ്രൊഫസർ M. കൃഷ്ണൻ നായരുടെ ഏറ്റവും പ്രിയപ്പെട്ട നോവലായിരുന്നു.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശൈത്യകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമൂട്, കൊല്ലം.

0: നിങ്ങളുടെ ഓരോ നിമിഷവും ഹൃദയത്തിന്റെ ഒരോർമ്മയാകട്ടെ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിന്റെ ഈ സംഗീത നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. കാലാതീതമായി ദേശകാല ഭാഷാഭേദമന്യേ നിലനിൽക്കുന്ന സംഗീതം, കാലം മറക്കാത്ത ശബ്ദ സാന്നിധ്യം, ശബ്ദത്തിലൂടെയും വരികളിലൂടെയും സംഗീത ശൈലികളിലൂടെയും എത്രയോ കലാകാരന്മാർ നമുക്ക് പ്രിയപ്പെട്ടവരായി. എന്നും ഓർമ്മിക്കാൻ ഒരു പിടി ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച കുമാർ സാനുവിൻ്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാറിലൂടെ നാം ആസ്വദിക്കാൻ പോകുന്നത്.

ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് ഒരു പിടി ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ RJ ശ്രീലക്ഷ്മി.

പ്രശസ്ത ഗായകൻ കുമാർ സാനുവിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. 1990s ഏറ്റവും പ്രശസ്തരായ ഗായകരിൽ ഒരാളാണ് ശ്രീ കുമാർ സാനു. റൊമാൻറ്റിക് ഗാനങ്ങളിലൂടെയാണ് അദ്ദേഹം ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. നിരവധി ഹിറ്റ് ഗാനങ്ങളാണ് അദ്ദേഹം ബോളിവുഡിനായി സമ്മാനിച്ചത്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഹിന്ദി ഗാനങ്ങളുടെ ഭാവഗായകൻ കുമാർ സാനുവിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. 1957 ഒക്ടോബർ 20 പശ്ചിമ ബംഗാളിലെ കൽക്കട്ടയിലാണ് അദ്ദേഹം ജനിച്ചത്. കേദാർനാഥ് ഭട്ടാചാര്യ എന്നതാണ് യഥാർത്ഥ നാമം. അദ്ദേഹത്തിന്റെ പിതാവ് പശുപതി ഭട്ടാചാര്യ ഒരു ഗായകനും സംഗീത സംവിധായകനുമായിരുന്നു. പിതാവ് അദ്ദേഹത്തെ സംഗീതവും തബലയുമൊക്കെ പരിശീലിപ്പിച്ചിരുന്നു.

Music with Radio Sandvanam 90.4 FM. ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ കുമാർ സാനുവിന്റെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ മേഘമൽഹാറിലൂടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. കൽക്കട്ട സർവകലാശാലയിൽ നിന്ന് കൊമേഴ്സിൽ ബിരുദം നേടിയ ശേഷം അദ്ദേഹം കൽക്കട്ടയിലെ ഷോകളിലും റെസ്റ്റോറൻറ്റുകളിലും പാടാൻ ആരംഭിച്ചു. കിഷോർ കുമാറിന്റെ മാതൃകയിൽ അദ്ദേഹം തന്റെ ആലാപന ശൈലി അനുകരിച്ചു. 1986 തേൻ കന്യ എന്ന ബംഗ്ലാദേശി ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ പിന്നണി ഗാനാലാപന ജീവിതം ആരംഭിക്കുന്നത്.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഹിന്ദി ഗാനങ്ങളുടെ ഭാവഗായകൻ കുമാർ സാനുവിന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. 22 ഭാഷകളിലായി 18,000-ലധികം ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. ഒരു ദിവസം 28 ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തതിന് 1993 ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ അദ്ദേഹം ഇടം നേടി. ഒരു സിനിമ ഹിറ്റാകണമെങ്കിൽ കഥയും സംഗീതവും അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറയുന്നു. മലയാള സിനിമാ വ്യവസായം ശ്രുതി മധുരമായ ഗാനങ്ങൾക്ക് തുല്യ പ്രാധാന്യം നൽകുന്നുവെന്ന വസ്തുത തനിക്ക് വളരെ ഇഷ്ടമാണെന്നും കൂടുതൽ മലയാളം സിനിമാ ഗാനങ്ങൾ ആലപിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ കുമാർ സാനുവിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. 1990 പുറത്തിറങ്ങിയ ആഷിഖി എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കുമാർ സാനുവിനെ പ്രശസ്തിയുടെ നെറുകയിലെത്തിച്ചത്. തുടർച്ചയായി 5 തവണ മികച്ച പുരുഷ പിന്നണി ഗായകനുള്ള ഫിലിംഫെയർ പുരസ്കാരവും നേടി അദ്ദേഹം ചരിത്രം കുറിച്ചു. പരമോന്നത ബഹുമതികളിലൊന്നായ പത്മശ്രീ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. ഓർമ്മകളുടെ മധുരങ്ങളിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഗാനങ്ങളും ഇന്നും മിഴിവോടെ തന്നെ നിൽക്കും. ഇന്നത്തെ മേഘമൽഹാർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പേയ്മെന്റ് പാലിറ്റി കെ ട്രസ്റ്റ് സംരംഭം.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ.ജെ. ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ

മനോഹരവേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30. ആശയം അവതരണം രജനി ഗിരീഷ്.
1: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഹായ് കൊച്ചുകുട്ടുകാരെ, ഇന്നത്തെ ബെഡ് ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. ശരിക്കും ഒരു രാജകുമാരി, ഇതാണ് ഇന്നത്തെ കഥയുടെ പേര്. ഒരു രാജകുമാരനുണ്ടായിരുന്നു. ആ രാജകുമാരൻ പറഞ്ഞു, ഞാൻ ശരിക്കുള്ള രാജകുമാരിയെ മാത്രമേ കല്യാണം കഴിക്കൂ. അങ്ങനെ പല പല രാജകുമാരിമാരെ പോയി കണ്ടിട്ടും അവരൊന്നും ശരിക്കുള്ള രാജകുമാരി അല്ല എന്ന് രാജകുമാരൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി ഇടിവെട്ടി മഴ പെയ്യുമ്പോൾ കൊട്ടാരവാതുക്കൽ ഒരു സുന്ദരി മഴ നനഞ്ഞു വന്നു മുട്ടി. ആരാണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അവളൊരു രാജകുമാരിയാണെന്ന്. അത് പരീക്ഷിക്കാൻ റാണി ഒരു ഉപായം കണ്ടു. തലയൊക്കെ തുവർത്തി ഉറങ്ങാൻ അവൾ വരും മുമ്പ് കിടക്കയിൽ ഒരു പയറുമണി ഇട്ടു. പയറുമണിയുടെ മീതെ 20 കിടക്ക കൂടി ഇട്ടു. എന്നിട്ട് രാജകുമാരിയോട് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. പിറ്റേ ദിവസം റാണി അന്വേഷിച്ചു, ഉറക്കം സുഖമായിരുന്നോ എന്ന്. ഇല്ല, രാജകുമാരി പറഞ്ഞു. എന്തോ കിടക്കയിൽ തടഞ്ഞിരുന്നു, അതിനാൽ ഉറങ്ങാനേ കഴിഞ്ഞില്ല. ഇവളാണ് ശരിക്കും രാജകുമാരി, റാണി പറഞ്ഞു. കാരണം ഒരു രാജകുമാരിക്കേ 20 കിടക്കകളുടെ അടിയിൽ ഒരു പയർമണി കിടന്നാൽ പോലും ഉറക്കം നഷ്ടപ്പെടൂ. രാജകുമാരൻ അവളെ വിവാഹം ചെയ്തു, സന്തോഷമായി ജീവിച്ചു. ഒരു പയർമണി ഇപ്പോഴും ആ രാജ്യത്തെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് ആ പയർമണി തന്നെയാണ്. ഇത് നടന്ന കഥയാണ് കേട്ടോ, അല്ലാതെ ഇത് കെട്ടിച്ചമച്ച കഥയല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ കഥ? അങ്ങനെയെങ്കിൽ നാളെ വേറൊരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM.
3: നമുക്കൊരാളോട് പ്രേമം തോന്നി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുള്ളവരെല്ലാവരും നമുക്ക് വേണ്ടി നൃത്തം ചെയ്യും.

ആകാശവാണി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇന്നാദ്യം കണ്ണോട് കണ്ണായിടാം എന്ന ഗാനം. സംഗീതം ജോബ് കുര്യൻ. വരികൾ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. പാടിയത് മൃദുല വാര്യർ, ജോബ് കുര്യൻ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താവിശേഷങ്ങളും ലോക മലയാളികൾക്കായി

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത. ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് മടങ്ങുകയാണ്. ഓണക്കാലത്ത് ഒരു പുതിയ വസ്ത്രം വാങ്ങാത്ത വീട് ഒരു പക്ഷേ വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ചും ഓണക്കാലത്ത് മലയാളിയുടെ വസ്ത്രധാരണത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. വെള്ള നിറത്തിലുള്ള വസ്ത്രത്തിൽ തിളങ്ങുന്ന സ്വർണക്കര, പുരുഷന്മാരുടെ മുണ്ടിലും സ്ത്രീകളുടെ സാരിയിലും കാണുന്ന ആ കസവിന്റെ ഭംഗി. അതെ, നമ്മൾ ധരിക്കുന്ന ഈ കസവ് മുണ്ടിനും കസവ് സാരിക്കും പിന്നിൽ നൂറ്റാണ്ടുകളുടെ ഒരു പാരമ്പര്യമുണ്ടെന്നത് എത്ര പേർ ചിന്തിച്ചിട്ടുണ്ടാകും. ഇന്ന് അറിയാം അറിവ് നേടാമിലൂടെ നമ്മുടെ കേരളത്തിന്റെ തനത് വസ്ത്രധാരണത്തെയും അതിനു പിന്നിലെ സമ്പന്നമായ കൈത്തറി പാരമ്പര്യത്തെയും കുറിച്ച് കൂടുതലറിയാം. കേരളത്തിന്റെ പരമ്പരാഗത വസ്ത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് മുണ്ടും നേരിയതും കസവ് സാരി തുടങ്ങിയവയാണ്. പുരുഷന്മാരുടെ പരമ്പരാഗത വസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ സാധാരണയായി നമ്മൾ കാണുന്നത് വെള്ള നിറത്തിലുള്ള മുണ്ടും അതിന്റെ അരികിൽ കാണുന്ന കരയോ അല്ലെങ്കിൽ കസവോ ആണ്. ഈ വസ്ത്രങ്ങളുടെ എല്ലാം സൗന്ദര്യം എന്ന് പറയുന്നത് അതിന്റെ ലാളിത്യം തന്നെയാണ്. വളരെയധികം നിറങ്ങളോ ഡിസൈനുകളോ ഇല്ല, വെള്ളയും സ്വർണവും ചേർന്ന ലളിതമായ നിറക്കൂട്ടം. പക്ഷേ അതിനുള്ളിൽ കേരളത്തിന്റെ പ്രകൃതിയുടെയും സംസ്കാരത്തിന്റെയും ഒരു പ്രത്യേക സൗന്ദര്യം ഒളിഞ്ഞിരിക്കുന്നു. ഈ കസവ് എന്നത് സ്വർണ നിറത്തിലുള്ള അലങ്കാര നൂൽ ഉപയോഗിച്ച് വസ്ത്രത്തിന്റെ കരയിൽ ഉണ്ടാക്കുന്ന പ്രത്യേക ഒരു അലങ്കാരമാണ്. പരമ്പരാഗതമായി യഥാർത്ഥ സ്വർണം ഉപയോഗിച്ചുള്ള നൂൽ ചില വസ്ത്രങ്ങളിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഇന്ന് സാധാരണയായി സ്വർണ നിറമുള്ള ലോഹ നൂലുകളാണ് ഉപയോഗിക്കുന്നത്. വെള്ള വസ്ത്രത്തിൽ തിളങ്ങുന്ന ആ സ്വർണക്കരയാണ് കേരളത്തിന്റെ പരമ്പരാഗത വസ്ത്രങ്ങൾക്ക് അതിന്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന രൂപം നൽകുന്നത്. ഇവിടെയാണ് കൈത്തറിയുടെ കഥ തുടങ്ങുന്നത്. ഒരു തുണി നമ്മുടെ കൈകളിൽ എത്തുന്നതിന് മുമ്പ് അതിന്റെ പിന്നിൽ ഒരുപാട് മനുഷ്യരുടെ അധ്വാനമുണ്ട്. നൂൽ തയ്യാറാക്കുന്നു, അത് പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുന്നു, തറിയിൽ നൂലുകൾ കയറ്റുന്നു, പിന്നീട് കൈകൊണ്ട് തറി പ്രവർത്തിപ്പിച്ച് ഓരോ ഇഞ്ചും നെയ്തെടുക്കുന്നു. അതുകൊണ്ടാണ് കൈത്തറി എന്ന വാക്കിന് ഇത്ര വലിയ അർത്ഥമുള്ളത്. ഒരു യന്ത്രം നിർമ്മിച്ച ഉൽപ്പന്നം മാത്രമല്ല അത്, ഒരു മനുഷ്യന്റെ സമയം, കഴിവ്, ക്ഷമ, കൃത്യത ഇതെല്ലാം ചേർന്നാണ് ഒരു കൈത്തറി വസ്ത്രം ഉണ്ടാകുന്നത്. ഒരു കൈത്തറി സാരി നെയ്യുമ്പോൾ അതിലെ ഓരോ നൂലും ഒരു കരകൗശല വിദഗ്ധന്റെ കൈകളിലൂടെ കടന്നുപോകുന്നു. അതിനാൽ ഒരു കൈത്തറി വസ്ത്രം വാങ്ങുമ്പോൾ നമ്മൾ വാങ്ങുന്നത് ഒരു തുണി മാത്രമല്ല, ഒരു പാരമ്പര്യത്തെയും ഒരു തൊഴിൽ മേഖലയെയും പിന്തുണയ്ക്കുക കൂടിയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൈത്തറിക്ക് സ്വന്തമായ പാരമ്പര്യമുണ്ട്. ഇതിൽ ഏറ്റവും പ്രശസ്തമായ കേന്ദ്രങ്ങളിലൊന്നാണ് ബാലരാമപുരം. തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം കൈത്തറി ഉൽപ്പന്നങ്ങൾ ഏറെ പ്രസിദ്ധമാണ്. പ്രത്യേകിച്ച് കസവിന്റെ മനോഹാരിതയും മികച്ച നെയ്ത്തിന്റെ ഗുണനിലവാരവും ബാലരാമപുരം കൈത്തറിയുടെ പ്രത്യേകതകളായി കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ കുത്താമ്പുള്ളി കേരളത്തിലെ പ്രശസ്തമായ കൈത്തറി കേന്ദ്രമാണ്. തൃശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി സാരികൾക്കും മുണ്ടുകൾക്കും പ്രത്യേക പ്രശസ്തിയുണ്ട്. കസവ് കരയുള്ള പരമ്പരാഗത വസ്ത്രങ്ങളാണ് ഇവിടെ ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത്. ചേന്നമംഗലം ആണ് മറ്റൊരു പ്രധാന കൈത്തറി കേന്ദ്രം. എറണാകുളം ജില്ലയിലെ ചേന്നമംഗലത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നെയ്ത്ത് പാരമ്പര്യമുണ്ട്. പരമ്പരാഗത വസ്ത്രങ്ങൾക്കൊപ്പം ഇന്ന് ആധുനിക ഡിസൈനുകളിലും ഇവിടെ കൈത്തറി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. വടക്കൻ മലബാറിന്റെ അഭിമാനമാണ് കണ്ണൂർ കൈത്തറി. കേവലം മുണ്ടുകളിൽ ഒതുങ്ങാതെ അന്താരാഷ്ട്ര തലത്തിൽ പോലും കയറ്റി അയക്കുന്ന ഗുണമേന്മയുള്ള കൈത്തറി വസ്ത്രങ്ങളും ബെഡ്ഷീറ്റുകളും തുണിത്തരങ്ങളും കണ്ണൂരിന്റെ കരുത്താണ്. ഇങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന്റെ പല പ്രദേശങ്ങൾക്കും അവരുടേതായ കൈത്തറി ശൈലിയും പാരമ്പര്യവും ഉണ്ടെന്ന് കാണാം. ഒരു കാലത്ത് നമ്മുടെ ഗ്രാമീണ ജീവിതത്തിന്റെ തന്നെ ഭാഗമായിരുന്നു കൈത്തറി. ഒരു കുടുംബത്തിലെ പല അംഗങ്ങളും നെയ്ത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കാലമുണ്ടായിരുന്നു. എന്നാൽ കാലം മാറി, വില കുറഞ്ഞ മെഷീൻ നിർമ്മിത വസ്ത്രങ്ങൾ വിപണിയിൽ കൂടുതലായി, ഉൽപാദനം വേഗത്തിലായി, ഉപഭോക്താക്കളുടെ താൽപര്യങ്ങളും മാറി. ഇതിന്റെ ഭാഗമായി പരമ്പരാഗത കൈത്തറി മേഖലയ്ക്ക് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. എങ്കിലും കൈത്തറി പൂർണമായും അപ്രത്യക്ഷമായിട്ടില്ല. കാരണം കൈത്തറിയുടെ മൂല്യം അതിന്റെ വിലയിൽ മാത്രമല്ല, അതിന്റെ പാരമ്പര്യത്തിലാണ്. ഇന്ന് കൈത്തറി വീണ്ടും പുതിയൊരു രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. പരമ്പരാഗത മുണ്ടും സാരിയും മാത്രമല്ല, കൈത്തറി ഷർട്ടുകൾ, കുർത്തകൾ, ടോപ്പുകൾ, സ്റ്റോളുകൾ, ഹോം ഫേർണിഷിംഗ് ഉൽപ്പന്നങ്ങൾ തുടങ്ങി നിരവധി ആധുനിക ഉൽപ്പന്നങ്ങളിലേക്ക് കൈത്തറി കടന്നുവരുന്നു. യുവതലമുറയും കൈത്തറി വസ്ത്രങ്ങളെ പുതിയ രീതിയിൽ സ്വീകരിക്കുന്നുണ്ട്. അതായത്, പാരമ്പര്യം ഉപേക്ഷിക്കാതെ അതിനെ കാലത്തിനനുസരിച്ച് മാറ്റുകയാണ്. കാരണം ഒരു പാരമ്പര്യം നിലനിൽക്കണമെങ്കിൽ അത് മ്യൂസിയത്തിൽ സൂക്ഷിച്ചാൽ മാത്രം പോരാ, അത് ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം. കൈത്തറിയുടെ മറ്റൊരു പ്രത്യേകത അതിന്റെ പരിസ്ഥിതി സൗഹൃദ സ്വഭാവമാണ്. വൻതോതിലുള്ള വ്യാവസായിക ഉൽപാദനവുമായി താരതമ്യം ചെയ്യുമ്പോൾ പല കൈത്തറി ഉൽപ്പന്നങ്ങൾക്കും കുറഞ്ഞ തോതിലുള്ള ഊർജ ഉപയോഗം മാത്രമാണ് ആവശ്യമായി വരുന്നത്. കൂടാതെ പ്രാദേശികമായി നിർമ്മിക്കുന്ന കൈത്തറി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് പ്രാദേശിക തൊഴിലാളികളെയും കരകൗശല വിദഗ്ധരെയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇന്ന് ലോകം മുഴുവൻ സസ്റ്റൈനബിൾ ഫാഷൻ എന്ന ആശയത്തെക്കുറിച്ച് സംസാരിക്കുന്ന കാലമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പഴയ കൈത്തറി പാരമ്പര്യത്തിൽ തന്നെ ആധുനിക ലോകം ഇന്ന് അന്വേഷിക്കുന്ന പല ആശയങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു കസവ് സാരിയോ മുണ്ടോ ധരിക്കുമ്പോൾ അത് ഒരു ഫാഷൻ ചോയ്സ് മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തെ നമ്മളോടൊപ്പം കൊണ്ടു നടക്കുക കൂടിയാണ്. കേരളത്തിന്റെ കൈത്തറി പാരമ്പര്യം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമെന്നതിലുപരി നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെയും ഗ്രാമീണ സമൂഹത്തിന്റെയും ഭാഗമാണ്. ഒരു കൈത്തറി ഉൽപ്പന്നം നാം വാങ്ങുമ്പോൾ അത് ഒരു പാരമ്പര്യത്തെ തിരഞ്ഞെടുക്കുക കൂടിയാണ്. ഒരു കസവ് സാരിയുടെ ഓരോ നൂലിലും ഒരു നെയ്ത്തുകാരന്റെ അധ്വാനമുണ്ട്. ഒരു മുണ്ടിന്റെ ഓരോ കരയിലും ഒരു പാരമ്പര്യത്തിന്റെ കഥയുണ്ട്. അതുകൊണ്ട് ആഘോഷവേളകളിൽ കൈത്തറി വസ്ത്രം ധരിക്കുമ്പോൾ അതിന് പിന്നിലെ കൈകളെയും കഥകളെയും പാരമ്പര്യത്തെയും കൂടി ഓർക്കാം. അതിനെ ആദരിക്കുകയും ഉപയോഗിക്കുകയും അടുത്ത തലമുറയിലേക്ക് കൈമാറുകയും ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. അതിനാൽ കൈത്തറി തിരഞ്ഞെടുക്കുന്നത് ഒരു വസ്ത്രം വാങ്ങുന്നതിലുപരി നമ്മുടെ സംസ്കാരത്തെയും നെയ്ത്തുകാരുടെ ജീവിതത്തെയും ഭാവിയെയും പിന്തുണയ്ക്കുന്ന ഒരു മനോഹരമായ തീരുമാനം കൂടിയാണ്. അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. സൈനിങ് ഓഫ് നിങ്ങളോടൊപ്പം ഞാൻ പ്രീത. കേൾക്കൂ, ആസ്വദിക്കൂ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്. ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്ദനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്ദനം 90.4 FM.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: റേഡിയോ സാന്ത്വനം 90.4 സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സുന്ദര സഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. സംഘർഷഭരിതമായ ദൈനംദിന ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ള മോചനം കൂടിയാണ് ഓരോ യാത്രകളും എന്നാണ് ഞങ്ങളുടെ സങ്കല്പം. ഇലക്ട്രോണിക് തിരശീലയിൽ നിന്നുള്ള മോചനവും സർഗാത്മകതയിലേക്കുള്ള ചുവടുവയ്പുമാണല്ലോ സഞ്ചാരങ്ങൾ പുത്തൻ അറിവുകളും അനുഭവങ്ങളും സൗഹൃദങ്ങളും നൽകുന്ന ആവേശം തന്നെയാണ് കൂടുതൽ യാത്രകൾ നടത്തുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. നമ്മുടെ സംസ്ഥാനത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന കുടക് ജില്ലയിൽ നടത്തിയ സന്ദർശന വിശേഷങ്ങളാണല്ലോ നമ്മൾ പങ്കുവച്ചു വരുന്നത്. കുടകിലെ കാലാവസ്ഥയുടെ മഹത്വം കാരണം കർണാടകയിലെ സ്കോട്ട്ലൻഡ് എന്ന പേരും ഈ ജില്ല നേടിയെടുത്തിരിക്കുന്നു. ദക്ഷിണ ഭാരതത്തിനാകെ തെളിനീരും തണുപ്പും സമ്മാനിക്കുന്ന കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമായ തലക്കാവേരിയും അവിടുത്തെ ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നുള്ള കാഴ്ചയും പറഞ്ഞിരുന്നു. മരങ്ങളുടെ ഇടയിൽ നിന്നും ഇറങ്ങി വന്ന് നമ്മെ തഴുകി തലോടി കടന്നുപോകുന്ന കോടമഞ്ഞിൻ്റെ ഭക്ഷ്യ സൗന്ദര്യം എത്ര പറഞ്ഞാലും മതിയാകില്ല. അത് അനുഭവിച്ചു തന്നെ അറിയാം. ചൈനയുടെ ടിബറ്റൻ അധിനിവേശ കാലത്ത് അഭയാർത്ഥികളായി എത്തി ബൈലാകൂപ്പയിൽ സ്ഥാപിച്ച ബുദ്ധവികാരത്തെക്കുറിച്ചും അതിന് നേതൃത്വം നൽകിയ റിംബോചെയെ കുറിച്ചും പറഞ്ഞത് ഓർക്കുമല്ലോ. കാവേരി നദിക്ക് പ്രകൃതി ഒരുക്കിയ തുരുത്തായ നിസർഗധാമയിൽ പ്രവേശിച്ച കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മുള കൊണ്ട് നിർമ്മിച്ച തൂക്കുപാലത്തിൽ നിന്ന് മീനിനെ ഊട്ടിയതും കൊതിയോടെ വാ തുറന്ന് മുകളിലേക്ക് ചാടുന്ന മീനുകളുടെ സാഹസിക ചാരുതയും പറഞ്ഞിരുന്നു. നടപ്പാതയിലൂടെ മുന്നോട്ട് നീങ്ങിയപ്പോൾ കണ്ട സമാനതകളില്ലാത്ത ഇല്ലിമുളം കാടുകളുടെ ഹരിതശോഭയും കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ഇനി കൂടുതൽ നിസർഗധാമ വിശേഷങ്ങളിലേക്ക് കടക്കാം. കുറച്ചുകൂടി മുന്നോട്ട് നടന്നാൽ ആനകളെ പൊരുക്കി നിർത്തിയിരിക്കുന്നത് കാണാം. നല്ല വലിപ്പമുള്ള ആനകളുടെ പുറത്ത് ഇരിപ്പിടങ്ങൾ കെട്ടിവെച്ചാണ് ഇവയെ ഒരുക്കി നിർത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ആനപ്പുറത്തൊരു സവാരിയാകാം. ഈ വനയാത്രയ്ക്ക് പ്രത്യേകം ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്. പലരും ആന സവാരിയുടെ ടിക്കറ്റ് എടുത്ത് ആനപ്പുറത്ത് യാത്ര ആരംഭിച്ചു. 3 മുതൽ 4 ആളുകൾ വരെ ഒരു ആനപ്പുറത്ത് സവാരിക്ക് അനുവാദമുണ്ട്. എന്തായാലും ഞങ്ങൾ സാഹസത്തിന് മുതിർന്നില്ല. സഞ്ചാരികളെയും കയറ്റിയുള്ള ആനകളുടെ കാട്ടിലൂടെയുള്ള യാത്ര കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു. ദൂരം പിന്നിടും തോറും കാടിൻ്റെ ഭംഗിയും നിബിഡതയും ഏറി വന്നു. വൈകാതെ ഞങ്ങൾ മാൻ പാർക്കിന് സമീപമെത്തി. വളരെ ഫലപ്രദമായി വളർത്തി സംരക്ഷിച്ചു വരുന്ന മാനുകളുടെ കാഴ്ച സമ്മാനിക്കുന്ന ആഹ്ലാദം ഒട്ടും ചെറുതല്ല. മാനുകളെ കണ്ട കുട്ടികൾ ആഹ്ലാദത്തോടെ തുള്ളിച്ചാടുന്നതും ചിരിക്കുന്നതും അടുത്തുള്ള മുളയിൽ നിന്ന് കൊമ്പൊടിച്ച് മാനുകൾക്ക് നൽകാൻ ശ്രമിക്കുന്നതും കൗതുകത്തോടെ നോക്കി നിൽക്കാൻ കഴിഞ്ഞത് സന്തോഷമായി. കുറച്ചുകൂടി മുന്നോട്ടെത്തുന്നതോടെ കാവേരി നദിയുടെ വിശാലത ദൃശ്യമാകും. തകൃതിയായി ഒഴുകി നീങ്ങുന്ന കാവേരിയുടെ തനി നിറം കാണാൻ കഴിയുന്നത് ഇവിടെയാണ്. മോഹൻലാലിൻ്റെ സിനിമയായ നരൻ ആണ് അപ്പോൾ ഓർമ്മയിലെത്തിയത്. അവിടെ ഉണ്ടായിരുന്ന വനം വകുപ്പിലെ ജീവനക്കാരോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ വളരെ ആവേശത്തോടെയാണ് അവർ ഈ വിശേഷം കേട്ടതും പ്രതികരിച്ചതും. മഴക്കാലത്ത് കാവേരി നദിയിലൂടെയും കാട്ടിൽ നിന്നുള്ള വൃക്ഷങ്ങളും ജീവജാലങ്ങളും മറ്റും ഒഴുകി എത്താറുണ്ടെന്ന് വനപാലകർ ഞങ്ങളോട് പറഞ്ഞു. എവിടെയായാലും നദിയും കാടും ഒരുപോലെ

ാണല്ലോ കുറച്ച് ദൂരം കൂടി പിന്നിട്ടപ്പോൾ വെള്ളം തീരെ കുറഞ്ഞ് പാറക്കെട്ടുകൾ തെളിഞ്ഞ ഒരു നദീഭാഗം കാണാനായി. കാവേരിയിൽ ഇറങ്ങിയില്ല എന്ന പഴി മാറ്റാനായി ഞങ്ങൾ പാറകളിലൂടെ നടന്ന് അക്കരയിലെത്തി. ഫോട്ടോകൾ പകർത്തിയ ശേഷം വേഗം തന്നെ ഇക്കരയിലേക്ക് നടന്ന് കരപറ്റി. ആനസവാരിയും മാൻദർശനവും കഴിഞ്ഞ് മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് മുളക്കൂട്ടങ്ങളിൽ കെട്ടി ഉയർത്തിയിരിക്കുന്ന ഏറുമാടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് താമസിക്കുവാനായി നിർമ്മിച്ചിട്ടുള്ളവയാണ് ഏറുമാടങ്ങൾ. ഇതിലേക്ക് കയറുവാൻ കുത്തനെയുള്ള മുളയെണ്ണിയും നിർമ്മിച്ച് ചാരിവെച്ചിട്ടുണ്ട്. ആവേശവും കൗതുകവും ഒന്നിച്ചു വന്നതോടെ ഞങ്ങളും ഏറുമാടത്തിലേക്ക് കുത്തനെ ഉയർത്തി നാട്ടിയിരിക്കുന്ന ഏണിയിലൂടെ വളരെ സാവധാനം അതീവ ശ്രദ്ധയോടെ കയറി ഏറുമാടത്തിൽ നിന്നും ഫോട്ടോകൾ എടുത്ത ശേഷം താഴേക്ക് ഇറങ്ങി. ഏറുമാടത്തിൽ നിന്നുള്ള കാഴ്ച അമ്പരപ്പിക്കും വിധം രസാവകമായിരുന്നു. താഴെ ചെറു ശബ്ദത്തോടെ ഒഴുകുന്ന കാവേരി, കരയിലാകെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന മുളങ്കൂട്ടം, ഇടയ്ക്കിടെ അവയ്ക്ക് ഇടയിലൂടെ നടപ്പാത മുറിച്ച് കടക്കുന്ന കാട്ടുമുയലുകൾ, ആന സവാരിക്കാരുടെ ആഹ്ലാദാരവും. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കളെ, സുന്ദരസഞ്ചാരത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. ഒരു പാലിയേറ്റീവ് കെയർ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിലെ കുടക് ജില്ലയിൽ നടത്തിയ യാത്രാവിശേഷങ്ങളാണ് ശ്രോതാക്കളുമായി പങ്കിടുന്നത്. കാവേരി നദിക്ക് പ്രകൃതി കനിഞ്ഞു നൽകിയ നിസർഗധാമ എന്ന തുരുത്ത് വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇവിടുത്തെ സമാനതകളില്ലാത്ത ഇല്ലിമുളം കാടും പ്രവേശനത്തിനായി കാവേരി നദിയിൽ മുളകൊണ്ട് കെട്ടി ഉയർത്തിയിരിക്കുന്ന തൂക്കുപാലത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു. ആനസവാരിയും കാടിൻ്റെ വിജനതയിൽ വെള്ളം തീരെ കുറഞ്ഞ പാറകൾ ഉയർന്നു നിന്ന ഭാഗത്തുകൂടി നടന്ന് അക്കരയെത്തി ഫോട്ടോ പകർത്തിയതും അതിമനോഹരമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച മുളകൊണ്ട് നിർമ്മിച്ച ഏറുമാടങ്ങളിൽ സാഹസികമായി കയറി നിന്ന് ചുറ്റുമുള്ള ഫോട്ടോ പകർത്തിയ കാര്യം പറഞ്ഞാണ് ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ നിസർഗധാമ വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിമനോഹരമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച് പരിപാലിക്കുന്ന പൂന്തോട്ടം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. വർണ്ണപുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്ന പൂച്ചെടികളുടെ ഭംഗി എത്ര കണ്ടാലും മതി വരില്ല. വിവിധ ഇനങ്ങളിലുള്ള പനിനീർ ചെടികളുടെ ഒരു വലിയ ശേഖരം തന്നെ സന്ദർശകർക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ധാരാളം വള്ളിച്ചെടികളും ബോഗൻവില്ലയും പേരറിയാത്ത കുറച്ച് ഏറെ ചെടികളും പൂക്കളും കൊണ്ട് സമ്പന്നമായ ഉദ്യാനം. കുട്ടികൾക്കുള്ള പാർക്കാണ് മറ്റൊരു പ്രധാന ആകർഷണം. ആധുനിക രീതിയിലുള്ള ധാരാളം കളി ഉപകരണങ്ങൾ കുട്ടികൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിസർഗധാമയിലെ കാലാവസ്ഥ എടുത്തു പറയേണ്ടത്, സമശീതോഷ്ണാവസ്ഥയുടെ മഹത്വം അറിയണമെങ്കിൽ കുടകിലെത്തണം എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. ആഹ്ലാദ തിമർപ്പിൽ ആറാടി നിൽക്കുന്ന കുട്ടികളുടെ ആനന്ദത്തിൽ സംതൃപ്തരായി കുട്ടികളുടെ പാർക്കിൽ നിൽക്കുന്ന രക്ഷിതാക്കളുടെ മന്ദസ്മിതം തന്നെ കാണികൾക്ക് ആനന്ദമേകുന്നു. ഇവിടെ താമസിക്കുവാൻ കോട്ടേജുകളും ട്രീ ഹൗസുകളും ലഭ്യമാണ്. ഏറുമാടത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞത് ഓർക്കുമല്ലോ. വിനോദസഞ്ചാരികൾക്ക് ഏറെ ഹരം പകരുന്നതിനായി ഒരുക്കിയിരിക്കുന്ന ബോട്ട് സവാരിയും നിസർഗധാമയിലെ സവിശേഷതകളിൽ ഒന്നാണ്. ദക്ഷിണേന്ത്യക്കാകെ തെളിനീർ നൽകുന്ന കാവേരി നദിയിലൂടെ ഒരു ബോട്ട് യാത്ര ആരും ആശിച്ചു പോകുന്ന ഒന്നാണ്. അഷ്ടമുടി കായലിലും വേമ്പനാട്ട് കായലിലും ബോട്ട് യാത്ര നടത്തുന്ന നമുക്ക് ഇതത്ര വലിയ കാര്യമല്ലെങ്കിലും ഇവിടെ എത്തുന്ന മഹാഭൂരിപക്ഷം വിനോദസഞ്ചാരികളും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നു. ഞങ്ങളും പിന്നോക്കം പോകാൻ തയ്യാറായില്ല. പെഡൽ ബോട്ടും തുഴ ബോട്ടും ഇവിടെ ലഭ്യമാണ്. കേരവൃക്ഷങ്ങളാൽ അലങ്കൃതമാണ് വേമ്പനാട് കായലും അഷ്ടമുടിക്കായലുമെങ്കിൽ വനവൃക്ഷങ്ങളാൽ സമ്പന്നവും അതിരുകൾ പങ്കിടുന്നതുമായ കാവേരി നദിയിലൂടെ നടത്തിയ ബോട്ട് യാത്ര അതിമനോഹരവും ആഹ്ലാദദായകവും ആയിരുന്നു. മോശമില്ലാത്ത ഒഴുക്കുള്ള നദിയിലൂടെ തുഴഞ്ഞു തുഴഞ്ഞു പോവുക എത്രമേൽ നവ്യമായ അനുഭവമാണ് സമ്മാനിച്ചതെന്ന് പറയുമ്പോൾ ഒരു കുളിര് കോരുന്നു. രാവിലെ 9 മുതൽ വൈകുന്നേരം 5:30 വരെയാണ് ഇവിടുത്തെ സാധാരണ പ്രവേശന സമയം. മൺസൂൺ കാലത്ത് ചില അവസരങ്ങളിൽ നിസർഗധാമ അടച്ചിടാറുണ്ട്. ആഹ്ലാദാത്മകമായ കാഴ്ചയുടെ

അസ്മരികത സമ്മാനിച്ച നിസർഗധാമയോട് വിട ചൊല്ലി നേരെ മടിക്കേരിയിലേക്ക് യാത്ര തിരിച്ചു. കാടിനുള്ളിലെ സഞ്ചാരം ഞങ്ങളെ തളർത്തിയോ എന്ന ചോദ്യം പ്രസക്തമല്ലെങ്കിലും ബോട്ടിങ്ങും നടത്തവും ക്ഷീണവും ദാഹവും വർദ്ധിപ്പിച്ചു എന്ന സത്യം പറയാതെ തരമില്ല. വണ്ടിയിൽ കരുതിയിരുന്ന ബിസ്ക്കറ്റും വെള്ളവും കുടിച്ച് ക്ഷീണം അകറ്റിയെങ്കിലും വിശപ്പ് കഠിനമായി പിടികൂടിയിരുന്നു. മടിക്കേരിയിലേക്കുള്ള വഴിയിൽ കണ്ട ഒരു മികച്ച ഹോട്ടലിന് മുന്നിൽ ഞങ്ങളുടെ സാരഥി വണ്ടി നിർത്തി. ഇതൊരു സ്റ്റാൻഡേർഡ് ഹോട്ടലാണെന്ന് വിശ്വസിച്ച് ആഹാരം കഴിക്കാമെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തന്നെ ഞങ്ങൾ കയറി. ഇനി ഒരിടവേള ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സുന്ദരസഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. ഇന്നോളം നിങ്ങൾ നൽകിയ കുന്നോളം പ്രോത്സാഹനമാണ് സുന്ദരസഞ്ചാരത്തിൻ്റെ യാത്ര സുഗമമാക്കിയത്. തുടർന്നും പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. പ്രിയ ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും 8848558785 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി 8848585785. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിലെ കുടക് ജില്ലയിൽ പ്രകൃതി സമ്മാനിച്ച നിസർഗധാമ എന്ന തുരുത്തിൽ നടത്തിയ സന്ദർശന വിശേഷങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. കാവേരി നദിയിലൂടെ നടത്തിയ ബോട്ട് സവാരിയും ഇവിടെ കുട്ടികൾക്കായി നിർമ്മിച്ച് സംരക്ഷിക്കുന്ന കുട്ടികളുടെ പാർക്കിലെ വിശേഷങ്ങളും പറഞ്ഞിരുന്നു. സമാനതകളില്ലാത്ത ഇല്ലിമുളം കാടകം കണ്ട അനുഭൂതിയും സന്ദർശകർക്ക് താമസിക്കാനായി മുളങ്കൂട്ടങ്ങൾക്ക് മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറുമാടത്തിൽ കയറി ഫോട്ടോ എടുത്ത കാര്യവും പറഞ്ഞിരുന്നു. സന്ദർശാനന്തരം വിശപ്പ് കൊണ്ട് പൊറുതി മുട്ടിയ ഞങ്ങൾ മടിക്കേരിയിലേക്കുള്ള വഴിയിൽ കണ്ട ഒരു ഹോട്ടലിന് മുന്നിൽ വണ്ടി നിർത്തി ഉള്ളിലേക്ക് കയറിയ കാര്യം പറഞ്ഞാണല്ലോ ഇടവേളയിലേക്ക് പോയത്. ഇനി കൂടുതൽ ഭക്ഷണവിശേഷങ്ങളിലേക്ക് കടക്കാം. ഉച്ചയൂണ് അവിടെ തന്നെയാകാം എന്നത് ഹോട്ടലിലെ സെറ്റപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിൽ നിനച്ചു. ഒന്ന് ഫ്രഷായി നേരെ ഡൈനിങ് ടേബിളിന് സമീപം ഇരിപ്പുറപ്പിച്ചു. ഞങ്ങൾ മലയാളികളാണെന്ന് തിരിച്ചറിഞ്ഞാണോ എന്നറിയില്ല മലയാളം പാട്ടുകൾ തീൻമുറിയിൽ കേൾക്കാനായി. അധികം താമസിയാതെ തന്നെ പ്ലേറ്റുകൾ നിരന്നു. തൊടുകറികൾ നിറഞ്ഞ മറ്റൊരു പ്ലേറ്റും അനുബന്ധമായി ഓരോരുത്തരുടെയും മുന്നിലെത്തി. രണ്ടു തരം ചോറ് അവിടെ ലഭ്യമായിരുന്നു. പുഴുക്കലരിച്ചോറും പച്ചരിച്ചോറും. ഞങ്ങൾ ചുവന്ന പുഴുക്കലരിച്ചോറാണ് ആവശ്യപ്പെട്ടത്. ചോറും പപ്പടവും എത്തിയതോടെ പതിവ് പോലെ പരിപ്പ് വരുമെന്ന് കരുതിയിരുന്ന ഞങ്ങളെ നിരാശപ്പെടുത്തിക്കൊണ്ട് സാമ്പാറെത്തി. ചിലർ സ്പെഷ്യൽ മീൻകറിയും ഓർഡർ ചെയ്തിരുന്നു. മീൻ കറി എത്തിയതോടെ ഹാളാകെ മീൻ മണം നിറഞ്ഞു. സാമ്പാറൊഴിച്ച് ഞങ്ങൾ ചോറുണ്ണാൻ തുടങ്ങി. ആദ്യ ഉരുള മുഖത്തോടടുത്തപ്പോൾ തന്നെ വാമഭാഗത്തിൻ്റെ മുഖം ചുളിയുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് തന്നെ ഞാൻ കാരണം തിരക്കി. സാമ്പാറിൽ മീൻ മണക്കുന്നു എന്ന് വളരെ ദൃഢമായി തന്നെ പറഞ്ഞത് കേട്ട് ശ്രദ്ധയോടെ ഞാൻ സാമ്പാറിൽ കുഴച്ച് ചോറ് രുചിച്ചു നോക്കി. ഭാര്യയുടെ സംശയം തെറ്റല്ല എന്ന് ബോധ്യപ്പെടാൻ അധിക നേരം ആവശ്യമുണ്ടായില്ല. ഉടൻ തന്നെ ബേററെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു. അവിടെ സാമ്പാറിൻ്റെ രുചി കൂട്ടാൻ ഇത്തരം കീമ പണി ചെയ്യാറുണ്ടെന്ന് സമ്മതിച്ചു. ആ പ്ലേറ്റും അനുബന്ധ വസ്തുക്കളും മാറ്റിയ ശേഷം പുതിയ ചോറും കറികളും പുളിശ്ശേരിയും രസവും വളരെ വേഗം എത്തിച്ച് ഞങ്ങളുടെ നീരസം ഏറ്റുവാങ്ങാതെ വെയിറ്റർ തടിയൂരി. ഈ ഒരു അതിക്രമം ഒഴിച്ചാൽ ഉച്ചയൂണ് ഗംഭീരമായിരുന്നു. കാവേരി നദിയിൽ നിന്ന് പിടിച്ച മീനായിരുന്നു കറിയായും ഫ്രൈയായും ഞങ്ങളുടെ മുന്നിൽ എത്തിയത്. ഗോതമ്പ് കൊണ്ടുള്ള പായസം നൽകി സസ്യ ഭക്ഷണശീലികളെ ആഹ്ലാദിപ്പിക്കുവാനും ഹോട്ടലുകാർ മറന്നില്ല. കുടക് ജില്ലയുടെ തലസ്ഥാനമായ മടിക്കേരിയിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ അബി വെള്ളച്ചാട്ടമായിരുന്നു അടുത്ത ലക്ഷ്യം. പ്രധാന റോഡിൽ നിന്നും കുറച്ച് ദൂരം നടന്നും പടികൾ ഇറങ്ങിയും മാത്രമേ ഈ വെള്ളച്ചാട്ടത്തിനരികിൽ എത്തിച്ചേരാൻ കഴിയൂ. മെയിൻ റോഡിൽ വണ്ടി നിർത്തി അബി വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. ആനന്ദദായകമായി മൂക്കിലേക്ക് തുളഞ്ഞു കയറുന്ന കാപ്പിപ്പൂക്കളുടെ സുഗന്ധം, നടവഴിക്ക് ഇരുവശത്തും പൂക്കളും കായ്കളുമായി തിങ്ങി നിറഞ്ഞ് വളർന്നു നിൽക്കുന്ന കാപ്പിച്ചെടികൾ, അവയുടെ ശുഭ്രപുഷ്പങ്ങളിൽ നിന്ന് ഉയരുന്ന മാദക ഗന്ധം പ്രദേശമാകെ നിറഞ്ഞു നിൽക്കുന്നു. കാപ്പിച്ചെടികൾക്ക് മുകളിലൂടെ
വളർന്നു നിൽക്കുന്ന കമുകൾ, ചുറ്റിപ്പടർന്ന് വളർന്നു നിൽക്കുന്ന കുരുമുളക് വള്ളികൾ ആരെയും ആനന്ദഭരിതരാക്കും വിധം പഴുത്തും പഴുക്കാതെയും നിറഞ്ഞു നിൽക്കുന്ന കുരുമുളക് തിരികൾ. പച്ച കുരുമുളകൾക്കിടയിൽ ചുവപ്പും ഓറഞ്ചും നിറങ്ങളിൽ പ്രക്ഷോഭിച്ചു നിൽക്കുന്ന പഴുത്ത കുരുമുളകുകൾ സമ്മാനിക്കുന്ന ചന്തം ഏറെ സുന്ദരം. താഴോട്ടുള്ള പടികൾ ഇറങ്ങുമ്പോൾ തന്നെ ദൂരെ നിന്ന് ഇരമ്പൽ കേൾക്കാം. അബി വെള്ളച്ചാട്ടത്തിലേക്കെത്താൻ അധിക ദൂരമില്ല എന്ന സൂചനയായിട്ടാണ് ഞങ്ങൾ അതിനെ കേട്ടത്. പടിയിറക്കം ഒട്ടും ആയാസരഹിതമായിരുന്നില്ല. എന്നാൽ പച്ചപ്പ് വിരിച്ച തോട്ടത്തിന് നടുവിലൂടെയുള്ള യാത്രയും നമ്മെ വാരിപ്പുണരുന്ന തണുത്ത കാറ്റിൻ്റെ മാസ്മരിക ശക്തിയിൽ മയങ്ങി മാത്രമേ നമുക്ക് നടക്കാൻ കഴിയൂ. ഊട്ടിയിലോ കൊടൈക്കനാലിലോ നടക്കുന്ന പ്രതീതി. കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ തന്നെ കാലുകൾ കഴിക്കാൻ തുടങ്ങി. അത്ഭുതം പോലെ പടിക്കെട്ടിന് ഒരു വശത്ത് മനോഹരമായി രൂപകൽപ്പന ചെയ്ത് മുളയിൽ നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ കാണാനായി. മുളയുടെ സുവർണ ശോഭയിൽ അവ നമ്മെ മാടി വിളിക്കുന്ന പോലെ തോന്നി. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുകയാണ്. അബി വെള്ളച്ചാട്ടത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും സന്ധിക്കാം. അതുവരെ നിങ്ങളോട് സ്നേഹപൂർവ്വം വിട പറയുന്നു അവതാരകൻ ടി. സദാശിവൻ.

റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ലൈവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ

0: ഓരോ കുഞ്ഞു ഹൃദയത്തിനും ഒരു പാട്ട്, ഓരോ കുഞ്ഞു സ്വപ്നത്തിനും ഒരു കൂട്ടുകാരൻ. റേഡിയോ സാന്ദനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘം മൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിന്റെ ഈ സംഗീത നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. കാലാതീതമായി ദേശകാല ഭാഷാ ഭേദമന്യേ നിലനിൽക്കുന്ന സംഗീതം, കാലം മറക്കാത്ത ശബ്ദ സാന്നിധ്യം, ശബ്ദത്തിലൂടെയും വരികളിലൂടെയും സംഗീത ശൈലികളിലൂടെയും എത്രയോ കലാകാരന്മാർ നമുക്ക് പ്രിയപ്പെട്ടവരായി. എന്നും ഓർമ്മിക്കാൻ ഒരു പിടി ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച കുമാർ സാനുവിൻ്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാറിലൂടെ നാം ആസ്വദിക്കാൻ പോകുന്നത്.

Music with Radio Santhvanam 90.4 FM. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് ഒരു പിടി ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ RJ ശ്രീലക്ഷ്മി. പ്രശസ്ത ഗായകൻ കുമാർ സാനുവിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. 1990s ഏറ്റവും പ്രശസ്തരായ ഗായകരിൽ ഒരാളാണ് ശ്രീ കുമാർ സാനു. റൊമാൻറ്റിക് ഗാനങ്ങളിലൂടെയാണ് അദ്ദേഹം ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. നിരവധി ഹിറ്റ് ഗാനങ്ങളാണ് അദ്ദേഹം ബോളിവുഡിനായി സമ്മാനിച്ചത്.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗാനങ്ങളുടെ ഭാവഗായകൻ കുമാർ സാനുവിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. 1957 ഒക്ടോബർ 20 പശ്ചിമ ബംഗാളിലെ കൽക്കട്ടയിലാണ് അദ്ദേഹം ജനിച്ചത്. കേദാർനാഥ് ഭട്ടാചാര്യ എന്നതാണ് യഥാർത്ഥ നാമം. അദ്ദേഹത്തിന്റെ പിതാവ് പശുപതി ഭട്ടാചാര്യ ഒരു ഗായകനും സംഗീത സംവിധായകനുമായിരുന്നു. പിതാവ് അദ്ദേഹത്തെ സംഗീതവും തബലയുമൊക്കെ പരിശീലിപ്പിച്ചിരുന്നു.

ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗായകൻ കുമാർ സാനുവിന്റെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ മേഘമൽഹാറിലൂടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. കൽക്കട്ട സർവകലാശാലയിൽ നിന്ന് കൊമേഴ്സിൽ ബിരുദം നേടിയ ശേഷം അദ്ദേഹം കൽക്കട്ടയിലെ ഷോകളിലും റെസ്റ്റോറൻറ്റുകളിലും പാടാൻ ആരംഭിച്ചു. കിഷോർ കുമാറിന്റെ മാതൃകയിൽ അദ്ദേഹം തന്റെ ആലാപന ശൈലി അനുകരിച്ചു. 1986 തേൻ കന്യ എന്ന ബംഗ്ലാദേശി ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ പിന്നണി ഗാനാലാപന ജീവിതം ആരംഭിക്കുന്നത്.

ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഹിന്ദി ഗാനങ്ങളുടെ ഭാവഗായകൻ കുമാർ സാനുവിന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. 22 ഭാഷകളിലായി 18,000-ൽ ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. ഒരു ദിവസം 28 ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തതിന് 1993 ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ അദ്ദേഹം ഇടം നേടി. ഒരു സിനിമ ഹിറ്റാകണമെങ്കിൽ കഥയും സംഗീതവും അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറയുന്നു. മലയാള സിനിമാ വ്യവസായം ശ്രുതിമധുരമായ ഗാനങ്ങൾക്ക് തുല്യ പ്രാധാന്യം നൽകുന്നുവെന്ന വസ്തുത തനിക്ക് വളരെ ഇഷ്ടമാണെന്നും കൂടുതൽ മലയാളം സിനിമാ ഗാനങ്ങൾ ആലപിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗായകൻ കുമാർ സാനുവിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. 1990 പുറത്തിറങ്ങിയ ആഷിഖി എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കുമാർ സാനുവിനെ പ്രശസ്തിയുടെ നെറുകയിലെത്തിച്ചത്. തുടർച്ചയായി 5 തവണ മികച്ച പുരുഷ പിന്നണി ഗായകനുള്ള ഫിലിംഫെയർ പുരസ്കാരവും നേടി അദ്ദേഹം ചരിത്രം കുറിച്ചു. പരമോന്നത ബഹുമതികളിലൊന്നായ പത്മശ്രീ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. ഓർമ്മകളുടെ മധുരങ്ങളിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഗാനങ്ങളും ഇന്നും മിഴിവോടെ തന്നെ നിൽക്കും. ഇന്നത്തെ മേഘമൽഹാർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.
1: സരഗമ കർവാൻ മിനി മലയാളം.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ചെറു ചിരി ചിരിയുടെ കുളിരുളി നീ മുറ്റത്തെ.
1: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ഹ്യൂസ്റ്റണിൽ ഇന്ധനവില കുതിച്ചുയരുന്നു. ലേബർ ഡേയിൽ ഗ്യാലന് $1 വർധന. ലേബർ ഡേ ആഘോഷങ്ങളുടെ ഭാഗമായി യാത്രയ്ക്കൊരുങ്ങുന്ന അമേരിക്കൻ ജനതയ്ക്ക് തിരിച്ചടിയായി ഇന്ധനവിലയിലെ കുത്തനെയുള്ള വർധന. ടെക്സസിലെ ഹ്യൂസ്റ്റണിൽ കഴിഞ്ഞ വർഷത്തെ ലേബർ ഡേ സമയത്തെ അപേക്ഷിച്ച് പെട്രോൾ വിലയിൽ ഗ്യാലന് ഏകദേശം $1 വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ഗ്യാസ് ബഡി നൽകുന്ന കണക്കനുസരിച്ച് അമേരിക്കയിലെ ദേശീയ ശരാശരി ഇന്ധനവില ഗ്യാലന് $4.12. എന്നാൽ ഹ്യൂസ്റ്റണിൽ ഇത് $3.68 കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഹ്യൂസ്റ്റണിൽ ഗ്യാലന് $2.7 മാത്രമായിരുന്നു വില. 15 ഗ്യാലൻ ശേഷിയുള്ള ഒരു വാഹനം പൂർണ്ണമായി പെട്രോൾ അടിക്കാൻ കഴിഞ്ഞ വർഷത്തേക്കാൾ $14 അധികം ചെലവാക്കേണ്ടി വരും. അമേരിക്കൻ ജനപ്രതിനിധി സഭയിൽ ഭൂരിപക്ഷം നിലനിർത്താൻ മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയിച്ച് സീറ്റുകൾ കൂട്ടാൻ ശ്രമിച്ച റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് തിരിച്ചടി നേരിടുന്നതായി റിപ്പോർട്ട്. പുതിയ അതിർത്തികൾ നിശ്ചയിച്ച പല മണ്ഡലങ്ങളിലും ശക്തമായ മത്സരമാണ് നേരിടുന്നത്. ടെക്സാസ്, ഫ്ലോറിഡ, ഒഹായോ, നോർത്ത് കരോലിന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സുരക്ഷിതമെന്ന് കരുതിയ സീറ്റുകളിൽ പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനു പുറമെ മിസോറി സുപ്രീംകോടതി ഒരു സീറ്റിലെ അതിർത്തി മാറ്റം റദ്ദാക്കിയത് പാർട്ടിക്ക് കൂടുതൽ തിരിച്ചടിയായി. തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ചുരുക്കം ചില സീറ്റുകൾ അധികം മായി ലഭിച്ചേക്കാമെങ്കിലും പ്രാരംഭത്തിൽ ലക്ഷ്യമിട്ടതിനേക്കാൾ വളരെ കുറഞ്ഞ നേട്ടം മാത്രമേ പാർട്ടിക്കുണ്ടാകൂ എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ജർമ്മനിയിലെ സാക്സണി ആൻഹോൾട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ നേടിയ ചരിത്രപരമായ വിജയത്തിന് പിന്നാലെ പിന്തുണ നൽകിയ ശതകോടീശ്വരൻ എലോൺ മസ്കിന് നന്ദി പറഞ്ഞ് തീവ്ര വലതുപക്ഷ പാർട്ടിയായ ഓൾട്ടർനേറ്റീവ് ഫോർ ഡോയ്ച്ച്ലാൻഡ് പാർട്ടി നേതാവ് ഓൾറിച്ച് സിഗ്മണ്ട് എക്സിലൂടെയാണ് മസ്കിന് നന്ദി അറിയിച്ചതും കൂടുതൽ സഹകരണം വാഗ്ദാനം ചെയ്തതും. സൗത്ത് ബേ പ്രദേശത്ത് ഞായറാഴ്ച പുലർച്ചെ ചെറിയ ഭൂചലനം അനുഭവപ്പെട്ടു. US ജിയോളജിക്കൽ സർവേയുടെ കണക്കുകൾ പ്രകാരം റിക്ടർ സ്കെയിലിൽ 3.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം കോംപ്ടണിൽ നിന്ന് 2 മൈൽ തെക്ക് കിഴക്കായി ഭൂമിക്കടിയിൽ ഏകദേശം 8 മൈൽ ആഴത്തിലാണ് അർദ്ധരാത്രി കഴിഞ്ഞ് 12:15 ഭൂചലനം ഉണ്ടായത്. ആഗോള മലയാളികളെ സൗഹൃദത്തിന്റെയും സേവനത്തിന്റെയും സാംസ്കാരിക കൂട്ടായ്മയുടെയും വേദിയിൽ ഒരുമിപ്പിക്കുന്ന വേൾഡ് മലയാളി കൗൺസിലിന്റെ ന്യൂസിലാൻഡ് പ്രൊവിൻസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ന്യൂസിലാൻഡിലെ മലയാളി സമൂഹത്തെ കൂടുതൽ സജീവമായി സംഘടനയുടെ ആഗോള ശൃംഖലയുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പ്രൊവിൻസ് പ്രവർത്തനം ആരംഭിച്ചത്. അമേരിക്കൻ മലയാളി ചരിത്രത്തിലെ സുവർണ അധ്യായമായ കേരള അസോസിയേഷൻ ഓഫ് ഡാളസിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്കും തിരുവോണാഘോഷങ്ങൾക്കും ലൂയിസ് വില്ലിയിലെ എൻഡെക്സ് അരീനയിൽ അവിസ്മരണീയമായ തുടക്കം. പ്രശസ്ത പിന്നണി ഗായകൻ ഗാനഗന്ധർവൻ KJ യേശുദാസ് 50 വാർഷിക ആഘോഷങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. എടത്തല നോർത്ത് ശാന്തിഗിരി ആശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ശാന്തി പ്രഭാഷണം 2026 നാളെ വൈകുന്നേരം 4:30 നടക്കും. സമാധാനം സൗഹാർദ്ദത്തിൽ എന്നതാണ് ഈ വർഷത്തെ മുഖ്യപ്രമേയം. യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മിനി ആലീസ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തും. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനും ശാന്തിഗിരി ചെയർമാനുമായ മോസ്റ്റ് റെവറൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രോപൊലീത്ത, ശാന്തിഗിരി ട്രസ്റ്റ് വൈസ് ചെയർമാൻ റൈറ്റ് റെവറൻ ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോഫ്സ് എപ്പിസ്കോപ്പ, കോട്ടയം കൊച്ചി ഭദ്രാസനാധിപൻ റൈറ്റ് റെവറൻ തോമസ് മാർ തിമോത്യോസ് എപ്പിസ്കോപ്പ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും. ജീവിതാന്ത്യ പരിചരണ രംഗത്ത് പുതിയ അധ്യായം കുറിക്കാനുതകുന്ന നിലയിൽ ആൽഫ പാലിയേറ്റീവ് കെയർ നിർമ്മിക്കുന്ന ആൽഫ ഹോസ്പീസിന്റെ പൂർത്തീകരണത്തെ സഹായിക്കുന്നവരുടെ കൂട്ടായ്മയായ വോൾ ഓഫ് ഹോപ്പിന്റെ ഒത്തുചേരൽ തൃശൂരിൽ നടന്നു. മണപ്പുറം ഫിനാൻസിന്റെ സഹകരണത്തോടെ തൃശൂർ ഹയാത്ത് റിജിയൻസിൽ നടന്ന ഒത്തുചേരൽ ലയൺസ് ഇന്റർനാഷണൽ പാസ്റ്റ് മൾട്ടിപ്പിൾ കൌൺസിൽ ചെയർപേഴ്സൺ സുഷമ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ഇന്റർനാഷണൽ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ KM അഷ്റഫ് സ്വാഗതം ആശംസിച്ചു. ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ അധ്യക്ഷത വഹിക്കുകയും പദ്ധതി വിശദീകരണം നടത്തുകയും ചെയ്തു. എല്ലാ മേഖലകളിലും AI വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയും മനുഷ്യർക്ക് പകരമാവുകയും തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുകയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഇക്കാലത്ത് സാങ്കേതിക വിദ്യകളിൽ പ്രാവീണ്യം നേടി മാറ്റങ്ങളുടെ മുന്നിൽ നിൽക്കാൻ പുതിയ തലമുറയ്ക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇൻഡസ്ട്രീസിന്റെ യുവജന വിഭാഗമായ യങ് ഇന്ത്യൻ സംഘടിപ്പിച്ച ദ്വിദിന YI കൊച്ചി ഇൻസ്പിഷൻ സമ്മിറ്റ് ആംപ്ലിഫൈഡ് 2026 സമാപന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രചോദനം, ആഗ്രഹം, അധ്വാനം എന്നിവയിലൂടെ മാത്രമേ ജീവിത ലക്ഷ്യങ്ങൾ നേടാനാകുമെന്ന് മുഖ്യ അതിഥിയായ സംസ്ഥാന അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് കെ ജാജുബാബു പറഞ്ഞു. ചരമാറിയിപ്പ്. പ്രശസ്ത ക്രൈസ്തവ സംഗീതജ്ഞൻ പരേതനായ ഇവാഞ്ചലിസ്റ്റ് JV പീറ്ററിന്റെയും പ്രശസ്ത ക്രൈസ്തവ ഗായിക സിസ്റ്റർ നിർമ്മല പീറ്ററിന്റെയും മകൻ ബ്രദർ സാംഗി പീറ്റർ സെപ്റ്റംബർ 5 കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ചു. സംസ്കാരം പിന്നീട്. ഇറഞ്ഞാൽ വടാമറ്റത്തിൽ പരേതനായ VP കുര്യന്റെ ഭാര്യ ഗ്രേസി കുര്യൻ അന്തരിച്ചു. സംസ്കാരം പിന്നീട്. വള്ളം ഇടത്തും പടിക്കലായ കിഴക്കേ പറമ്പിൽ ബിനോ ജോസഫിന്റെ ഭാര്യ സൂസൻ ചെറിയാൻ അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ്.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

സംസ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനമന്ദാരം. ശിവ ശിവ ശിവ ശിവ ശിവ ശിവ

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഏതായി പിറന്നേ കോടി പറന്നേ ആണ്ടവനെ ആണ്ടി മനസ്സേ ഏതായി പിറന്നേ കോടി പറന്നേ എമ്മാരിയപ്പ ഏതേരെ ഇഴുക്ക്.

മലയാളങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: இருமொழி பிரியரே
1: கடவுளே அப்போ
0: சரணகோஷ பிரியரே